റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക്കർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം, 7 ക്രിസ്തുവർഷം 2026 ജൂൺ 21 ഞായറാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക്കർ 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: നാം എപ്പോഴും കാണാറുള്ള രണ്ട് പക്ഷികളാണ് പ്രാവും കാക്കയും. അവ വീട്ടുമുറ്റത്ത് പറന്നെത്താറുണ്ടല്ലോ. പ്രാവിൻ്റെ നിറവും ശുദ്ധിയും നമ്മെ ആകർഷിക്കുന്നു. ഐശ്വര്യമെന്നോണം പ്രാവിനെ വീട്ടിൽ വളർത്തുന്നവരുമുണ്ട്. അത് മുറ്റത്തെ ധാന്യമണികൾ കണ്ടെത്തി കൊത്തി തിന്നുന്നു. അഴുകി ചത്തതൊന്നും അതിൻ്റെ കണ്ണിൽ പെടാറില്ല. എന്നാൽ കാക്ക തികച്ചും വ്യത്യസ്ത സ്വഭാവമുള്ളതാണ്. അതിൻ്റെ കരച്ചിൽ തന്നെ അരോചകമാണ്. ഒളിഞ്ഞും തെളിഞ്ഞും അതിൻ്റെ നോട്ടമെല്ലാം മുക്കിലും മൂലയിലും ചെന്നെത്തുന്നു. എവിടെയെങ്കിലും ചത്തതും ചിഞ്ഞതുമുണ്ടെങ്കിൽ അത് വേഗം കാക്കയുടെ ദൃഷ്ടിയിൽപ്പെടും. ആർത്തിയോടെ അത് കൊത്തി തിന്നുന്നതിൽ വ്യാപൃതനാകും. മനുഷ്യർക്കിടയിൽ ഇവയുടെ പ്രതിനിധികളെ കാണാം. ചിലർ ഏത് സാഹചര്യത്തിലും എല്ലാ കാര്യങ്ങളിലും നന്മ കണ്ടെത്തുന്നവരാണ്. അതിലവർ ആനന്ദിക്കുന്നു. അവരുമായുള്ള സൗഹൃദം ഹൃദ്യമായ അനുഭവമായിരിക്കും. മറ്റൊരു കൂട്ടർ എവിടെയും എല്ലാറ്റിലും കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നവരാണ്. നന്മ നിറഞ്ഞ ചുറ്റുപാടാണെങ്കിലും തിന്മ തിരഞ്ഞുപിടിക്കുക തന്നെ ചെയ്യും. അത്തരക്കാരോട് സംസർഗം പുലർത്തുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. സ്വർഗതുല്യമോ നരകതുല്യമോ ആയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ്. മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുന്നതിൽ അർത്ഥമില്ല. നാം നന്മയുടെ ഫലം പുറപ്പെടുവിക്കുമ്പോൾ തിന്മ താനെ മാറിപ്പോകുന്നു. നല്ലവനും ദൈവഭക്തനുമായ ജോബിൻ്റെ കഥ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആദ്യം സമ്പാദ്യം നഷ്ടപ്പെട്ടു. 10 മക്കൾ ഒരുമിച്ച് അപകടത്തിൽ മരിച്ചു. ശരീരം മുഴുവൻ വ്രണം ബാധിച്ചു. ഭാര്യയെ വെറുത്തു. ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ആത്മഹത്യ ചെയ്യുവാൻ അവൾ ഉപദേശിച്ചു. എന്നാൽ ജോബ് തൻ്റെ കഷ്ടതയുടെ തീവ്രതയിലും ദൈവത്തെ ശപിക്കാതെ അവിടുത്തെ പ്രകീർത്തിച്ചു. ഇവിടെയാണ് ജീവിതം വ്യത്യസ്തമാകുന്നത്. ദുഃഖപൂർണമായ നിമിഷങ്ങളിൽ പോലും അനുഗ്രഹങ്ങളുടെ സൂര്യകിരണങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കുന്നത് നമ്മൾ കുടികൊള്ളുന്ന നന്മയുടെ ഉറവയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും പലപ്പോഴും ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നുവെന്ന് പലരും പറയാറുണ്ട്. തിന്മയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിന് പകരം നന്മയെ വളർത്തി തിന്മയുടെ മേൽ വിജയം നേടുന്നതാണ് ഉത്തമം. എത്ര അധപ്പതിച്ച വ്യക്തിയായാലും ചില നല്ല വശങ്ങളുണ്ടായിരിക്കുമല്ലോ. അത് അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ സാന്നിധ്യം നമ്മെ നന്മയിലേക്ക് നയിക്കും. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുൾ മറയുന്നത് പോലെ നന്മയുടെ വളർച്ച തിന്മയെ സാവകാശം ഇല്ലാതാക്കും. കളങ്കരഹിതമായ വ്യക്തിത്വവും സമൂഹ മനസ്സും സൃഷ്ടിക്കുവാനുള്ള നമ്മുടെ പരിശ്രമം നമ്മെ നന്മയുടെ വക്താക്കളാക്കി മാറ്റട്ടെ.
0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിഗർ 107.8. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 അച്ചായൻ സ്പീക്കിംഗ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം മലയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:15 കൊച്ചുകുട്ടികളുടെ കാതോട് കാതരം, 10:30 ദിൽ കി ആവാസ്, 11:30 യോഗാദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 4:00 കഥ പറയും നേരം, 4:30 സംഗീത ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 7:00 തീരധ്വനി, 8:00 രാഗസദാസാഗരം, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: ദരിദ്രം എല്ലാ കാലവും ദരിദ്രരായി തുടരുന്നു. അതിന്റെ പിന്നിൽ എന്താണ്? എന്തെങ്കിലും മാനസികമായ വശങ്ങളുണ്ടോ? അതായത് മനഃശാസ്ത്ര വശങ്ങളുണ്ടോ? അതെ കുറിച്ചൊന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖൻകരിക്കോൾ. വളരാനും വികസിക്കാനും ഏറെ വഴികളുണ്ടെങ്കിലും പാവങ്ങൾ എക്കാലവും അങ്ങനെ തന്നെ തുടരുന്നു. ഇതേക്കുറിച്ച് ഏവർക്കും സംശയമുണ്ടാകാം. അതേക്കുറിച്ച് മനസ്സിലാക്കുന്നത് നമുക്കും ഏറെ ഗുണകരമാവും. സമൂഹത്തെ നാം ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ ജീവിത വിജയം കൈവരിക്കാനുള്ള മോട്ടിവേഷൻ തന്നെ അതിൽ നിന്ന് കിട്ടും. അങ്ങനെ മോട്ടിവേഷൻ കിട്ടുന്നതിൽ പ്രധാനമാണ് ധനികരുടെയും ദരിദ്രരുടെയും ജീവിതം ശ്രദ്ധിക്കുക എന്നത്. ഈ രണ്ട് വിഭാഗവും അവരുടേതായ ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തമായ ശീലങ്ങളും പിന്തുടരുന്നതായി നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാം. അങ്ങനെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. ഇവ ശ്രദ്ധിച്ചാൽ ധനികർ എന്തുകൊണ്ട് ധനികരായി തന്നെ തുടരുന്നു എന്നതും ദരിദ്രർ എക്കാലവും ദരിദ്രരായി കഴിയേണ്ടി വരുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയും. ആദ്യമായി ഈ രണ്ട് വിഭാഗത്തിന്റെയും ജീവിത ശൈലി ഒന്ന് പരിശോധിച്ചാലോ? ധനികർ എപ്പോഴും ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടാണ് കഴിയുന്നത്. ആ ലക്ഷ്യത്തിൽ തന്റേതായ ഇപ്പോഴത്തെ ജീവിതം സുഖകരമാക്കണം എന്നത് മാത്രമല്ല, ഭാവിയിലേക്ക് കൂടുതൽ സമ്പത്തുണ്ടാക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചില്ലേ? പക്ഷെ ദരിദ്രരാണെങ്കിലോ ഈ ദിവസം എങ്ങനെ സന്തോഷകരമാക്കാം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അതിനായി മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. ധനികരായവരെ ശ്രദ്ധിച്ചാൽ അവർ വായനയും പഠനവും പ്രധാനമാണെന്നും കരുതുന്നുണ്ട്. മക്കളെ മുന്തിയ സ്കൂളിൽ പഠിക്കാനായിട്ട് അയക്കുന്നു. പാവപ്പെട്ടവരാണെങ്കിലോ ആ ദിവസത്തെ സമയവും വരുമാനവും അത്യാവശ്യം ഭക്ഷണ ആവശ്യത്തിനും വിനോദത്തിനുമായി ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ ഒന്നും അവരിൽ മിച്ചമുണ്ടായി എന്നും വരില്ല. ധനികർക്ക് നിനച്ചിരിക്കാതെ പല വഴികളിലൂടെ പണം വന്നു ചേരാം. എങ്ങനെയാണെന്നല്ലേ? വസ്തുക്കളിൽ നിന്നുള്ള ആദായം, കെട്ടിടങ്ങളിൽ നിന്നുള്ള വാടക, അങ്ങനെ പലതും പലതും. പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ അവരുടെ വരുമാന സ്രോതസ് അവരുടെ അധ്വാനശേഷി മാത്രമാണ്. ഒരു ദിവസം പണിയെടുത്താൽ ആ ദിവസത്തേക്ക് മാത്രമുള്ള കൂലി, രണ്ട് ദിവസത്തെ കൂലി ഒരു ദിവസത്തെ പണികൾ കൊണ്ട് കിട്ടില്ലല്ലോ. പണിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചിലവിനങ്ങൾ കഴിഞ്ഞുള്ളതോ വളരെ കുറവായി പോകും. എന്തെങ്കിലും അസുഖമായി ജോലി ചെയ്യാൻ വയ്യാതായാലോ വരുമാനം തീരെ ഇല്ലാതാവും. കുടുംബജീവിതം തന്നെ വഴിമുട്ടുന്നു. ദരിദ്രർക്ക് മാത്രമല്ല പ്രശ്നം, പണക്കാർക്കും ഉണ്ടാകും. പക്ഷേ അവർ അതിനെ തരണം ചെയ്യുന്നത് വ്യത്യസ്ത രീതികളിലാകാം. ധനികരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അവർക്ക് തന്നെ കഴിയുന്നു. എന്തെങ്കിലും വിഷമതകൾ ഉണ്ടായാൽ മറ്റുള്ളവർ സഹായിക്കാനും ഉണ്ടാവും. ദരിദ്രർക്കാണെങ്കിലോ പ്രശ്നങ്ങളേയുള്ളൂ. അവർ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒന്നിനും ഒരു പരിഹാരവും ആകുന്നേയില്ല. എന്തെങ്കിലും ആയാൽ തന്നെ അടുത്തതായി വലിയ പ്രശ്നങ്ങൾ കടന്നു വന്നേക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ധനികർ എപ്പോഴും ഉൾക്കാഴ്ചയോടെ ദീർഘകാല ലക്ഷ്യങ്ങൾ വെച്ച് ജീവിതം നയിക്കുന്നു. ദരിദ്രരോ ഉടനെ കിട്ടുന്ന ലാഭമായാലും സന്തോഷം കൊണ്ട് തൃപ്തരായി മാറുന്നു. ഈ സാഹചര്യത്തിൽ ദരിദ്രരുടെ ഭാവി അതേ രീതിയിൽ തന്നെ മുന്നോട്ടു പോകുന്നു എന്നാണ് അറിയേണ്ടത്. അതിനാൽ പാവപ്പെട്ടവർ സ്വയം തന്റെ നിലപാടുകളിൽ മാറ്റം വരുത്തണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഒന്ന് ചിന്തിച്ചാട്ടെ, പ്രവർത്തിച്ചാട്ടെ, ദരിദ്രരായ ആർക്കും ഉന്നത നിലകളിലേക്ക് എത്താൻ കഴിയും. ഏവർക്കും ശോഭനമായ ഒരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് ദിനങ്ങളാണ്. ഒന്നാമത്തേത് ലോക യോഗ ദിനമാണ്. ഇന്ത്യയുമായി നമ്മുടെ സമൂഹവുമായും അഭേദ്യമായി ബന്ധപ്പെട്ടതാണ് യോഗ ദിനം. ഇന്ത്യ ലോകത്തിന് സംഭാവന നൽകിയതാണ് യോഗ. ഇതിനെക്കുറിച്ച് അറിവിൻ്റെ പാഠപുസ്തകത്തിൽ നേരത്തെ പ്രതിപാദിച്ചിരുന്നു. അതുകൊണ്ട് മറ്റൊരു ലോകദിനമായ സംഗീതത്തെ കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത്. ഒരു ജനതയുടെ സംസ്കാരം രൂപപ്പെടുത്തുന്നതിന് സംഗീതത്തിന് വലിയ സ്ഥാനം തന്നെ ഉണ്ട്. ഒരു ദേശത്തിലെ സംഗീതത്തിൻ്റെ നിലവാരം എത്ര ഉയർന്നതാണോ അത്രയും ഉയർന്ന തലത്തിലായിരിക്കും ആ ജനതയുടെ സംസ്കാരം നിലകൊള്ളുന്നത്. മനുഷ്യ മനസ്സിനെ അതിരുകളില്ലാത്ത ആനന്ദത്തിലേക്ക് നയിക്കാൻ സംഗീതത്തിന് മാത്രമേ കഴിയൂ. സംഗീതത്തിൻ്റെ അഭാവത്തിൽ ജീവിതമൊരു അബദ്ധമായി മാറുമെന്ന് നീഷെ പറഞ്ഞത് അതുകൊണ്ടാണ്. സംഗീതത്തിൻ്റെ മാസ്മരികത അനിർവചനീയമാണ്. കലകളിൽ ശ്രേഷ്ഠമായത് സംഗീതമാണ്. ഹൃദയത്തിൽ ഉത്കൃഷ്ട വികാരങ്ങൾ ഉണർത്തി രസിപ്പിക്കുന്നതിന് സംഗീതം കൊണ്ടേ കഴിയൂ. വാക്കുകൾ തലച്ചോറ് കൊണ്ട് സംസാരിക്കുമ്പോൾ സംഗീതം ഹൃദയം കൊണ്ട് സംസാരിക്കുന്നു എന്ന് പറയാറുണ്ട്. മനുഷ്യനെ മാത്രമല്ല ജീവജാലങ്ങളെയും സംഗീതം തരളമാക്കുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും സംഗീതം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് സംഗീത ചികിത്സ ഇന്ന് വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നു. ഒരു സിംഫണിയുടെ താള ഐക്യമുണ്ട് മനുഷ്യ ശരീരത്തിന് എന്ന തിരിച്ചറിവിൽ നിന്നാണ് സംഗീത ചികിത്സയുടെ ആരംഭം. 1944 അമേരിക്കയിലെ മിഷിഗൺ യൂണിവേഴ്സിറ്റിയാണ് ആദ്യമായി മ്യൂസിക് തെറാപ്പി കോഴ്സ് തുടങ്ങുന്നത്. ഇന്ന് പല സർവകലാശാലകളിലും സംഗീത ചികിത്സാ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ശാരീരിക മാനസിക നിലവാരം ഉയർത്തുക, ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്തുക, പെരുമാറ്റ പഠന വൈകല്യങ്ങൾ പരിഹരിക്കുക, വ്യക്തിത്വ വികസനം എന്നിവയ്ക്കാണ് പ്രധാനമായും സംഗീത ചികിത്സ നടത്തുന്നത്. കേരളത്തിൽ പല ആശുപത്രികളിലും സംഗീത ചികിത്സ നടത്തി വരുന്നുണ്ട്. ആദ്യ സംഗീത ചികിത്സാ വാർഡ് കേരളത്തിൽ തുടങ്ങിയത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ്. മനസ്സിൻ്റെ പിരിമുറുക്കം കുറയ്ക്കാൻ സംഗീതം പോലെ മറ്റൊന്നില്ല. ഏത് കഠിന ഹൃദയത്തെയും ആർദ്രമാക്കാൻ സംഗീത ബീജുകൾക്ക് കഴിയും. സസ്യങ്ങളുടെ വളർച്ചയ്ക്കും അവ പുഷ്പിക്കുന്നതിനും സംഗീതം പ്രയോജനപ്പെടുമെന്ന് ശാസ്ത്രലോകം ഇന്ന് തെളിയിച്ചിരിക്കുന്നു. പശുക്കൾ ധാരാളം പാൽ ചുരത്തുന്നതിന് ചില സംഗീതങ്ങൾക്ക് കഴിവുണ്ടെന്നും വൈദ്യശാസ്ത്രം മനസ്സിലാക്കിയിട്ടുണ്ട്. കലാപ ബാധിത പ്രദേശങ്ങളിൽ സംഗീതം മനുഷ്യ മനസ്സിന് കുളിർമ നൽകാനും സമാധാനം പുനഃസ്ഥാപിക്കാനും കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. പിരിമുറുക്കവും ശത്രുതയും അലിയിച്ചു കളയാൻ സംഗീതം പോലെ മറ്റൊരു മരുന്നില്ല. ഓരോ നാടിൻ്റെയും സാംസ്കാരിക ചരിത്രവുമായി ഇഴചേർന്ന് നിൽക്കുന്നതാണ് സംഗീതം. ഓരോ നാടിനും അതിൻ്റേതായ സാംസ്കാരിക പാരമ്പര്യമുണ്ട്. രണ്ടിൻ്റെയും വികാസ പരിണാമങ്ങൾ ഒരുമിച്ചാണ്. നാടിൻ്റെ സാംസ്കാരിക പൈതൃകം സംഗീതത്തിലും പ്രതിഫലിക്കുന്നു. ചരിത്രാതീത കാലം മുതൽക്കേ മനുഷ്യനോടൊപ്പം സംഗീതവും ഉണ്ടായിരുന്നു. വിവിധ തരം സംഗീതം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങൾ കാലാകാലങ്ങളിൽ മനുഷ്യൻ കണ്ടെത്തി. രൂപത്തിലും ഭാവത്തിലും മാറ്റമുണ്ടായെങ്കിലും ഇവയിൽ ഏറിയ പങ്കും ഇന്നുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മനുഷ്യൻ്റെ ആദ്യത്തെ കലാരൂപം എന്ന് പറയുന്നത് തന്നെ സംഗീതമാണ്. പ്രകൃതിയാണ് മനുഷ്യനെ സംഗീതം പഠിപ്പിച്ചത്. ഇടിയും മിന്നലും കാറ്റും മഴയും അവ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളും മനുഷ്യൻ പണ്ടേ തിരിച്ചറിഞ്ഞിരുന്നു. കിളികളുടെ ശബ്ദങ്ങൾ അവളെ ആഹ്ലാദിപ്പിച്ചു. ഈ സ്വാധീനമാകാം ആദ്യമായി പാട്ടുകൾ ചിട്ടപ്പെടുത്താൻ മനുഷ്യനെ പ്രേരിപ്പിച്ചത്. ആദ്യത്തെ സംഗീത ഉപകരണം മനുഷ്യൻ്റെ ശബ്ദം തന്നെയായിരുന്നു. അധ്വാനമാണ് സംഗീതത്തെ വഴിത്തിരിവിലെത്തിച്ചത്. ആകാര സമ്പാദനത്തിൽ ഏർപ്പെട്ട മനുഷ്യൻ്റെ കൈയിൻ്റെയും കാലിൻ്റെയും ചലനങ്ങൾ സംഗീതകലയ്ക്ക് ബീജാവാപം ചെയ്തു എന്ന് പറയാം. കൈയടികളും കാലുകൊണ്ടുള്ള താളം പിടിക്കലും ഒക്കെ കൂടി ചേർന്ന് ആദ്യത്തെ ഓർക്കസ്ട്ര രൂപം കൊണ്ടതായി ചരിത്രം പറയുന്നു. പൊള്ളയായ എല്ലിൻ കഷ്ണങ്ങളും മുളം തണ്ടുകളും ചങ്കുമൊക്കെ മനുഷ്യൻ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന ചില സംഗീത ഉപകരണങ്ങളാണ്. സംഗീതത്തിന് പ്രകൃതിയുമായുള്ള ബന്ധം പ്രാചീന കാലം മുതൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഭാരതീയ സംഗീതത്തിലെ നാദസങ്കല്പം ഇത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. സപ്തസ്വരങ്ങൾക്ക് സമാനമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ജീവജാലങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വരങ്ങൾ ചിട്ടപ്പെടുത്തിയത്. സപ്തസ്വരങ്ങളിലെ സ ഗ പ നി രി മ ദ എന്നിവ യഥാക്രമം മയിൽ, ആട്, കുയിൽ, ആന, ഇഞ്ചപ്പക്ഷി, കുതിര, ദക്ഷതം എന്നിവയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. 3000-ലധികം വർഷങ്ങളുടെ പഴക്കം ഭാരതീയ സംഗീതത്തിനുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു. വേദകാലം മുതലാണ് നമ്മുടെ സംഗീത പാരമ്പര്യം സാധാരണ ഗണിക്കപ്പെടുന്നത്. വേദകാലത്തെ സംഗീതം മന്ത്രോച്ചാരണങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചത്. പുരാണങ്ങൾ സംഗീതത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. പുരാണ കഥാപാത്രമായ നാരദൻ നല്ലൊരു സംഗീതജ്ഞനായിരുന്നല്ലോ. സംഗീത ഉപകരണങ്ങളുമായി സഞ്ചരിക്കുന്ന ധാരാളം പുരാണ കഥാപാത്രങ്ങൾ ഭാരതീയ വിത്തുകളിൽ നമുക്ക് കാണാം. ഓരോ ദൈവങ്ങൾക്കും പ്രത്യേക സംഗീത ഉപകരണങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണന് പുല്ലാങ്കുഴൽ, സരസ്വതി ദേവിക്ക് വീണ എന്നിങ്ങനെ BC 3rd century രചിക്കപ്പെട്ടുവെന്ന് കരുതുന്ന ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണ് ഇന്ത്യൻ സംഗീതത്തെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിക്കുന്നത്. പ്രധാനമായും നൃത്തത്തെ പറ്റിയാണ് ഈ കൃതിയിൽ വിവരിക്കുന്നത്. ഏതാനും അധ്യായങ്ങൾ മാത്രമാണ് സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. എങ്കിലും സംഗീതത്തെക്കുറിച്ച് വിവരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രാചീന പുസ്തകം നാട്യശാസ്ത്രമെന്ന് പറയാം. നാട്യശാസ്ത്രത്തിന് ശേഷം സംഗീത സംബന്ധിയായ നിരവധി ഗ്രന്ഥങ്ങൾ ഇന്ത്യയിൽ രചിക്കപ്പെട്ടിരുന്നു. നാരദീയം, സ്വരാണ അർവം, നാരദ ശിക്ഷ, സംഗീത മകരന്ദം എന്നിവയൊക്കെ ഇതിൽ ചിലത് മാത്രമാണ്. ഇവയെല്ലാം 1st century അഞ്ചാം നൂറ്റാണ്ടിലും ഇടയിൽ രചിക്കപ്പെട്ടവയാണ് എന്നാണ് കരുതുന്നത്. 1210 സംസ്കൃത പണ്ഡിതനായിരുന്ന കാശ്മീരി ബ്രാഹ്മണൻ ശാർങ്ങദേവൻ രചിച്ച സംഗീത രത്നാകരമാണ് സംഗീത ചരിത്രത്തെക്കുറിച്ചുള്ള ബൃഹത് ഗ്രന്ഥം. സംഗീതത്തെക്കുറിച്ചു മാത്രമല്ല, നാദത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച വരെ ഇതിൽ വിവരിക്കുന്നുണ്ട്. ഒരൊറ്റ സംഗീത ശൈലി മാത്രമാണ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത്. വേദകാലഘട്ടത്തിൽ ദൈവാരാധനകളിലും മന്ത്രപൂജാദികളിലും ഉപയോഗിച്ചിരുന്നത് ഈ സംഗീത സരണിയായിരുന്നു. പിൽക്കാലത്ത് ഭാരതീയ സംഗീത സമ്പ്രദായം പേർഷ്യൻ സംഗീതവുമായി കൂടിക്കലരുകയും പുതിയൊരു സംഗീത ശാഖ രൂപപ്പെടുകയും ചെയ്തു. ഹിന്ദുസ്ഥാനി സംഗീതം എന്ന പേരിൽ ഇത് പിന്നീട് അറിയപ്പെട്ടു. ഇന്ത്യൻ സംഗീതത്തെ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നതിൽ ഹിന്ദുസ്ഥാനി സംഗീതം വലിയ പങ്കാണ് വഹിച്ചത്. ഇന്ത്യയുടെ വടക്കൻ പ്രവിശ്യകളിൽ മാത്രമാണ് ഈ സംഗീതത്തിന് പ്രചുര പ്രചാരം കിട്ടിയത്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ പ്രവിശ്യകളിൽ അപ്പോഴും പ്രാചീന സംഗീത ശൈലി തന്നെ പിന്തുടർന്നു വന്നു. ഇത് പിൽക്കാലത്ത് കർണാടക സംഗീതം എന്ന പേരിൽ അറിയപ്പെട്ടു. കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ പ്രസിദ്ധമാണ്. ഈ സംഗീതത്തെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചത് ഈ ത്രിമൂർത്തികളാണ്. ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ എന്നിവരാണ് ഈ ത്രിമൂർത്തികൾ. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ, തിരുവാരൂരാണ് ഈ സംഗീതമൂർത്തികളുടെ ജന്മദേശമെന്ന് കരുതുന്നു. എങ്കിലും ചില ചരിത്രകാരന്മാർ വ്യത്യസ്ത ദേശങ്ങൾ പറയുന്നുണ്ട്. സംസ്കൃതത്തിലാണ് കൃതികളിൽ കൂടുതലും ഉള്ളത്. എങ്കിലും കർണാടക സംഗീതത്തിൻ്റെ പിതാവായി ഗണിക്കപ്പെടുന്നത് കർണാടകത്തിലെ ഹംപിയിൽ ജനിച്ച പുരന്ദരദാസനെയാണ്. ധാരാളം സാമൂഹ്യ ഭരണ പരിഷ്കാരങ്ങളിലൂടെ ജനശ്രദ്ധ ആകർഷിച്ച തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാൾ കർണാടക സംഗീതത്തിനെ പരിപോഷിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെയും കർണാടക സംഗീതത്തിൻ്റെയും അടിസ്ഥാന പ്രമാണങ്ങൾ ഒന്നു തന്നെയാണ്. പക്ഷേ ആലാപനത്തിൽ രണ്ടുതരം ശൈലിയാണ് ഇവ പിന്തുടർന്നു വന്നത്. ഇതാണ് രണ്ട് സംഗീതങ്ങളെയും വ്യത്യസ്തമാക്കുന്നത്. വരേണ്യവർഗത്തിൻ്റെ താല്പര്യമായിരുന്നു ഇന്ത്യൻ സംഗീതകലയിൽ പ്രതിഫലിച്ചിരുന്നത്. അധികാരവും സംഗീതവും തമ്മിൽ പരസ്പരം നാഭീനാള ബന്ധം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ലോകത്തെമ്പാടും സംഗീതകല ഈ രൂപത്തിൽ തന്നെയാണ് വളർന്നു വന്നത്. ഭാരതീയ സംഗീതത്തോടൊപ്പം ലോക സംഗീതത്തിൽ വലിയ സംഭാവന നൽകിയവയാണ് പാശ്ചാത്യ സംഗീതവും സൂഫി സംഗീതവും ഇതിൽപ്പെടും. ഔന്നിത്യത്തിൽ ഭാരതീയ സംഗീതം തന്നെയാണ് മുന്നിലെന്ന് പറയാം. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ സംഗീതം പ്രകൃതിയുടെ ആത്മാവ് തന്നെയാണ്. ജൂൺ 21 ഇന്ന് ലോക സംഗീത ദിനം. ഇതിനോടനുബന്ധിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
0: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
1: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. കോപത്തെ സ്നേഹം കൊണ്ട് മാറ്റാം. മനോഹരമായ നല്ലൊരു നാളെ വരവേൽക്കാം. ഇത് ഈ പരിപാടിയുടെ 10-ാം ഭാഗമാണ്. പല കാര്യങ്ങളും കോപത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. നമ്മളെയൊക്കെ ജീവിതത്തെ പലപ്പോഴും ബാധിക്കുന്ന, എന്നാൽ സ്നേഹം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയാവുന്ന കോപം എന്ന വികാരത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ ശ്രമിക്കാം. കോപം കൊണ്ട് ഒത്തിരി നഷ്ടങ്ങളുണ്ട്. കോപത്തിന്റെ യഥാർത്ഥ നഷ്ടം എന്താണ്? കോപം കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും നേടിയോ? കോപം കൊണ്ട് ഇന്നുവരെ ആരും ഒന്നും നേടിയിട്ടില്ല. ഒരുപക്ഷെ ജീവിതാവസാനം വരെ സങ്കടപ്പെടേണ്ടി വരുന്ന വലിയ നഷ്ടങ്ങൾ മാത്രമേ അത് ഉണ്ടാക്കി കാണുള്ളൂ. ശരിയല്ലേ? ജീവിതത്തിലെ യഥാർത്ഥ ഹീറോ ആരാണ്? ദേഷ്യം വരുമ്പോൾ അത് പ്രകടിപ്പിക്കുന്ന ആളെയല്ല സമൂഹം ബഹുമാനിക്കുന്നത്. ഒന്ന് ചിന്തിച്ചാട്ടെ, മറിച്ച് ആ ദേഷ്യത്തെ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ലോകം എപ്പോഴും ആദരിക്കുന്നത്. ശരിയല്ലേ? കുടുംബത്തിന്റെ കാവലാളായി മാറേണ്ടേ നമ്മൾ? നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ ദൃഢത നിലനിർത്താൻ ദേഷ്യം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമല്ലേ? കാരണം ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ട് തകരുന്നത് വർഷങ്ങൾ കൊണ്ട് നാം കെട്ടിപ്പടുത്ത സ്നേഹബന്ധങ്ങളല്ലേ? ആരോഗ്യം പ്രധാനമല്ലേ? ദേഷ്യം മറ്റുള്ളവരെക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം മനസ്സിനെയും ശരീരത്തെയുമാണ്. ശാന്തമായ ഒരു മനസ്സ് മാത്രമേ ആരോഗ്യകരമായ ഒരു ശരീരം പ്രദാനം ചെയ്യൂ. നമ്മൾ മറുപടി നൽകും മുമ്പ് ചിലതറിയണം. ജീവിതത്തിൽ ദേഷ്യം പെട്ടെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കരുത്. ഒരു 10 വരെ എണ്ണുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് അല്പം മാറി നിൽക്കുകയോ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചില ആപത്തുകൾ ഒഴിവാക്കും. ഒരു കാര്യം ചെയ്യുക, ഏതിന്റെയും ഒരു മറുവശം ചിന്തിക്കുക. മറ്റുള്ളവരോട് ദേഷ്യം തോന്നുന്ന നിമിഷത്തിൽ അവരുടെ ഭാഗത്തു നിന്നുകൂടി കാര്യങ്ങളൊന്ന് വീക്ഷിച്ചാട്ടെ. അതിന് നാം തയ്യാറാകണം. പലപ്പോഴും അത് നമ്മുടെ ദേഷ്യത്തെ ഇല്ലാതാക്കിയേക്കാം. സ്നേഹം കൊണ്ട് നമുക്ക് അവരെ കീഴടക്കാം. ദേഷ്യത്തിന് ദേഷ്യം കൊണ്ടല്ല, മറിച്ച് പുഞ്ചിരി കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രമേ മറുപടി നൽകാവൂ. സ്നേഹത്തിന്റെ മുന്നിൽ കീഴടങ്ങാത്തതായി ഈ ലോകത്തൊന്നുമില്ല. മാതൃകയാകണം നമ്മുടെ വാക്കുകളും പെരുമാറ്റവും. മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് അടുത്ത തലമുറയ്ക്ക് ഒരു നൽക മാതൃകയായി നാം മാറണം. ശാന്തരായിരിക്കുമ്പോൾ അവരും ഇത് കണ്ട് പഠിക്കും. മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം. നാളത്തെ ഒരു മനോഹരമായ പുലരിക്കു വേണ്ടി ഇന്നത്തെ നമ്മുടെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റം വരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും ഇന്നു മുതൽ ശ്രമിച്ച് തുടങ്ങാൻ കഴിയണം. ഈ പരമ്പര നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ മാറ്റമെങ്കിലും വരുത്തുമെന്ന് പൂർണ്ണമായി പ്രതീക്ഷിക്കുന്നു. ഇത് ഇതിന്റെ 10-ാം ഭാഗമാണ്, കോപത്തിന്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച്. ഇനി അടുത്ത ഭാഗങ്ങളിൽ പ്രതിപാദിക്കാം. അടുത്ത 10 ഭാഗങ്ങൾ കൂടി മുടങ്ങാതെ കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കോപം മാറി വരട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തമിഴ്നാട് റേഡിയോ പെൻസിക്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. മുഹറം പ്രമാണിച്ച് ഖാദി തുണിത്തരങ്ങൾക്ക് നാളെ മുതൽ 24 വരെ 30% സ്പെഷ്യൽ റിബേറ്റ് ലഭ്യമാണ്. ഖാദി ഷർട്ട്, മുണ്ട്, ജുബ്ബ, ചുരിദാർ, കോട്ടൺ സാരി, സിൽക്ക് സാരി എന്നിവയ്ക്ക് 30% സ്പെഷ്യൽ റിബേറ്റ് ലഭ്യമാണ്. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന KGS കർബല കൊല്ലം, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിൽ റിബേറ്റ് ആനുകൂല്യം ലഭ്യമാണ്. കൂടാതെ സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൌകര്യവുമുണ്ട്. ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരിൽ നിന്നും ഈടാക്കുന്ന മിനിമം പിഴ റെയിൽവേ ഇരട്ടിയാക്കി. 250 രൂപയായിരുന്നത് ജൂലൈ 1 മുതൽ 500 രൂപയാകും. കേരള സർവകലാശാലയിൽ അഫിലിയേറ്റഡ് ചെയ്ത കോളേജുകളിലെ 2026-27 അധ്യയന വർഷത്തേക്കുള്ള BEd പ്രോഗ്രാമുകളിലേക്ക് 29 വരെയും ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്ക് 30 വരെയും അപേക്ഷിക്കാം. സംസ്ഥാനത്ത് ഡിസംബർ വരെ രാത്രിയിലെ കടുത്ത വൈദ്യുതി പ്രതിസന്ധി തുടരുമെന്ന് KCB. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത വേണമെന്ന് അധികൃതർ അറിയിക്കുന്നു. പനി, തലവേദന, ഛർദി, അബോധാവസ്ഥ, കഴുത്ത് തിരിക്കാൻ പ്രയാസം, നടുവേദന എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. സമീപകാലത്ത് കുളത്തിലോ ജലാശയങ്ങളിലോ കുളിക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറാൻ ഇടയായിട്ടുള്ളവർ ലക്ഷണങ്ങൾ കണ്ടാലുടൻ ചികിത്സ തേടണം. വൃത്തിയില്ലാത്ത ജലാശയങ്ങൾ, പാറയിടുക്കുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം എന്നിവിടങ്ങളിൽ കുളിക്കരുത്. വെള്ളം മൂക്കിൽ കയറാൻ സാധ്യതയേറിയതിനാൽ നീന്തുകയോ മുഖം കഴുകുകയോ അരുത്. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ 2026-27 അധ്യയന വർഷത്തിലെ ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആദ്യ കൌൺസിലിംഗിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിനുള്ള സ്പോട്ട് അഡ്മിഷൻ ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്നു. നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും, കൂടാതെ നിലവിൽ വിവിധ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുത്ത് സ്ഥാപന മാറ്റം ആഗ്രഹിക്കുന്നവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്ക് 23-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി വരെ പുതിയ അപേക്ഷ സമർപ്പിച്ച് 24-ാം തീയതി ബുധനാഴ്ച നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 954443185 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 96 3 1 2 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്.

0: ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയൽ. ഇപ്പോൾ അച്ചായൻ സ്പീക്കിംഗ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ എം തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: കവിത വായനാ ദിനം.

Shine speaking. തയ്യാറാക്കി അവതരിപ്പിച്ചത് KM തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയ.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
2: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നല്ല മനോഹരമായൊരു ദിവസമാണല്ലേ, അടിപൊളി ദിവസമാണ്. ഇന്ന് യോഗാഡേയാണ്, സംഗീത ദിനമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സംഗീതം നമ്മുടെ ശബ്ദമാണ്. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ എന്നാണ് ആശംസകളാണ്. പ്രപഞ്ചത്തിനെല്ലാം തന്നെ ഒരു സംഗീതം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഗീതം ഇവിടെ തുടങ്ങുന്നു. അപ്പോൾ വിളിച്ചോളൂ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി. വിളിക്കേണ്ട നമ്പർ 0474293111, ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809001331. അപ്പോൾ അത് ശ്രീലക്ഷ്മി എംഎസ് ആണ്. ആദ്യത്തെ കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
3: ഹലോ
4: ഹലോ, നമസ്കാരമുണ്ട് ശ്രീലക്ഷ്മി മാഡം.
3: നമസ്കാരം, ഇത് ആരാണ്?
4: ഞാൻ അജിത്ത് തട്ടാമല.
3: ഓക്കെ അജിത്ത്, പറയൂ.
4: ഇന്ന് യോഗാ ദിനമാണ്, യോഗാ ദിനാശംസകളും നേരുന്നു. പിന്നെ ഫാദേഴ്സ് ഡേ ആണ്. എല്ലാ റേഡിയോ ഇതിലുള്ള എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ അച്ഛന്മാർക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
3: ഓക്കെ, അപ്പോ അജിത്തേട്ടനായിരുന്നു വിളിച്ചിരുന്നത്, ആശംസ അറിയിച്ചത്. സന്തോഷം, അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
3: ഗുഡ് മോർണിംഗ്,
5: ഞാൻ തങ്കശ്ശേരിയിൽ നിന്ന് അജിതയാണ്.
3: ഓക്കെ അജിത ചേച്ചി, പറയൂ.
5: എന്റെ സിസ്റ്ററിന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ഏഞ്ചലിൽ നിന്ന് വിളിക്കുന്ന അന്ന മോളുടെ 17 വയസ്സ് തികയാണ് ഇന്ന്.
3: ഓക്കെ,
5: അവൾക്ക് 1000 ജന്മദിനാശംസകൾ.
3: ഓക്കെ, ഏഞ്ചൽ അല്ലേ?
5: അതെ,
3: ഏഞ്ചൽ മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസി കണ്ടി 1000 ജന്മദിനാശംസകൾ കേട്ടോ.
5: താങ്ക് യു.
3: ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്, ഞാൻ ശ്രീലക്ഷ്മി, ഞാൻ മത്സരയാ പട്ടത്താരത്ത്.
3: പറയൂ, ആർക്കായിരുന്നു ആശംസ?
6: ഇന്ന് എന്റെ കൊച്ചുമോൾ, അവർക്ക് രണ്ടു പേരാ, ഗൗരിന്നും ഉണ്ട് ശ്രീദീനും ഉണ്ട്.
3: ഗൗരിന്നും
6: അവളെ ജന്മനാളായിരുന്നു.
3: ശരി ഗൗരി, ഇനിയൊരു പേരെന്താ പറഞ്ഞേ?
6: ശ്രീതു. ശ്രീതു
3: ശ്രീതു
6: ആ
3: ഓ അടിപൊളി. ഓക്കെ,
6: അപ്പൊ മോളൊന്ന് വിഷയം എഴുതാരെ.
3: ഈ ഗൗരി
6: വിളിക്കാം ഇപ്പൊ.
3: ഓക്കെ, ഗൗരി എന്ന് പറയുന്നത് വീട്ടിൽ വിളിക്കുന്ന പേരാണോ?
6: ആണ്, വീട്ടിൽ വിളിക്കുന്ന പേരാ ഗൗരി.
3: ഗൗരി, ഓക്കെ. അപ്പൊ ഗൗരിക്ക് ഇന്ന് എത്ര വയസ്സാകുകയാണ്? 21 വയസ്സ് തികയുന്ന ഗൗരി എന്ന ശ്രീധുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസി കണ്ടി 1000 ജന്മദിനാശംസകൾ കേട്ടോ.
6: ഓക്കെ,
3: സന്തോഷം വിളിച്ചതിൽ. അപ്പൊ അടുത്തൊരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
7: ഹലോ
3: ഹലോ, ഗുഡ്
7: മോർണിംഗ്. ഞാൻ ആലുമൂട്ടിയിൽ നിന്ന് ഷീജ ആണ്.
3: പറയൂ ചേച്ചി.
7: ഞങ്ങളുടെ കൂട്ടുകാരി ആശാവർക്കർ രാജയുടെ മകളുടെ വിവാഹമാണ് ഇന്ന്.
3: ഓക്കെ,
7: മോളുടെ പേര് ഗൗരി, മോന്റെ പേര് നിഖിൽ. ലക്ഷ്മി
3: ലക്ഷ്മിയും നിഖിലും.
7: നിഖിലും.
3: ഓക്കെ, നല്ല അടിപൊളി ആശംസ കൊടുക്കും അവർക്ക്
7: രണ്ടുപേർക്കും. 1000 മംഗളാശംസകൾ.
3: ഓക്കെ, അപ്പോ ലക്ഷ്മി നിഖിൽ ഇന്ന് വിവാഹിതരാകുകയാണ്. അപ്പൊ നല്ലൊരു അടിപൊളി ലൈഫ് തന്നെ ആശംസിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും വിവാഹ മംഗളാശംസകൾ. അപ്പൊ സന്തോഷം വിളിച്ചതിൽ. അടുത്തൊരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
8: ഹലോ, ഗുഡ് മോർണിംഗ്. ശ്രീ ശാലിനിയാണ്.
3: ശാലിനി ചേച്ചി, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്,
3: പറയൂ ചേച്ചി.
8: ഇന്ന് നമ്മുടെ റേഡിയോ ശ്രോതാവ് നസീറത്തത്, പിന്നെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ രണ്ടുപേർക്കും 1000 വെഡിങ് ആനിവേഴ്സറി ആശംസകൾ നേരുന്നു. പിന്നെ നമ്മുടെ ശ്രോതാക്കളും ആർജിമാരുമായ എല്ലാ അച്ഛന്മാർക്കും ഫാദേഴ്സിന്റെ ആശംസകൾ. പിന്നെ നമ്മുടെ യോഗ ഗുരുവിനും യോഗ ചെയ്യുന്ന എല്ലാവർക്കും യോഗാ ദിനാശംസകൾ നേരുന്നു.
3: ഓക്കെ ചേച്ചി, സന്തോഷം. അപ്പൊ ചേച്ചിക്ക് ആശംസകൾ. അപ്പൊ നമ്മുടെ നസീർ ചേച്ചിയുടെ വിവാഹ വാർഷികം അല്ലേ? ഓക്കെ ചേച്ചി, നമ്മള് പ്രിയപ്പെട്ട ശ്രോതാവാണ് ചേച്ചി. ജീവിതം ഒരു സംഗീതമാണ്, അപ്പൊ ശരിക്കും അത് ശ്രുതി തെറ്റാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ വിവാഹ വാർഷിക ആശംസകൾ. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കുന്ന നമ്പർ 0474293111. അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ
9: ഹലോ,
3: ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ്.
3: ഇതാരേത്?
9: ആരായിരിക്കും?
3: അനുപമയാണോ?
9: ആണ്.
3: ഓക്കെ മോളെ, പറഞ്ഞ ആർക്ക് ആശംസ?
9: എന്താ നീട്ടിക്കുന്ന? ഒരു വയസ്സാവുക.
3: അജടാ, അനിയത്തിയുടെ പേരെന്താ?
9: അനാമിക.
3: അനാമിക കുട്ടി, അപ്പൊ നമുക്ക് അടിപൊളി ആശംസ അങ്ങ് പറയാം അമ്മിക്കുട്ടിക്കല്ലേ. ഓക്കെ അനാമിക, എന്നാ നമ്മുടെ അമ്മിക്കുട്ടിക്ക് ഒരു വയസ്സ് തികയാണ്. കുഞ്ഞു ആവിക്ക് കമൻ റെഡി പെൻസിന്റെ ഒരു 1000 ആശംസകളും ചക്കര ഉമ്മയും കേട്ടോ. ഓക്കെ, സന്തോഷം മോളെ വിളിച്ചതിൽ. അടുത്ത ഒരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ,
10: ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി.
3: ഗുഡ് മോർണിംഗ്.
10: ഞാൻ ദിശയാണ്.
3: ദിശ ചേച്ചി, പറയ ചേച്ചി.
10: ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. എല്ലാ അച്ഛന്മാർക്കും ആശംസ.
3: ഓക്കെ,
10: സംഗീത ദിനാണ്.
3: അതെ,
10: അതിന് ആശംസ.
3: യോഗ
10: ദിനാണ്.
3: എല്ലാം ഒരു ദിനം അല്ലേ, എല്ലാത്തിനും ഒരു ദിവസം.
10: പിന്നെ നീറ്റ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്കും എല്ലാവിധം.
3: അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു കേട്ടോ. ഓക്കെ ഓക്കെ, സന്തോഷം ചേച്ചി. അപ്പൊ എല്ലാവർക്കും ആശംസകൾ, ചേച്ചിക്കും ആശംസകൾ. അപ്പോ ഒന്നല്ലേ, നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ
11: ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
11: ഗുഡ് മോർണിംഗ്.
3: ആരാണ്? പറഞ്ഞു. ഇന്ന് ആർക്ക് ആശംസ?
11: എന്റെ ബ്രദറിന്റെ മോളുടെ 5th വെഡ്ഡിംഗ് ആനിവേഴ്സറി. മോളുടെ പേര് രാഹുൽ.
3: ഗൗരി, രാഹുൽ ഇന്ന് 2nd വിവാഹ വാർഷികമാണ്. അപ്പൊ അമ്മ ആശംസ പറഞ്ഞു.
11: 5
3: ഓക്കെ ഓക്കെ, ആശംസ പറഞ്ഞു കേട്ടോ.
11: മോളെ ഗൗരി, രാഹുല് മോനെ, അച്ഛന്റെയും അമ്മയുടെയും അമ്മയമ്മയുടെയും കുട്ടന്റെ അക്കമ്മയുടെ എല്ലാം വിവാഹ മംഗള ആശംസകൾ.
3: ഓക്കെ, അപ്പൊ ഇന്ന് 5th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഗൗരി, രാഹുൽ രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് സെക്കൻഡിന്റെയും വിവാഹ വാർഷിക ആശംസകൾ. ഓക്കെ, മാ സന്തോഷം വിളിച്ചതിൽ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്ത കോൾ ഉണ്ട്. ഹലോ
12: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്
12: ശ്രീലക്ഷ്മി.
3: ഗുഡ് മോർണിംഗ്. ഇത് ആരാ? ആ പറഞ്ഞോ, അമ്മാർക്ക് ആശംസ.
12: എന്റെ ആങ്ങളുടെ ബർത്ത്ഡേ ആശംസ. അത് അവന് 1000 ആശംസകൾ ഞാൻ കൊടുക്കുന്നത്.
3: ഉറപ്പായിട്ട് താണ്ട കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും എന്റെയും 1000 ജന്മദിന ആശംസകൾ കേട്ടോ.
12: ഓക്കെ
3: ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. അപ്പൊ അടുത്തൊരു കോളിലേക്ക് പോവാം, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, കേൾക്കാമോ?
13: ഗുഡ് മോർണിംഗ്.
3: ആ ഗുഡ് മോർണിംഗ്, ഇത് ആരാ? ഓക്കെ, സെയിം ടു യു. ഇത് ആരാ സംസാരിക്കുന്നേ? കേട്ടില്ല. ഓ, ശ്രേയ ആണോ? ഓക്കെ, ശ്രേയാൻ വി. ഓക്കെ ഓക്കെ, ഇന്ന് ആർക്ക ആശംസ? ആർക്കാണ്? അപ്പയ്ക്കോ? അച്ഛക്കാണോ? അച്ഛക്കാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അച്ഛന് നല്ലൊരു ഫാദേഴ്സ് ഡേ ആശംസ. ഓക്കെ, ബർത്ത്ഡേ ആണോ ഇന്ന്? ഇനി അല്ല. ഓക്കെ, എന്തായാലും അച്ഛന്റെ പേരെന്താ? ശ്രീകുമാർ. ഓക്കെ ഓക്കെ മോളെ, അപ്പൊ സന്തോഷം വിളിച്ചതിൽ. അങ്ങനെ അടുത്തൊരു കോളിലേക്ക് പോകാം, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ, കേക്കാമോ?
14: ഇത് ആരാ?
3: ശാലിനി ചേച്ചി, ഇന്ന് ആർക്കാണ് ആശംസ പറയുന്നേ?
14: എന്റെ മോളുടെ ബർത്ത്ഡേ ആണ് നാളെ.
3: നാളെയാണ്? മോളുടെ പേരെന്താ?
14: പേര് അഞ്ജന.
3: അഞ്ജന, നല്ലൊരു ആശംസ പറഞ്ഞു അഞ്ജനയ്ക്ക്. ആ വരട്ടെ, ആശംസ പറയട്ടെ. ഞാൻ പറഞ്ഞാ മതിയോ? ആണോ? അല്ല, അമ്മ പറയുന്നില്ലേ ആശംസ? ഇതിപ്പോ ഞാൻ പറയണോ അപ്പൊ അഞ്ജനക്ക്? അപ്പൊ അഞ്ജന അടുത്ത് കേട്ടോണ്ടിരിക്കാണ്. അഞ്ജന, ശരി ശരി, അഞ്ജന പഠിക്കുവാണോ? 21 വയസ്സ് നാളെ തികയാണ് അഞ്ജന. അപ്പൊ കേട്ടോണ്ടിരിക്കല്ലേ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ ഒരു അടിപൊളി ആശംസ കേട്ടോ. നല്ല പഠിച്ചു മിടുക്കിയായിട്ടും വരിക. അപ്പൊ നല്ലൊരു പിറന്നാൾ ആശംസകൾ. സന്തോഷം വിളിച്ചതിൽ. അപ്പോൾ നമുക്ക് ഇനി നല്ലൊരു ഗാനമൊക്കെ കേൾക്കാനുള്ള സമയമാവുകയാണ്. ഒരു ഗാനം കേട്ടാലോ? അപ്പോൾ ഗാനം കേൾക്കുന്ന സമയത്ത് പ്രിയ ശ്രോതാക്കൾ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809101311. ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കാൻ 8:50 വരെയാണ് സമയം, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. 8:50 ശേഷം മെസ്സേജ് ഒക്കെ വായിക്കുന്നതായിരിക്കും. അപ്പോൾ കേട്ടോണ്ടിരിക്കുക.
2: കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക 107.8 ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസി 107.8 ഗ്രീറ്റിംഗ്സ് ടൈം. തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 മണി കഴിഞ്ഞ് 48 മിനിറ്റും 48 സെക്കൻഡും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മെസ്സേജ് അയക്കാൻ കുറച്ച് സമയം കൂടെ ഉണ്ട്. മെസ്സേജ് അയച്ചോളൂ. 8:30 ശേഷം മെസ്സേജ് ഒക്കെ വായിക്കാം. ഇപ്പോൾ തന്നെ കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് 8:30 ശേഷം വായിക്കാം. ഇപ്പോൾ നമുക്ക് കോളിലേക്ക് പോകാൻ നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരേ? ഇത് ഇന്ന് ആർക്കാണ് ആശംസ?
3: എന്റെ അയൽക്കാരുടെ സ്നേഹിതരുമായ കൃഷ്ണരാജന്റെയും സജ്ജനയുടെയും വിവാഹം നാളെ മുഖത്തല അനുഗ്രഹം അടിച്ചു കേട്ട് വെച്ചാണ്. നല്ലൊരു ആശംസ പറയണം രണ്ടുപേർക്ക്.
2: നാളെ വിവാഹിതരാകുകയാണ്.
3: ആ
2: പേരൊന്നും കൂടെ പറയൂ അമ്മ.
3: കൃഷ്ണരാജ് സഞ്ജന വി ഉണ്ണി.
2: കൃഷ്ണരാജ് സഞ്ജന വി ഉണ്ണി അല്ലേ? ഓക്കെ, നാളെ വിവാഹിതരാകുകയാണ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ എല്ലാവിധ ആശംസകളും. ഓക്കെ, അമ്മയ്ക്ക് പറയണ്ടേ ആശംസ?
3: കൃഷ്ണരാജിനും സഞ്ജന മോൾക്കും ഉഷയമ്മയുടെ 100
2: മംഗളാശംസ. ഓക്കെ അമ്മ, സന്തോഷം കേട്ടോ വിളിച്ചതില്. അപ്പോ നമുക്ക് അടുത്ത ഒരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ, ശ്രീലക്ഷ്മിയാണ്. ഓക്കെ പറയൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ പറഞ്ഞോളൂ, ആർക്കാണ് ആശംസ? സജിച്ചേട്ടന്റെ വിവാഹ വാർഷികമാണ്. ഓക്കെ, എന്താണ് ജയിച്ചിട്ട് പേരെന്താ? അമല. ഓക്കെ, അപ്പോ സജിച്ചേട്ടനും അമല ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ വിവാഹ വാർഷിക ആശംസകൾ. സന്തോഷം കേട്ടോ വിളിച്ചതില്ല. അടുത്തൊരു കോളിലേക്ക് പോവാം, നോക്കാം ആരാണെന്ന്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. ഹലോ, ഹലോ. ഓക്കെ, കോൾ കട്ടായിരിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റും 45 സെക്കൻഡും, അതായത് മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി മെസ്സേജ് വായിക്കാം. ഇപ്പൊ ഞാൻ ഒരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹാജിറ കുട്ടിയാണോ? ഹാജിറ കുട്ടിയാണോ? ആഹാ, എന്താണ് അപ്പാടെ പേര്? ഷാനാസ് ആണോ? ആ ശരി ശരി, അപ്പൊ ഫാദേഴ്സ് ഡേ ആണ്. അപ്പൊ അപ്പയ്ക്ക് നല്ലൊരു ആശംസ പറഞ്ഞോ കേട്ടോ. ഓക്കെടാ, സന്തോഷം കേട്ടോ വിളിച്ചതില്. അടുത്തൊരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ,
4: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
2: ഗുഡ് മോർണിംഗ്. സുഖം തന്നെ, സുഖം.
4: ഇന്ന് ഫാദർ ദിനമല്ലേ? എല്ലാവർക്കും ഒരു ഫാദർ ആശംസകൾ.
2: ഓക്കെ, ചേട്ടനും ആശംസകൾ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അടുത്തത് ഞാനൊരു മെസ്സേജിലേക്ക് പോകണം കേട്ടോ. ആദ്യത്തെ മെസ്സേജ് ആണ്. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം കവിത ചേച്ചിയാണ്, കടപ്പാക്കടയിൽ നിന്നും. ഇപ്പോൾ മെസ്സേജിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ് മോളെ. കവിത ചേച്ചി കടപ്പാക്കടയിൽ നിന്നും. ശ്രീകുട്ടിക്ക് മനോഹരമായ ഒരു സംഗീത ദിനാശംസകളും യോഗാ ദിനാശംസകളും. പ്രിയ നസീറയ്ക്കും ഇക്കയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ. ഒപ്പം എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാർക്കും മനോഹരമായ ആശംസകൾ. ഒപ്പം യോഗ ഗുരുവായ പ്രിയ ആന്റണിക്കും നല്ലൊരു ആശംസകൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കവിത ചേച്ചി കടപ്പാക്കടയിൽ നിന്നും. ചേച്ചി, ചേച്ചിക്ക് ആശംസകൾ കേട്ടോ. അടുത്ത മെസ്സേജ്. ഹായ് ചേച്ചി, ഞാൻ അമ്മു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ അനിയത്തി ലക്ഷ്മിക്ക് 1000 ജന്മദിനാശംസകൾ. അഞ്ചു ചേച്ചി, അമ്മു ചേച്ചി എന്നിവരാണ് അപ്പോൾ ലക്ഷ്മിക്ക് കേട്ടോ, അനിയത്തി കുട്ടിയായ ലക്ഷ്മിക്ക് ആശംസ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെയും ജന്മദിനാശംസകൾ. സന്തോഷം മെസ്സേജ് അയച്ചതിൽ. അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് ശ്രീ, ഞാൻ ദിഷയാണ്. എൻ്റെ മാമൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആണ് അർച്ച ആൻഡ് വിശാൽ. ഓക്കെ, രണ്ടു പേർക്കും 1000 ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അർച്ച ആൻഡ് വിശാൽ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെയും 1000 ആശംസകൾ കേട്ടോ. ഓക്കെ ദിശി ചേച്ചി, സന്തോഷം. അടുത്ത മെസ്സേജ് നമ്മുടെ ഉഷയമ്മയുടെയാണ്. ഉഷാശിവൻ, ഗുഡ് മോർണിംഗ് ലക്ഷ്മി മോളെ. ഇന്ന് ഫാദേഴ്സ് ഡേ. ഫാദറിനും അച്ഛന്മാരായ എല്ലാ ആർജെ മക്കൾക്കും ശ്രോതാക്കളായ എല്ലാ അച്ഛന്മാർക്കും ഫാദേഴ്സ് ഡേ ആശംസകൾ പറയുന്നു. ഇന്ന് യോഗാ ദിനം, പ്രിയ ആന്റണി മാഡത്തിനും ആശംസ, സംഗീത ദിന ആശംസകൾ ഇത്രയും അറിയിച്ചിട്ടുണ്ട് നമ്മുടെ വിഷയമ്മ കേട്ടോ, സന്തോഷമ്മ. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കോൾ എടുക്കാണ് കേട്ടോ, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ
0: ഹലോ,
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
2: ഇതാരാ ഇത്?
0: ഞാൻ സുമയാ, പുത്തനടയിൽ.
2: പറഞ്ഞോ സുമ ചേച്ചി, ആർക്കാ ആശംസ?
0: എന്റെ അച്ഛന് പിന്നെ ഒരു ആശംസ പറയാൻ വിളിച്ചതാ.
2: ശരി, അച്ഛന്റെ പേരെന്താ?
0: എന്റെ അച്ഛന്റെ പേര് ദാസൻ.
2: അച്ഛൻ ആശംസ പറഞ്ഞു.
0: എന്റെ അച്ഛൻ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
2: ഇന്ന് ജന്മനാളാണോ അച്ഛന്റെ?
0: ഫാദേഴ്സ് ഡേ അല്ലേ?
2: ഫാദേഴ്സ് ഡേ ആശംസയാണ്. ഓക്കെ ശരി, അപ്പൊ അച്ഛന് ആശംസകൾ കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അടുത്ത ഒരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ
5: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഹലോ, അയ്യോ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, ചെറുതായിട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ ഓക്കെ
5: ഓക്കെ,
2: സന്തോഷം സന്തോഷം കേട്ടോ. അപ്പൊ ആശംസ അറിയിച്ചതിൽ മറ്റൊരു കോളിലേക്കാണ് പോകുന്നത്, നോക്കാം ആരാണെന്ന്. ഹലോ
6: ഹലോ,
2: ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ് മാ. ഗുഡ് മോർണിംഗ്.
2: ആ പറയൂ അമ്മ.
6: ഇന്ന് യോഗാ ഡേ, എന്റെ പ്രിയ മേഡത്തിന് ആയിരം ആയിരം ആയിരം ആശംസകൾ. ഓക്കെ
2: ഓക്കെ, സന്തോഷം കേട്ടോ.
6: ഓക്കെ.
2: അപ്പോ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഹായ്, ഗുഡ് മോർണിംഗ് ശ്രീ ചേച്ചി, റേഡിയോ ബെൻസികളിലുള്ള എല്ലാവർക്കും, എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും യോഗാ ഡേ ആശംസകൾ, മ്യൂസിക് ഡേ ആശംസകൾ, ഫാദേഴ്സ് ഡേ ആശംസകൾ നേരുന്നു. ഹാപ്പി സൺഡേ എല്ലാവർക്കും. കൃഷ്ണേന്ദു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ കൃഷ്ണേന്ദു, സന്തോഷം. അപ്പോൾ കൃഷ്ണേന്ദുവിനും ആശംസകൾ. അടുത്ത ഒരു മെസ്സേജ്, ഹായ് ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഞാൻ റമീസ, കേരളപുരം. ഇന്ന് ഞങ്ങളുടെ 38th വെഡ്ഡിംഗ് ആനിവേഴ്സറിയാണ്. നദീർ റമീസ ആശംസ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്ന നമ്മുടെ റമീസ ചേച്ചി. ആശംസ തന്നിരിക്കുന്നു ചേച്ചി, 1000 വിവാഹ വാർഷിക ആശംസകൾ. രണ്ടുപേരും സന്തോഷമായിട്ട് മുന്നോട്ട് പോകട്ടെ കേട്ടോ, എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ. ഓക്കെ ചേച്ചി, സന്തോഷം. അടുത്തൊരു മെസ്സേജ്, ഇന്നത്തെ ഒരു നല്ല ഞായറാഴ്ച ആശംസകൾ എല്ലാവർക്കും. കിലാബുദ്ദീൻ ചേട്ടനാണ് കേട്ടോ പോളയത്തോട് നിന്നും ഈ ആശംസ അറിയിച്ചിരിക്കുന്നത്. സന്തോഷം ചേട്ടാ, ചേട്ടനും ആശംസകൾ. അടുത്ത മെസ്സേജ് മോളെ, ശ്രീലക്ഷ്മി, ചന്ദ്രികാമ്മയാണ്. ഇന്ന് യോഗാ ദിനം, സംഗീത ദിനം, എല്ലാ അച്ഛന്മാർക്കും ഈ 3 കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ 1000 ആശംസകൾ നേരുന്നു. പിന്നെ എൻ്റെ എല്ലാ ആർജയമാർക്കും, ഫാദറിനും ഫിയോണ മാഡത്തിനും യോഗാ ഗുരു പ്രിയ ആന്റണിക്കും ഒരാശംസ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചന്ദ്രികാമ്മ കേട്ടോ. സന്തോഷം ചന്ദ്രികാമ്മ. അപ്പോൾ അടുത്തൊരു കോളിലേക്ക് പോകാം, ശേഷം അടുത്ത മെസ്സേജ് വായിക്കാം. ഹലോ
7: ഹലോ,
2: ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്. ഞാൻ
2: പറഞ്ഞോ ജലജ ചേച്ചി.
7: നമ്മുടെ കോയിവെള്ള ചേട്ടന് 100 വെഡ്ഡിംഗ് ആനിവേഴ്സറി ആശംസകൾ എന്റെയും ചേട്ടന്റെ.
2: ഓക്കെ,
7: പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഉള്ള അച്ഛന്മാർക്ക് എല്ലാം എന്റെ ആശംസകൾ.
2: ഓക്കെ,
7: എന്റെ മോക്ക് നല്ലൊരു ദിവസം.
2: ഓക്കെ ശരി, ഉറപ്പായിട്ടും കേട്ടോ, സന്തോഷം. അപ്പോ അടുത്തൊരു മെസ്സേജ്, ഹായ് ശ്രീലക്ഷ്മി, ഐ എം ശശികുമാർ, തിരുമുല്ലവരം. ടുഡേ ഇസ് മൈ ഡോട്ടർ സ്മിതാസ് ബർത്ത്ഡേ, ഹെൻസ് ഗിവ് ഹർ ബെസ്റ്റ് വിഷ്. ഓക്കെ, ഉറപ്പായിട്ടും. അപ്പോൾ നല്ലൊരു ആശംസ കേട്ടോ സ്മിത, സ്മിതയ്ക്കാണ് ആശംസ അറിയിച്ചിരിക്കുന്നത്. ശശികുമാർ സാറാണ് തിരുമല്ലാടത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സ്മിതയ്ക്ക് കമന്റ് റേഡിയോ ബെൻസികൻ്റെ 1000 ആശംസകൾ നേരുകയാണ്. അടുത്തൊരു കൗളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ
8: ഹലോ,
2: ഗുഡ് മോർണിംഗ്. ആരാണ്? ഓക്കെ, കോൾ കട്ടായി പോയിരിക്കുന്നു. മറ്റൊരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ
9: നമസ്കാരം,
2: ശ്രീലക്ഷ്മി. ചേച്ചി നമസ്കാരം. ഓ ചേച്ചി പറയാം.
9: ചേച്ചിക്ക് ഒരു ബർത്ത്ഡേ വിഷസ് പറയാനുണ്ട്.
2: പറഞ്ഞു ചേച്ചി.
9: നമ്മുടെ ഇവിടെ ഷാജി സീനസ് എന്ന് പറയും, പ്രസിദ്ധമായ ഷാജി സീനസിന്റെ പ്രിൻസിപ്പാൾ ഷാജി സാറിന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ സാറിന് എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാവിധ ആയുരാരോഗ്യവും നേരുന്നു. ഒരുപാട് നാൾ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ നേതൃത്വം നൽകാൻ ദൈവം സാറിന് ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ എല്ലാം
2: ഉറപ്പായും ഷാജി സ്വീനസിലെ ഷാജി സാറിന് കമന്റടി പനിസിന്റെ 1000 ആശംസകൾ കേട്ടോ.
9: ഓക്കെ,
2: സന്തോഷം ചേച്ചി. അടുത്തൊരു മെസ്സേജ് ഓക്കെ, ശ്രീ ഹാപ്പി ഫാദേഴ്സ് ഡേ ആൻഡ് ഹാപ്പി യോഗ ഡേ. സുരേഷ് ഏട്ടനാണ് കടപ്പാക്കടയിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. സന്തോഷം സുരേഷ് ഏട്ടാ. അടുത്തൊരു മെസ്സേജ് കുറേ ഉണ്ട് കേട്ടോ. ആ ഡിയർ ശ്രീ, ശ്രീക്കൊരു അനുഗ്രഹീത ഞായറാഴ്ച ആശംസിക്കുന്നു. ഇന്ന് വിവാഹവാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട നസീറയ്ക്കും പ്രിയപ്പെട്ട നസീറുടെ ഇക്കയ്ക്കും 1000 വെഡിങ് ആനിവേഴ്സറി ആശംസകൾ. 1000 വർഷം ഇണപ്രാവായി പാറിപ്പറക്കാൻ പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ജനിച്ച നാൾ തൊട്ട് നമ്മുടെ ജീവിതം ധന്യമാക്കിയ മഹാകാവ്യം നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ. നമ്മുടെ റേഡിയോയിലെ ശ്രീ ഉൾപ്പെടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പിതൃദിന യോഗ സംഗീത ദിനാശംസകൾ അറിയിച്ചിരിക്കുന്ന നൂർജാൻ ചേച്ചിയാണ്. സജിക്കും വൈഫിനും കൂടി ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആശംസകൾ. നമുക്ക് യോഗയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന പ്രിയപ്പെട്ട പ്രിയ ആന്റണിക്ക് കൂടി ഹൃദ്യമായ യോഗാ ദിന ആശംസകൾ കൂടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നൂർജാൻ ചേച്ചി കേട്ടോ. സന്തോഷം ചേച്ചി, നല്ല വാക്കുകളാണ് കേട്ടോ നൂർജാൻ ചേച്ചി എഴുതുന്നത്, നല്ല രസമാണ് വായിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അധികം സമയമില്ല, അതുകൊണ്ട് ഞാൻ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ശ്രീലക്ഷ്മി നമസ്കാരം, ശുഭദിനം. ആദ്യം ശ്രീക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു താങ്ക്സ്. എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് 28-ാമത്തെ. ശാലിനി പറഞ്ഞു കഴിഞ്ഞു, 8:30 മുതൽ വിളിക്കുന്നു, കോൾ കിട്ടുന്നില്ല. അതുപോലെ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. ഷൈനി ജെറ്റോ, ഓക്കെ, ആര്യ, മഹേഷ്, ബിനിത ആൻ ചേട്ടൻ, എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന പുത്തൂരുള്ള ദേവൻ മോനും ഷെഹൻഷയ്ക്കും എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആശംസകൾ. എല്ലാ അച്ഛന്മാർക്കും യോഗാഗുരു പ്രിയ ആന്റണിക്കും ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. നസീർ ചേച്ചിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നസീർ ചേച്ചി പറഞ്ഞ എല്ലാവർക്കും കമന്റ് റേഡിയോ പരിസരത്തെ ആശംസകൾ. അടുത്ത മെസ്സേജ് നോക്കട്ടെ, ഇനി മെസ്സേജ് ഉണ്ടല്ലോ. ഓക്കെ, ആ ഹായ് ശ്രീക്കുട്ടി, എൻ്റെ വാപ്പ ഉൾപ്പെടെ എല്ലാ അച്ഛന്മാർക്കും ഫാദേഴ്സ് ഡേ ആശംസകൾ. ഞാൻ ഷീജയാണ് മാമുട്ടിക്കടവിൽ നിന്നും. ഷീജച്ചി സന്തോഷം. ഓക്കെ, അടുത്ത മെസ്സേജ്, ഹായ് ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്, ഞാൻ റമീസ കേളവരം. ഓക്കെ, ഞാൻ നേരത്തെ വായിച്ചിരുന്നു ആ മെസ്സേജ്. അപ്പോൾ ഒരു നന്ദി അറിയിച്ചിരിക്കുന്നതാണ് ചേച്ചി. സന്തോഷം ചേച്ചി. അപ്പോൾ ഒരിക്കൽ കൂടി ചേച്ചിക്കും ആശംസകൾ. അപ്പോൾ മെസ്സേജുകളെല്ലാം വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ സമയവും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജന്മദിനാശംസകളും ഒപ്പം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ ഏറ്റവും പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
1: അവധിക്കാലം ആഘോഷിക്കാൻ കൊല്ലം ജില്ലയിൽ വിനോദസഞ്ചാരികൾ ഒഴുകിയത് തുരുത്തുകളിലേക്കായിരുന്നു. വേനൽക്കാലം ആഘോഷിക്കാൻ കൊല്ലം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയവരിൽ ഏറെയും ഒഴുകിയത് സാമ്പ്രാണിക്കോടിയിലേക്കും മൺറോ തുരുത്തിലേക്കുമായിരുന്നു. DTPC യുടെ കീഴിലുള്ള കൊല്ലം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 2 മാസത്തിനുള്ളിൽ 2 ലക്ഷം പേർ വീതമാണ് മൺറോ തുരുത്തിലും സാമ്പ്രാണിക്കോടിയിലും എത്തിയത്. ഇതിൽ സാമ്പ്രാണിക്കോടിയിൽ DTPC ക്ക് മാത്രം 1.5 കോടിയുടെ റെക്കോർഡ് വരുമാനമാണ് ഉണ്ടായത്. മൺറോ തുരുത്തിൽ സ്വകാര്യ മേഖലയ്ക്കായിരുന്നു നേട്ടം. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കൊല്ലം ജില്ലയിൽ വിനോദ സന്ദർശകരുടെ എണ്ണത്തിൽ കുറവുണ്ടായെങ്കിലും മൺറോ തുരുത്തിലും സാമ്പ്രാണിക്കോടിയിലും ഇത് ബാധിച്ചില്ല. കണ്ടൽക്കാടും തെളിഞ്ഞ കായൽ വെള്ളവും കായലിന് നടുവിലെ മണൽ തിട്ടയിലൂടെയുള്ള നടത്തവും അഷ്ടമുടിയുടെ സ്വന്തം കരിമീനും കൊഞ്ചും കക്കയും ഞണ്ടും ഒക്കെ അടങ്ങിയ ഇഷ്ട ആഹാരങ്ങളും ഹരമായതിനാൽ സഞ്ചാരികളുടെ ഒഴുക്കിന് ഒരു തടസ്സവും ഇവിടെ ഉണ്ടായില്ല. മൺറോ തുരുത്തിൽ DTPC സെന്ററിൻ്റെ സഹായം ലഭ്യമാക്കിയത് ധാരാളം പേരാണ്. ബാക്കിയുള്ളവർ സ്വകാര്യ മേഖലയിലെ സേവനവും ഉറപ്പാക്കി. തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഈ 2 തുരുത്തിലും എത്തിയവരിൽ ഏറെയും. 2019 വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയ സാമ്പ്രാണിക്കോടിയിൽ കൊല്ലം DTPC യുടെ നേതൃത്വത്തിൽ പുതിയ ബോട്ട് ജെട്ടിയും ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററും ആരംഭിച്ചതോടെയാണ് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി സാമ്പ്രാണിക്കോടി മാറിയത്.
0: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.

0: ഇന്ത്യ റേഡിയോ ബിൻസുകരിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഇസ്
2: യേൺ. Yearn.
1: Yearn is spelled as Y E A R N.
2: This is a verb. It means to long persistently, wistfully or sadly for something. മലയാളത്തിൽ അഭിലഷിക്കുക, ഉൽക്കടമായി ആശിക്കുക, മോഹിക്കുക, തീവ്രമായി ആഗ്രഹിക്കുക എന്നൊക്കെ അർത്ഥം.
1: Thank you all.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കത്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കത്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.

0: എത്ര മനോഹരമായ ഒരു ഗാനം അല്ലേ കേട്ടുകൊണ്ടിരിക്കുന്ന സതതി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗാനമാണ് മൊഴി എന്നുള്ള ചിത്രമാണ്, മൊഴിയെ കുറിച്ചിട്ടുള്ളൊരു ഗാനം. അപ്പോ നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ കാതോട് കാതരയുടെ തുടങ്ങുകയാണ്. വിളിക്കേണ്ട നമ്പർ 04742931111. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ നമ്മുടെ കൊച്ചുകൂട്ടുകാരൊക്കെ. ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി എം എസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ആരാ ഇത്? അനുപമ കുട്ടി
1: ആണോ?
0: ആ, ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന്? ആമിക്കുട്ടിക്ക് നല്ലൊരു ആശംസ പറഞ്ഞേ ഒന്നും കൂടെ. അത് ഗ്രീറ്റിംഗ്സ് ടൈമിൽ പറയുന്ന രീതി. ഇവിടെ വരുമ്പോ നമ്മൾ ഇന്ന് എന്തായാലും മ്യൂസിക് ഡേയും കൂടി അല്ലേ, ഒരു നല്ല പാട്ട് പാടി ഒരു ആശംസ പറഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, തന്നെ അങ്ങോട്ട് പാടിക്കോ.

0: അപ്പൊ പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷം അനുഭവം കുട്ടി? ഇന്ന് എന്തായാലും ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിക്കണം. പിന്നെ വേറെ എന്തൊക്കെയാ? എനിക്ക് എത്താൻ പറ്റിയില്ലടാ, എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു, അത് കാരണം പെട്ടെന്ന് പോകേണ്ടി വന്നത് കൊണ്ട് എനിക്കന്ന് റേഡിയോയിലേക്ക് വരാൻ പറ്റിയില്ല.
1: ആണോ?
0: ശരി ശരി, ഓക്കെ. എന്തായാലും ഇന്നാണ് നമ്മളെ പരിപാടി ഉണ്ടല്ലോ, അപ്പൊ ഇന്ന് ഞാൻ നമ്മളെ കൂട്ടുകാരെയൊക്കെ കൊണ്ട് ഈ നല്ല മലയാളം പറയിപ്പിക്കാന്ന് വിചാരിക്കുവായിരുന്നു. അനുഭവം കുട്ടിക്ക് നല്ലോണം മലയാളം ഒക്കെ സംസാരിക്കാറിയാലോ. അനുഭവ വായിക്കോ? എന്തൊക്കെയാ വായിക്കുന്നേന്നൊന്ന് പറഞ്ഞേ. എന്ത് കഥ ബുക്ക്?
1: ബാലരമ, മരുപ്പീലി, പിന്നെ കൊറേ ബുക്കുണ്ട്.
0: അങ്ങനെയാണെങ്കിലേ ഓക്കെ, ശരി, കളിക്കൊടുക്ക. ശരി, ഈ ഈ വായിച്ച കഥകളൊക്കെ ഉറക്കെയാണോ വായിക്കുന്നത്, അതോ മനസ്സിൽ വായിക്കോ? എങ്ങനെയാ വായിക്കുന്ന രീതി? എങ്ങനെയാ ഉറക്കെ വായിക്കും? എങ്ങനെയാണെങ്കിൽ എനിക്കൊരു കഥയൊന്ന് വായിച്ച് കേൾപ്പിച്ച്, എങ്ങനെയാ വായിക്കുന്ന രീതി എന്ന് ഒന്ന് വായിച്ചേ നോക്കട്ടെ. അത് കുഴപ്പമില്ല, ബുക്കൊന്നും വേണ്ട, ഓർമ്മയിലുള്ള രണ്ടു വരി പറഞ്ഞാ മതി ഒരു കഥയുടെ. രണ്ടേ രണ്ട് വരി വേണമെങ്കിൽ ഉണ്ടാക്കി പറഞ്ഞോ, കുഴപ്പമില്ല.
1: ഓക്കെ, മുത്തശ്ശിയുടെ വീട്ടിന്റെ അടുത്തൊരു കുഞ്ഞു വലിയ മാ ഉണ്ടായിരുന്നു.
0: മാവിൽ നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. എന്നിട്ട്
1: മുത്തശ്ശിക്ക് അത് മുത്തശ്ശി വളർത്തിയ മരം, പക്ഷെ മുത്തശ്ശിക്ക് അത് പിച്ചാൻ ആരോഗ്യം അത്ര പൊക്കത്തിലാണ് നിൽക്കുന്നത്, വലിയ മരവാ.
0: ആ മനസ്സിലായി, മുത്തശ്ശിക്ക് അത് ഒറ്റയ്ക്ക് തന്നെ അതൊന്നും പിച്ചാൻ പറ്റത്തില്ലായിരുന്നു, അത്രത്തോളം നീളമില്ലായിരുന്നു, മുത്തശ്ശി കൊണ്ട് കഴിയില്ല.
1: അത് മുത്തശ്ശി വളർത്തിയുണ്ട്, മുത്തശ്ശിക്ക് അത് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു.
0: ഓക്കെ, അപ്പൊ മുത്തശ്ശി ചെന്ന് മാവിനോട് എന്ത് പറഞ്ഞു? മാവേ മാവേ, ഞാൻ നിന്നെ വളർത്തിയതല്ലേ സ്നേഹത്തോടെ, വെള്ളമൊക്കെ ഒഴിച്ച്, അപ്പൊ നീ എനിക്കൊരു മാവ് മാങ്ങ തരുവോ എന്ന് ചോദിച്ചു.
1: കഴിഞ്ഞ അടുത്ത ദിവസം അത് കാറ്റത്ത് ഒരു മാങ്ങ വന്ന് താഴെ വീണു.
0: ഓക്കെ,
1: മുത്തശ്ശിക്ക് സന്തോഷമായി.
0: ഓക്കെ,
1: ഞാൻ പാട്ട് പഠിക്കട്ടെ?
0: പാടിക്കോടാ, ഇന്നത്തെ ദിവസം പിന്നെ പാടണ്ടേ, പാടിക്കോ.
1: അനിയത്തിക്ക് വേണ്ടി കേട്ടാ.
0: ശരി.
1: തിങ്കൾ പൂവിനീതീ ിയവൾ കുഞ്ഞിക്കൈവിരാദ്യമായി അക്ഷരങ്ങൾ സൂര്യനായി കണ്ണീർ നനവുകൾ പൂമാലയുമായി എന്നെ തേടിയെത്തും തെന്നനായി ഓമലായി പൊന്നുമനസ്വാദനമാണ് തിങ്കൾ പൂവിനീതനാവേ.
0: ഹലോ കി അനുപമകുട്ടി, അപ്പോ ഈ കഥ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കഥ അനുപമകുട്ടി ഈ സമയത്ത് ഉണ്ടാക്കിയതല്ലേ? അല്ലേ? അത് നല്ല കഥയായിരുന്നു കേട്ടോ. കൊള്ളാം. അപ്പൊ നല്ലോണം പാടുകയും ചെയ്തു മോളെ, അപ്പോ വിളിച്ചതിൽ സന്തോഷം. ഇതുപോലെ ഇന്ന് നമ്മുടെ കൊച്ചു കൂട്ടുകാര്
2: കഥകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കി പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ല എങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള കഥകൾ, നിങ്ങൾ വായിച്ചിട്ടുള്ള ബുക്കിലെ കുറച്ച് വാക്കുകൾ, നല്ല നല്ല മലയാളമൊക്കെ നമുക്കൊന്ന് വായിച്ചാലോ? ബുക്കൊക്കെ എടുത്ത് കയ്യിൽ വെച്ചോളൂ, ഏത്, പക്ഷേ മലയാളം മാത്രം. അതായത് നോക്കാം, നമുക്ക് നന്നായിട്ട് മലയാളമൊക്കെ കുട്ടികൾ വായിക്കുന്ന, രണ്ടുപേരെയൊക്കെ മതി കേട്ടോ, നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നാവാം, നിങ്ങൾ വായിച്ചിട്ടുള്ള കഥ ബുക്കുകളിൽ നിന്നാവാം, നിങ്ങളുടെ വായനയെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ? ഇന്നത്തെ ദിവസം റെഡിയല്ലേ? അപ്പോൾ പാട്ട് കേട്ടെത്താം.

0: ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ കൊച്ചു കൂട്ടുകാരുടെ കഥയോട് കഥത്തില് നമ്മുടെ കൂട്ടുകാര് കേട്ടിട്ടുള്ള കഥകൾ, വായിച്ചിട്ടുള്ള കഥകൾ, ഇനി നിങ്ങൾക്ക് അപ്പൊ തന്നെ ഒരു കഥ എന്താ പറയാ, അപ്പൊ തന്നെ ഉണ്ടാക്കി ഒരു കഥ പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ, നിങ്ങൾ ബുക്കൊക്കെ വായിക്കാറുണ്ടെങ്കിൽ അങ്ങനെ, ഇനി ഒന്നുമല്ല നിങ്ങൾക്കൊരു പേപ്പർ, ഇന്നത്തെ ന്യൂസ് പേപ്പർ വേണമെങ്കിൽ അതിലെ ഇന്നത്തെ രാവിലത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ രണ്ട് വരി പറയാം. ഓക്കെ, എന്താണ് നിങ്ങൾ വായിക്കുന്നത്, നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമുള്ളത്, ഇതിനൊക്കെ കുറിച്ച് നമുക്കിന്ന് സംസാരിച്ചാലോ. ഒപ്പം ഇന്ന് ഈ പറയും പോലെ സംഗീത ദിനമാണ്, പാട്ടും കൂടെ ഒക്കെ ആവാം, നമ്മുടെ കൂട്ടുകാർ ഇതിനൊക്കെ തയ്യാറാണ്. നമുക്ക് അടുത്തൊരു കോളിലേക്ക് ഒന്ന് പോയാലേ നോക്കാം ആരാണെന്ന്. ഹലോ,
1: ഹലോ,
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ആരാ? ഇത് സാറക്കുട്ടിയാണോ? സാറക്കുട്ടി, എന്തുണ്ട് വിശേഷം? സാറക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നോ? അല്ല, അല്ലായിരുന്നു. പിന്നെ എന്തോ ഒരു വിശേഷം സാറക്കുട്ടിക്ക് ഉണ്ടായിരുന്നല്ലോ ഈ അടുത്ത സമയം. ആണോ? എൽ കെ ജി പോയോ? എങ്ങനെയുണ്ട് സാറക്കുട്ടി? എന്നിട്ട് അതാരെ കൊള്ളാന്ന് പറഞ്ഞു തന്നത്? ആ, ഉമ്മച്ചാമ്മാണ് പറഞ്ഞ കൊള്ളാന്ന്. സാറക്കുട്ടി പറഞ്ഞേ കൊള്ളാമോ ഇല്ലയോ? കൊള്ളാം, ഇഷ്ടായോ? ഇനി നമ്മുടെ സാറക്കുട്ടി ഇന്ന് ഒരു കഥ പറഞ്ഞു തരാൻ പറഞ്ഞ എനിക്ക് പറഞ്ഞു തരുമോ? അതെങ്ങനെയായിരുന്നു എടാ? അത് നടന്നാണോ പോയേ? അപ്പൊ എന്താ സംഭവിച്ചെ, ഒന്ന് പറഞ്ഞു തന്നെ അവർക്ക്. ഓഹോ, അപ്പോ ആണോ? ആ, എന്നിട്ട് കാറ്റ് വന്നപ്പോ ശരി. ആ ശരി, ഓക്കെ. അപ്പൊ മഴ വന്നു. ആ ശരി. അപ്പോഴോ
1: പുറത്ത്
0: ആഹാ. ഓക്കെ,
1: പിന്നെയും നടന്ന് നടന്ന് പോയി.
0: ഇഷ്ടമായോ? എന്തോ കേട്ടില്ല. കാറ്റും മഴയും ഒന്നിച്ച് വന്നു. ആ ശരി. കഥ തീർന്നു, പാവല്ലേ. ഇത് ആരെ കഥ പറഞ്ഞു തന്നേ? ആണോ? അപ്പൊ സാറക്കുട്ടി ബുക്കൊക്കെ വായിച്ചു തുടങ്ങിയോ? പഠിക്കാൻ പോവാനൊക്കെ തുടങ്ങിയില്ലേ? എൽ കെ ജിയില് തുടങ്ങി. അപ്പൊ ബുക്കൊക്കെ ഇല്ലേ? എന്തൊക്കെയാ ഇപ്പൊ എഴുതാൻ പഠിപ്പിച്ചേ? ഒരാഴ്ചയില് ആദ്യം ചെന്നപ്പോ എന്നാലും ടീച്ചർ എന്തുവാ പറഞ്ഞു തന്നേ?
1: ആ,
0: പാട്ടായിരുന്നു. അവിടെ എഴുതാനൊന്നും തുടങ്ങിയില്ല? ഇല്ല. വായിക്കാനും തുടങ്ങിയില്ല? വണ്ണ തുടങ്ങി അല്ലേ. ആ, ഇനി ബാക്കിയോട്ട് പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് പാട്ട് പാടിയാലോ?
1: ആ, പഠിച്ച പാട്ട്
0: പഠിച്ചോടാ. ഏത് പാട്ടാ അത്? ുട്ടി കേട്ടോ സാറക്കുട്ടി. ഓക്കെടാ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? നല്ല പാട്ട് കേട്ടോ. പാട്ട് കേക്കാവോ? ടാറ്റാ.

0: മനോഹരമായൊരു ഗാനമായിരുന്നു. സമയം 9 മണി കഴിഞ്ഞ് 41 മിനിറ്റ് 37 സെക്കൻഡ് ആയിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചുകൂട്ടുകാരുടെ കാതോട് കാതരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി എം എസ് ആണ്. വിളിക്കേണ്ട നമ്പർ 0424293111 ഈ നമ്പറിലേക്കാണ്. അടുത്ത കോളിലേക്ക് പോണ്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ആരായത്?
1: ആരായിരിക്കും?
0: ആ, ഇത് ശ്രീനന്ദനെ കുട്ടി തന്നെ. ശ്രീനന്ദനാ,
1: എന്തോ
0: എന്തുണ്ട് വിശേഷം?
1: സുഖം,
0: സന്തോഷം. സ്കൂളൊക്കെ തുറന്നിട്ടെങ്ങനുണ്ട്?
1: ഓ, പുതിയ ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടി.
0: അപ്പൊ പഴയ ഫ്രണ്ട്സോ?
1: അതും ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ.
0: കൂടി കൂടി വരുക. ഓരോ ക്ലാസ് കഴിയും തോറും ഫ്രണ്ട്സിന്റെ എണ്ണം കൂടുകയാണ് അല്ലേ? അതാണ് വേണ്ടത് കേട്ടോ. നമുക്ക് ഒത്തിരി കൂട്ടുകാർ വേണം നമുക്ക് കേട്ടോ. ഓക്കെ, എല്ലാം നല്ല കൂട്ടുകാരാണോ? എങ്ങനെയാ ഈ നല്ല കൂട്ടുകാരാന്ന് പറയാൻ പറ്റുക?
1: എനിക്ക് നോട്ട്സ് ഒക്കെ എഴുതാൻ സഹായിക്കും, വായിക്കാൻ സഹായിക്കും, അങ്ങനെയൊക്കെ.
0: വായിക്കാൻ സഹായിക്കും. അപ്പൊ ശ്രീനന്ദനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ സ്വന്തമായിട്ട്? ഇല്ല. വായിക്കാറുണ്ടോ?
1: വായിക്കാറില്ല.
0: അതെന്താ, വായനാശീല ഇല്ലാത്ത? ഇഷ്ടമല്ല വായന? ഇഷ്ടമല്ല?
1: ഇഷ്ടമൊക്കെയാ. സ്കൂളിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിക്കും, പക്ഷെ വീട്ടിൽ വായിക്കത്തില്ല.
0: വീട്ടിലൊന്നും?
1: പിന്നെ ടീച്ചർ പറയുകയാണെങ്കിൽ വീട്ടിലിരുന്ന് വായിക്കാം.
0: വീട്ടിലിരുന്ന് ടെക്സ്റ്റ് ബുക്ക് വായിക്കും അത്ര തന്നെ. അത് വേറെ ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടം. അതായത് കേൾക്കുന്നതാണ് ശ്രീനന്ദനക്ക് ഏറ്റവും ഇഷ്ടം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ. കേട്ടു പഠിക്കും. ഒരാളിങ്ങനെ കഥ പോലെ വായിച്ചു തരണം അല്ലേ. ശരിക്കും നമ്മള് വായിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ നന്നായിട്ട്. പേപ്പറൊക്കെ വരാറുണ്ടോ വീട്ടില്? പേപ്പർ വരുത്താറില്ല. മൊബൈലില് വരുന്നതൊക്കെ വായിക്കാറുണ്ടോ? ഇപ്പൊ അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ മൊബൈൽ എടുത്ത് ഇടയ്ക്ക് നോക്കാറുണ്ടോ? ഇല്ല.
1: ഫോണിൽ അങ്ങനെ ഞാൻ ഇത് നോക്കത്തില്ല.
0: നോക്കത്തില്ല, നല്ല കുട്ടിയാ. ശരി, കഥകൾ ആരെങ്കിലും പറഞ്ഞു തരുമോ? അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ വീട്ടിൽ മുതിർന്ന ആരെങ്കിലും ഒക്കെ കഥകൾ പറഞ്ഞു തരാറുണ്ടോ ശ്രീനന്ദനക്ക്?
1: പറയുമായിരുന്നു.
0: ഓർമ്മയിലുള്ള എന്തെങ്കിലും കഥകളുണ്ടോ അങ്ങനെ കേട്ട കഥകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്?
1: ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ
0: ആമേമുയിലും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തത് ആണോ? ആ, ഓക്കെ. അതാണ് ഇപ്പൊ ഓർമ്മയിൽ നിൽക്കുന്നത്. അതിന് പല രീതിയിലാണ് പലരും പറയാറുള്ള കഥ കേട്ടോ. അതിന് മോട്ടിവേഷൻ ഒക്കെ വലതായിരിക്കും. ശ്രീനന്ദനോട് ഞാൻ ആ കഥ പറയാൻ പറഞ്ഞ എങ്ങനെയായിരിക്കും പറയാ? പെട്ടെന്ന് ഓടിച്ചിട്ടിട്ട് അവർ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കോ? അതോ ഒരു പാട്ട് പോലെ പറയോ?
1: പതിയെ
0: പതിയെ പറയൂ. ഒന്ന് പറഞ്ഞേ നോക്കട്ടെ.
1: അവരിങ്ങനെ ഇരുന്നപ്പോൾ അവർക്ക് തോന്നി ഒരു മത്സരം വെക്കാണ്, ഓട്ട മത്സരം. അപ്പൊ അവര് മത്സരത്തിനായിട്ടുള്ള തയ്യാറൊക്കെ എടുത്ത് മത്സരം സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ മുയല് വേഗത്തില് ചാടിപ്പോയി. ആമ ഇങ്ങനെ പതിയെ പതിയെ വന്നോണ്ടിരിക്കുക. അപ്പൊ മുയല് ബാക്കിലോട്ട് നോക്കിയപ്പം ആമ പതിയെ വരുന്നോള്. അപ്പൊ മുയല് വിശ്രമിക്കാന്ന് വിചാരിച്ച് ഒരു മരത്തിന്റെ അവിടെ അങ്ങ് ഇരുന്ന് ഇരുന്നപ്പം ആമ മുയലിനെയും കഴിഞ്ഞു പോയി. മുയൽ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. ആമ ജയിക്കുന്ന സ്ഥലം എത്താറായപ്പം മുയൽ എണീച്ച്. അപ്പോഴത്തേക്കും ആമ കേറി. അപ്പൊ മുയല് തോറ്റുപോയി. ആമ ജയിച്ചു.
0: അങ്ങനെ അതിനകത്ത് ഒരു ഗുണപാഠം ഉണ്ട് അല്ലേ. ശരി, അതെന്താ മനസ്സിലാക്കിയ കഥയിൽ നിന്ന്?
1: പതിയെ പോയാലും അവിടെ എത്താം.
0: അമിതമായിട്ടുള്ള ആത്മവിശ്വാസം അതാണ് ഏറ്റവും വലിയ ആപത്ത്. മനസ്സിലായി? അതാണ് നമ്മളെ ഇന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് എല്ലാം പറ്റും, നമ്മളേ ജയിക്കും എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ആത്മവിശ്വാസം, അഹങ്കാരം അതൊന്നും പാടില്ല. അങ്ങനെയുള്ള അഹങ്കാരം, ആത്മവിശ്വാസം പാടില്ല കേട്ടോ. പറ്റും, നമ്മൾ എങ്ങനെയാണെങ്കിലും ജയിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കില്ലേ, അത് പാടില്ല എന്നുള്ളതാണ് കേട്ടോ. അതാണ് അതിന്റെ ഗുണപാഠം. ഓക്കേ, അപ്പൊ ഇനി
1: ഇന്ന് പാട്ട് പറയണ്ടേ? ഞാൻ
0: പിന്നെ പാട്ട് പറയുകയും വേണം. പാട്ട് അത് പറയുന്ന മാത്രല്ല, പാട്ട് അങ്ങ് പാടിക്കും.
1: അതല്ല, ഞാൻ ഫോൺ എടുക്കുമ്പോ ആ ചേച്ചി പാട്ട് ചോദിച്ചില്ല.
0: ആണോ? എന്നാ ഇപ്പൊ അങ്ങ് പറഞ്ഞു.
1: എനിക്ക് ഇന്ന് ഫാദേഴ്സ് ഡേ ഒക്കെ അല്ലേ, എന്റെ അച്ഛനും ഒരു ഫാദേഴ്സ് ഡേ, ഹാപ്പി ഫാദേഴ്സ് ഡേ പറഞ്ഞു.
0: ശരി.
1: പാട്ട് കണ്ണേ ആരാരോ, കനിയെ ആരാരോ, നിറവേ ആരാരോ, തന്നേ താനേ ആരാരോ, ആ പാട്ടാ.
0: അടിപൊളി ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ നല്ല പാട്ടാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പാട്ട് കേട്ടാലോ ശ്രീനന്ദന.
1: ആ കേക്കാം.
0: ടാറ്റാ.
1: ടാറ്റാ.

0: ഓക്കെ, അങ്ങനെ വായനാമാസം അല്ലേ. അപ്പോൾ തുറക്കു പുസ്തകം, നമുക്കങ്ങനെ നോക്കാമല്ലോ. നമ്മളെ കൂട്ടുകാരൊക്കെ പുസ്തകമൊക്കെ തുറന്ന് വായിക്കുന്നേക്കെന്ന് കേൾക്കാം അല്ലേ, അവരുടെ വായനാശീലം എത്രത്തോളം ഉണ്ടെന്നും അവർക്ക് ഈ പറയുന്ന പോലെ വാക്കുകളുമായിട്ട് അക്ഷരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. ഇന്നത്തെ നമ്മുടെ കൊച്ചു കൂട്ടുകാർ സംസാരിക്കുന്ന കേൾക്കാൻ തന്നെ എന്ത് രസമാണ്. ഓക്കെ, നമുക്ക് കോളുണ്ട്. ഹലോ.
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഇതാരാ?
1: ഞാൻ സിദ്ധി വിനായക.
0: സിദ്ധി വിനായക്, മോനെ സുഖമാണോ?
1: ആ, സുഖമാണ്.
0: എങ്ങനെയുണ്ട് സ്കൂളൊക്കെ തുറന്നിട്ട്?
1: സ്കൂള് തുറന്നിട്ട് സ്കൂൾ ഇഷ്ടപ്പെട്ട്, പിള്ളേരൊക്കെ കൊള്ള, പുതിയ ഫ്രണ്ട്സിനെ കിട്ടി.
0: കിട്ടി. ഓക്കെ, അടിപൊളി. അപ്പൊ ഞാനിങ്ങനെ നമ്മളെ കൊച്ചു
1: കൂട്ടിനെ ഹാപ്പി ഫാദേഴ്സ് ഡേ പറയണം.
0: ആ, പറഞ്ഞോ പറഞ്ഞോ.
1: ഹാപ്പി ഫാദേഴ്സ് ഡേ അച്ഛൻ.
0: അച്ഛൻ കേട്ടോണ്ടിരിക്കാണോ?
1: ആ, അവിടെ ഉണ്ട്, അകത്തുണ്ട്.
0: ശരി, അപ്പൊ ഇനി നമുക്ക് വായനാശീലം വളർത്തുക എന്നുള്ളതാണ് അല്ലേ. സിദ്ധി വിനായ മോനെ വായിക്കാറുണ്ടോ?
1: വായിക്കും.
0: എന്തൊക്കെയാ വായിക്കുന്നത്? എന്തൊക്കെ ബുക്കുകളാ വായിക്കുന്നേ?
1: ലൈബ്രറിയിൽ പോകുമ്പോ നർഗീസ് ദലാൽ എന്ന് പറഞ്ഞ എന്റെ ബർത്ത്ഡേ പ്രസന്റ് വായിച്ചിട്ടുണ്ട്. പിന്നെ ദ ഗ്ലാസ് പ്രിൻസസ് വായിച്ചിട്ടുണ്ട്.
0: അപ്പൊ ശരിക്കും കുട്ടി വലിയ കുട്ടി വായനക്കാരനാണ്. നന്നായിട്ട് വായനാശീലമുണ്ട്. അപ്പൊ മോൻ ഇന്ന് എനിക്ക് വേണ്ടി എന്താ വായിക്കാ മോനെ?
1: ഇന്ന് ഞാന് നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞ ബുക്ക് അത്യാഗ്രഹം എന്ന് പറഞ്ഞിരുതാ.
0: ഓ ശരി ശരി, വായിക്കോ.
1: ഒരു ദിവസം രാവിലെ പൂച്ചിപ്പൂച്ച തോട്ടത്തിൽ നടക്കുകയായിരുന്നു. വസന്തകാലമായ തിന്നാൽ ചെടികൾ നിറയെ പൂവ്, അതിനു ചുറ്റും ധാരാളം ചിത്രശലഭങ്ങൾ. പൂവിലിരിക്കുന്ന ഭംഗിയുള്ള ഒരു വലിയ ചിത്രശലഭത്തെ പൂച്ച കണ്ടു. എന്തൊരു ഭംഗിയുള്ള ജീവി, നല്ല രുചി കാണും, പൂച്ച മനസ്സിൽ പറഞ്ഞു. അത് പതുങ്ങി പതുങ്ങി ആ ചിത്രശലഭത്തിന് അടുത്തെത്തി ചിത്രശലഭത്തിന് നേരെ ചാടി. പക്ഷെ അപകടം നിറഞ്ഞ് അത് പൂച്ചയ്ക്ക് പിടി കിട്ടുന്നതിന് മുമ്പേ മുകളിലേക്ക് പറന്നു. കുറച്ചു സമയം കഴിഞ്ഞ് ചിത്രശലഭം വീണ്ടും ആ പൂവിലേക്ക് വന്ന് പറന്നു വന്നു. അവിടെ ഇരിപ്പുറപ്പിച്ച് എന്നാൽ ഇതിനെ പിടിച്ചിട്ട് തന്നെ പൂച്ച കരുതി. ഇപ്പോൾ അതേ വളരെ കരുതലോടെ നീങ്ങി ചെടിയുടെ അടുത്തെത്തി സർവശക്തിയും എടുത്ത് ചാടി. പക്ഷേ കഷ്ടം, ഇത്ര തവണയും ചിത്രശലഭം പറ്റിച്ചു. നീ എന്താണ് എന്റെ നേരെ ചാടിയത്? നിനക്ക് എന്ത് വേണം? ചിത്രശലഭം ചോദിച്ചു. അല്ലേ, ഞാൻ നിന്നെ പിടിക്കാൻ ചാടിയതല്ലേ? വാസ്തവത്തിൽ നീ ആ പൂവിൽ എന്തു ചെയ്യുന്നു എന്നറിയാൻ നോക്കിയതാണ്, പൂച്ച പറഞ്ഞു. ഓ, അതോ, ഞാൻ തേൻ കുടിക്കുകയായിരുന്നു. തേനോ? പൂച്ച ചോദിച്ചു. അതെ, തേൻ. തേൻ എന്താണെന്നറിയില്ലേ? അതിന് നല്ല മധുരമാണ്, മറ്റെന്തിനേക്കാളും മധുരം. തേനാണ് എന്റെ ആഹാരം, ചിത്രശലഭം അഭിമാനത്തോടെ പറഞ്ഞു. അതാണ് നിനക്കത്ര സൗന്ദര്യം? പൂച്ച ചിത്രശലഭത്തിനെ നോക്കി അത്ഭുതപ്പെട്ട് ചോദിച്ചു. അതെ അതെ, നിനക്കും സുന്ദരിയാവണ്ടേ? ചിത്രശലഭം സുഹൃത്തോട് ചോദിച്ചു. സത്യത്തിൽ പൂച്ച ഒന്ന് പറ്റിക്കാനായിരുന്നു അതിന്റെ നീക്കം. എനിക്കും സുന്ദരിയാവണം, പക്ഷേ എങ്ങനെ? പൂച്ച ആഗ്രഹം മൂത്തു. നിനക്കും പൂക്കളിൽ തേൻ കുടിക്കാമല്ലോ, അപ്പോൾ പൂവിനെ പോലെ സൗന്ദര്യം കിട്ടും. ശരി ശരി, ഞാൻ അങ്ങനെ ചെയ്യാം. പൂച്ച കൊതിയായി. നിനക്ക് ഞാൻ പുതിയൊരു പൂങ്കുല കാണിച്ചു തരാം, അത് നിറയെ തേനാണ്. എന്നോടൊപ്പം വാ. ചിത്രശലഭം പൂച്ചയെ പൂത്തുതായി.
0: ഓക്കെ മോനെ, അത് നന്നായിട്ട് മോൻ വായിക്കുന്നുണ്ട്. മോന് വായനാശീലം ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതുപോലെ ഇതിങ്ങനെ വായിക്കുമ്പോ മോനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചാണോ വായിക്കുന്നത്? ആ ഒരു സംഭവം പൂച്ചയും ചിത്രശലഭവും ഒക്കെ മനസ്സിലേക്ക് വരത്തില്ലേ മോന്റെ? ആ അല്ല, കുഴപ്പമില്ല, മോൻ വായിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ വായിച്ചാണ് നമ്മൾ അക്ഷരങ്ങളൊക്കെ അങ്ങോട്ട് പരിചയപ്പെടുന്നത് കേട്ടോ. ഈ ഒരു നല്ല ശീലമാണ് മോന്. മോൻ ഇതുപോലെ വായിക്കുക. വായിക്കുമ്പോൾ ഇനി ഇതുപോലെ വായിക്കാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരാൾ മോനോട് പറയാം മോനെ ഒരു ബുക്ക് ഒന്ന് വായിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ മോൻ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇപ്പൊ വായിച്ചതുപോലെ നന്നായി വായിക്കുന്നു, പക്ഷേ അത് കുറച്ച് എന്താ പറയാ സാവകാശം ആ കഥ എന്ന് ഉൾക്കൊണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, പൂച്ച അവിടെ ഇരിപ്പുറപ്പിച്ചു, എന്നിട്ട് ചിത്രശലഭത്തിന്റെ നേരെ ചാടി. ഇങ്ങനെ വായിക്കണം. അപ്പോ ചിത്രശലഭം ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. ആ രീതിയിലേക്ക് ഇങ്ങനെ വായിച്ചു വരണം. അപ്പോ അത് കേൾക്കുന്നവർക്ക് ഭയങ്കര രസമായിരിക്കും. മോന് വായിക്കാനും അറിയാം, മോൻ വായിക്കുന്നുണ്ട്. അപ്പോ ആ വായിക്കുന്ന രീതി ഇങ്ങനെയും കൂടെ മാറ്റിയാ സൂപ്പർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അങ്ങനെ കൂടെ ശീലിക്കോ വായിക്കാൻ.
1: ഓക്കെ.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ മോന് വേണ്ടേ?
1: ഓക്കെ
0: സൂപ്പർ. പാട്ട് കേക്കാം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: कम्युनिटी रेडियो बेंसिगर 107.8 प्रस्तुत करते हैं
3: दिल की आवाज,
2: दिलों से दिल तक. दिल की आवाज का सीधा प्रसारण अब से हर रविवार सुबह 10:30 से लेकर 11:30 तक होगा और आपके साथ होगी आपकी शायरी जर्मियास. तो फिर देर किस बात की, अपना फोन उठाइए और हमें डायल कीजिए. डायल करने के लिए हमारा नंबर
3: 0474293111.
2: नंबर एक बार फिर से 0474293

ഓക്കെ, അങ്ങനെ നമ്മുടെ കൊച്ചു കൂട്ടുകാർ അവരുടെ പുസ്തകമൊക്കെ തുറന്ന് നന്നായിട്ടൊക്കെ വായിക്കുന്നുണ്ടല്ലേ. എന്ത് രസമുണ്ട് കുട്ടികൾ വായിക്കാൻ, അവർ സ്വന്തമായിട്ട് കഥയൊക്കെ ഉണ്ടാക്കി പറയുകയൊക്കെ ചെയ്തു. കുട്ടികൾ അതോടൊപ്പം തന്നെ പാട്ടൊക്കെ പാടുമ്പോൾ അവിടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ അതൊരു രസമല്ലേ. അങ്ങനെ എന്തായാലും നമ്മുടെ ഒരു കോള് വന്നത് കട്ടായി പോയി കേട്ടോ. നമ്മുടെ കൊച്ചു കൂട്ടുകാർ വിളിച്ച ഒരു കോള് കട്ടായി പോയിരിക്കുകയാണ്. എനിക്കൊന്നും ഇനിയിപ്പോൾ അധികം ഒരു സമയവും ഇല്ല. നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ കഥയോട് വരെ ഇങ്ങനെ വൈൻഡപ്പിയുള്ള സമയം അടുത്ത് വരികയാണ്. എന്തായാലും നമ്മൾ ഇന്ന് പോയി സംസാരിച്ചപ്പോൾ തന്നെ എന്നോടിപ്പോൾ സംസാരിക്കുമ്പോൾ കൂട്ടുകാർ പലരും പറയുന്നൊരു കാര്യമുണ്ട്, അവർ ബുക്കുകളൊക്കെ വായിക്കാറുണ്ട്. കൂടുതൽ പേർക്ക് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. കുട്ടികൾ അങ്ങനെയാണ്, അവർക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ വളരെ ഇഷ്ടമാണ്. ഈ കേൾവിയിലൂടെ പതുക്കെ പതുക്കെ അവരെ നമ്മൾ ഈ വായനയുടെ ലോകത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇപ്പം പലരോടും ചോദിച്ചപ്പോൾ ഈ പത്രം വായന അവർക്കറിയില്ല. കുട്ടികളല്ലേ, അവർ പത്രം അങ്ങനെ വായിക്കാറില്ല. പക്ഷേ അവരെ കുറച്ച് ചെറുതായിട്ട് പത്ര വായന പ്രോത്സാഹിപ്പിച്ച് അത് പത്രം വായിക്കുന്ന ആ ഒരു ശീലത്തിലേക്ക് അവരെ നമ്മൾ കൊണ്ടുവരാനായിട്ട് ചെറിയ ചെറിയ വായനയിലൂടെ വേണം അവരെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ചിലർക്ക് ബുക്കുകൾ കൊച്ചു കൊച്ച് ഈ പറയുന്നല്ലേ പൂമ്പാറ്റ ബാലരമ അങ്ങനെ ചെറിയ കളിക്കൊടുക്ക, ഇങ്ങനെ ചെറിയ ചെറിയ ബുക്കുകളായിരിക്കും അവർ വായിക്കുന്നത്, കഥകൾ വായിക്കാറുണ്ട്. ഈ കഥകൾ വായിക്കുന്നതോടൊപ്പം തന്നെ അവരോട് ഈ ഒരു ദിവസം വരുന്ന പത്രം രാവിലെ അവർക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഹെഡ്ലൈൻ അത് മാത്രം നിങ്ങളൊന്ന് വായിക്കൂ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ കൊണ്ടൊന്ന് വായിപ്പിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ അവർക്ക് ആ ഒരു വായനശൈലം വരും. അതോടൊപ്പം തന്നെയാണ് അവർക്ക് നല്ല വാക്കുകൾ മനസ്സിലാവാൻ, അക്ഷരങ്ങൾ മലയാളമൊക്കെ അത്രയും നമ്മളെ ഭാഷയായിട്ട് അടുക്കാനൊക്കെ ഉള്ളൊരു ഒരു നല്ല സഹായമാണ് നമ്മുടെ ഈ ഒരു വായന. ഒപ്പം നമുക്ക് ഈ വായന നൽകുന്ന മനസ്സിന് കിട്ടുന്ന ഒരു ശാന്തത, അവർക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ്, അവർക്ക് ഈ പുസ്തകങ്ങൾ എത്രത്തോളം വായന വരുന്നു അത്രത്തോളം നമുക്ക് അറിവ് നേടാൻ കഴിയുന്നു, അത്രത്തോളം നമുക്ക് ഓരോരുത്തരെ മനസ്സിലാക്കാനുള്ള അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലേക്ക്. ഒരു വായന എന്ന് പറയുന്നത് അക്ഷരങ്ങളിലൂടെ ലഭിക്കുന്ന ഒരറിവ് മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലും നമുക്ക് ഓരോന്നും നേരിടാനുള്ള ഒരു കഴിവ് കൂടി ഒരു വായനാശീലം നൽകുമെന്നാണ് പറയുന്നത്. ഒപ്പം നല്ല മനഃശാന്തത കൂടി കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ മൊബൈലിൽ മാത്രം ഇങ്ങനെ നോക്കി പോകുന്ന ഒരു തലമുറയല്ല നമുക്ക് ഈ ബുക്കിലേക്കൊക്കെ തിരിച്ച് കൊണ്ടുവരുന്ന ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത്, വായനാശീലം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ ഒരു മാസം ഈ പറയുന്ന ഒരു വായന പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാസാചരണമാണ്. അപ്പോൾ അതിനായിട്ട് ഓരോ കുട്ടികളെയും അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഇപ്പോൾ സംസാരിച്ചതിൽ നിന്നും അല്ലാതെ തന്നെ കുട്ടികൾക്ക് കഥകൾ വളരെ ഇഷ്ടമാണ്, കവിതകൾ ഇഷ്ടമാണ്, പാട്ട് പാടാൻ ഇഷ്ടമാണ്, അവർക്കങ്ങനെ ഒരു എല്ലാത്തിലൂടെ അവർക്ക് താല്പര്യമുണ്ട്. ആ താല്പര്യം ഈ ഒരു പ്രായത്തിൽ മാത്രം ഒതുങ്ങി ഒരു പ്രായം കഴിയുമ്പോൾ അതങ്ങ് കടന്നുപോയി പിന്നെ അവരുടെ താല്പര്യങ്ങൾ മാറിപ്പോകുന്നതിലേക്ക് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ആവാതിരിക്കാനാണ് നമ്മളവരെ ആ ബാല്യം മുതൽ എന്താണോ അവരുടെ താല്പര്യം അത് വളർത്തിയെടുക്കാനുള്ള ഓരോ കാര്യം നമ്മൾ അവരെ കൂടെ നിന്ന് ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരു സമയം പോലും ആ ഒരു താല്പര്യത്തിൽ നിന്ന് അവർ മാറിപ്പോകാതിരിക്കാൻ, ഒരു താല്പര്യം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളവരൊന്നും മാറില്ല. അപ്പോൾ അത്രത്തോളം അവർക്ക് നല്ല നല്ല ബുക്കുകൾ വാങ്ങിച്ച് കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള നമ്മൾ പലപ്പോഴും കുട്ടികൾ എന്താ ചെയ്യുന്ന, കുട്ടികൾ ഓരോ കാര്യം പറയുമ്പോൾ വാങ്ങിച്ചൊക്കെ കൊടുക്കും, പക്ഷെ അത് അവർക്ക് എത്രത്തോളം ഉപയോഗമുണ്ട് എന്നൊന്നും നമ്മൾ നോക്കാറില്ല. അവർ പറയുന്നു, നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നു. ആ ഒരു സമയത്ത് അവർക്ക് നല്ല നല്ല ബുക്കുകൾ വായിച്ചു കൊടുക്കുക. നമ്മളെ വീട്ടിൽ തന്നെ ഒരുപാട് പേര് വായിക്കുന്നവരൊക്കെ ഉണ്ടാവാം, പ്രത്യേകിച്ച് അമ്മമാരും അമ്മമാരും ഒക്കെ നന്നായിട്ട് വായിക്കുന്നവരൊക്കെ ഉണ്ട്. അവരെ കൂടെ ഇരുത്തി ആ കുട്ടികളെ വായിപ്പിക്കുക, അവരെ കൂടി അക്ഷരങ്ങൾ. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് കുട്ടികൾ നല്ല മലയാളം പറയാറില്ല, അവർക്ക് മലയാളം വായിക്കാൻ അറിയില്ല എന്നൊക്കെ പറയുമ്പോഴും ഒന്ന് ഓർത്തു നോക്കുക. നമ്മളെ കൊച്ചു കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ എത്ര രസമായിട്ടാണ് കാക്കയെ കാക്കയെ കൂടെ ഇവിടെയൊക്കെ പറയുന്നത്. അത് അവർ മലയാളം പഠിക്കുന്നില്ലേ, പഠിക്കുന്നുണ്ട്. പിന്നെ പിന്നെ അവരുടെ സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള അവരുടെ ആ ഒരു ലാംഗ്വേജ്, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ തന്നെ അവർക്ക് ആ ലാംഗ്വേജും അവർക്ക് ആവശ്യമാണ്, അതും ഒരു ഭാഷയാണ്, അതും നമ്മൾ അറിയണം എന്ന് കരുതി നമ്മുടെ മാതൃഭാഷ വേണ്ട എന്നല്ല, അതും അവരറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വീട്ടിൽ നിന്നാണ് അവരെ അതിന് ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത്. ഓരോ കുട്ടികളും നല്ല രീതിയിൽ വായിച്ച് വളരട്ടെ അല്ലേ, വായനാശീലം വളർത്തിയെടുക്കാൻ ഓരോരുത്തർക്കും കഴിയട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കൊച്ചു കൂട്ടുകാരുടെ കാതോട് അതിലൂടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിളിച്ച എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കിട്ടാതെ പോയ കൂട്ടുകാരുണ്ടായിരിക്കും, അവരൊന്നും വിഷമിക്കണം, നമുക്ക് അടുത്ത ആഴ്ച ഇനി വിശേഷങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ടാറ്റ പറയുകയാണ്. ശ്രീലക്ഷ്മി MS.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ് സ്പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ് സ്പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: दिल की आवाज में आपका फिर से स्वागत है. एक प्यारा सा कॉलर आ गया है. हेलो, दिल की आवाज में स्वागत.
2: नमस्ते मैडम. नमस्ते, बात कर
1: रहा. नमस्ते जी, कैसे हो
2: आप? ठीक है.
1: और सुनाओ.
2: मौसम थोड़ा अच्छा है, गर्म थोड़ा है.
1: अच्छा जी, हाँ. और सुनाओ, कौन सा गाना चाहिए?
2: एक पुराना गाना है सलमान खान का, एक लाइन गाएगा.
1: अरे बिंदास.
2: थैंक यू.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം, 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293111.
4: दिल की आवाज में आपका फिर से स्वागत. और एक प्यारा सा कॉलर आ गया है. हेलो, दिल की आवाज में स्वागत.
5: नमस्कार जी.
4: नमस्ते जी, कैसे हो?
5: मैं ठीक हूं. आप कैसे हैं?
4: अरे यहाँ पे तो सब ठीक. और सुनाओ,
5: सबको अच्छा है ना? अगर
4: जी जी जी जी
5: मौसम थोड़ा धूप निकल रहा है
4: जी,
5: सुबह से थोड़ा बारिश था
4: बस आज, लेकिन मौसम बहुत प्यारा है.
5: आज भी अच्छा है.
4: जी जी जी,
5: धूप निकल गया
4: जी. और सुनाओ, कौन सा गाना चाहिए?
5: मेरे को एक पुराना गाना है, मेरा नाम जोकर था.
4: अच्छा जी, गाओगे?
5: जीना यह, मरना यह, ये गाना बन गए.
4: ओके जी, तो ये प्यार मुझे पता है. ओके जी, तो आपके लिए
5: भी नहीं, मैं बोला भी नहीं.
4: ओके जी, तो आपके लिए प्यार से गाना हम जरूर लगा देंगे और दिल की आवाज में बुला लेते. शुक्रिया, बुलाते रहिए.

എല്ലാ ശ്രോതാക്കൾക്കും സുപ്രഭാതം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫോണിലെ നോട്ടിഫിക്കേഷനിലേക്ക് നോക്കി ടെൻഷൻ അടിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇന്നത്തെ ദിവസം നമുക്കൊന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് June 21 ലോക യോഗാ ദിനം. യോഗ എന്ന് കേൾക്കുമ്പോൾ കഠിനമായ ശരീര പ്രകൃതി ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന എന്തോ ഒന്നാണ് എന്നാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഇപ്പോഴും, അല്ലെ? എന്നാ കൂട്ടുകാരെ, യോഗ എന്ന് പറഞ്ഞ വെറുമൊരു ശാരീരിക വ്യായാമം മാത്രമല്ല, അത് മനസ്സിനെയും ശരീരത്തെയും ശ്വാസത്തെയും ഒന്നിപ്പിക്കുന്ന ഒരു കലയാണ്. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരല്പം സമാധാനവും പോസിറ്റിവിറ്റിയും സ്വന്തമാക്കാനുള്ള ഒരു എളുപ്പ വഴി. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളാണ് ആരോഗ്യപൂർണമായ ജീവിതത്തിനായി യോഗയെ നെഞ്ചോട് ചേർക്കുന്നത്. ദിവസം ഒരു 15 മിനിറ്റ് യോഗയ്ക്കായി മാറ്റിവെച്ചാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. മനസ്സിലെ അനാവശ്യ ചിന്തകളും ടെൻഷനും പമ്പ കടക്കും. പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ഏകാഗ്രത കൂട്ടാൻ ഇതിലും മികച്ച ഒരു വഴിയേയില്ല. സന്ധിവേദനകൾക്കും ക്ഷീണത്തിനും ഒക്കെ പരിഹാരമാണ്. നമ്മുടെ ശരീരമാണ് നമ്മൾ ജീവിക്കുന്ന ഒരേ ഒരു ശാശ്വതമായ വീട്. അതിനെ ആരോഗ്യത്തോടെ പരിപാലിക്കുക എന്നത് നമ്മുടെ കടമയല്ലേ? അതുകൊണ്ട് ഈ യോഗാ ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. ജിമ്മിൽ പോയി കഷ്ടപ്പെടാൻ സമയമില്ലെങ്കിലും ദിവസവും കുറച്ച് സമയം ശ്വാസ ക്രമീകരണത്തിനായും, അതായത് പ്രാണായാമം, ലളിതമായ യോഗാസനങ്ങൾക്കായും മാറ്റിവെക്കാം. പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാവുന്ന ഒന്നാണിത്. അപ്പോ എങ്ങനെയാ, ഇന്ന് തന്നെ തുടക്കമിടുകയല്ലേ ഒരു പുതിയ ആരോഗ്യമുള്ള ശീലത്തിലേക്ക്? അപ്പൊ എല്ലാവർക്കും റേഡിയോ ബെൻസികന്റെ ഹൃദയം നിറഞ്ഞ യോഗാ ദിനാശംസകൾ. സ്റ്റേ ട്യൂൺഡ്, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തമിഴ്നാട് റേഡിയോ പെൻസിക്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. മുഹറം പ്രമാണിച്ച് ഖാദി തുണിത്തരങ്ങൾക്ക് നാളെ മുതൽ 24 വരെ 30% സ്പെഷ്യൽ റിബേറ്റ് ലഭ്യമാണ്. ഖാദി ഷർട്ട്, മുണ്ട്, ജുബ്ബ, ചുരിദാർ, കോട്ടൺ സാരി, സിൽക്ക് സാരി എന്നിവയ്ക്ക് 30% സ്പെഷ്യൽ റിബേറ്റ് ലഭ്യമാണ്. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന KGS കർബല, കൊല്ലം, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിൽ റിബേറ്റ് ആനുകൂല്യം ലഭ്യമാണ്. കൂടാതെ സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൌകര്യവുമുണ്ട്. ടിക്കറ്റില്ലാതെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരിൽ നിന്നും ഈടാക്കുന്ന മിനിമം പിഴ റെയിൽവേ ഇരട്ടിയാക്കി. 250 രൂപയായിരുന്നത് ജൂലൈ 1 മുതൽ 500 രൂപയാകും. കേരള സർവകലാശാലയിൽ അഫിലിയേറ്റഡ് ചെയ്ത കോളേജുകളിലെ 2026-27 അധ്യയന വർഷത്തേക്കുള്ള BEd പ്രോഗ്രാമുകളിലേക്ക് 29 വരെയും ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്ക് 30 വരെയും അപേക്ഷിക്കാം. സംസ്ഥാനത്ത് ഡിസംബർ വരെ രാത്രിയിലെ കടുത്ത വൈദ്യുതി പ്രതിസന്ധി തുടരുമെന്ന് KCB. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത വേണമെന്ന് അധികൃതർ അറിയിക്കുന്നു. പനി, തലവേദന, ഛർദി, അബോധാവസ്ഥ, കഴുത്ത് തിരിക്കാൻ പ്രയാസം, നടുവേദന എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. സമീപകാലത്ത് കുളത്തിലോ ജലാശയങ്ങളിലോ കുളിക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറാൻ ഇടയായിട്ടുള്ളവർ ലക്ഷണങ്ങൾ കണ്ടാലുടൻ ചികിത്സ തേടണം. വൃത്തിയില്ലാത്ത ജലാശയങ്ങൾ, പാറയിടുക്കുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം എന്നിവിടങ്ങളിൽ കുളിക്കരുത്. വെള്ളം മൂക്കിൽ കയറാൻ സാധ്യതയേറിയതിനാൽ നീന്തുകയോ മുഖം കഴുകുകയോ അരുത്. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ 2026-27 അധ്യയന വർഷത്തിലെ ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആദ്യ കൌൺസിലിംഗിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിനുള്ള സ്പോട്ട് അഡ്മിഷൻ ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്നു. നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും, കൂടാതെ നിലവിൽ വിവിധ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുത്ത് സ്ഥാപന മാറ്റം ആഗ്രഹിക്കുന്നവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്ക് 23-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി വരെ പുതിയ അപേക്ഷ സമർപ്പിച്ച് 24-ാം തീയതി ബുധനാഴ്ച നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 954443185 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസൽത്തെ ഡി ബി എം മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ, പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
4: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ കാതോട് കാതോരത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474293111 0474293111. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന, ആനിവേഴ്സറീസ് ആഘോഷിക്കുന്ന, മറ്റെല്ലാവിധ ആഘോഷങ്ങളും വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒപ്പം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, നമുക്ക് വേണ്ടപ്പെട്ട, പ്രിയപ്പെട്ട, നമ്മളെ വിട്ടു പിരിഞ്ഞു പോയവരുണ്ട് ഈ നിമിഷങ്ങളിലൊക്കെ. അവരെയും കൂടി ഓർക്കുക ഈ കൂട്ടത്തിൽ, അവരെയും മനസ്സുകൊണ്ട് നമ്മൾ ചേർക്കുക. ഇന്ന് ഒരുപാട് നല്ല നല്ല ആഘോഷങ്ങളുടെയും ഓർമ്മ ദിനങ്ങളുടെയൊക്കെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടെന്ന്. കാരണം ഇന്ന് രാജ്യാന്തര യോഗാ ദിനമാണ്. യോഗാ ദിനത്തെക്കുറിച്ച് നമുക്ക് യോഗാ ദിനത്തിൻ്റെ ആശംസകൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളൊരു ഒരു സന്ദേശം ഉണ്ടായിരുന്നു. അത് കേട്ട് കാണുമല്ലോ അല്ലേ ശ്രീലക്ഷ്മി അവതരിപ്പിച്ചത്. അപ്പോൾ ആ യോഗാ ദിനം ഞാൻ ഹൃദയപൂർവ്വം എല്ലാവർക്കും ആശംസിക്കുന്നു. ഒപ്പം ഇന്ന് 10 മാസത്തെ കണക്കുകളൊക്കെ പറയുന്ന നമ്മളുടെ അമ്മമാരെ പോലെ തന്നെ ആ 10 മാസത്തെ കണക്കിൽ ഒതുക്കാതെ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് മക്കളുടെ കണ്ണുനീർ കാണാതെ അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒത്തുനിന്ന് അവരുടെ സന്തോഷങ്ങൾ മാത്രം കണ്ടുകൊണ്ട് നമുക്കൊപ്പമുള്ള ഒരാളും കൂടെയുണ്ട്, നമ്മുടെയൊക്കെ അച്ഛൻ അല്ലേ. അപ്പോൾ ഇന്ന് ഫാദേഴ്സ് ഡേയും കൂടെയാണ്. എല്ലാ ജൂണും ആ ജൂണിൽ എല്ലാ 3-ാമത്തെ ഞായറാഴ്ചയും വരുന്നതാണ് ഫാദേഴ്സ് ഡേ. അപ്പോൾ ഡേറ്റ് അവിടെ ഒരു വലിയൊരു ഇത് വരുന്നില്ല, കാരണം എല്ലാ ജൂണിലും 3-ാമത്തെ ഞായറാഴ്ച വരുന്നതാണ് ഫാദേഴ്സ് ഡേ. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും മക്കളെ സ്നേഹിക്കുകയും, എന്നാൽ ചില മക്കളെ സ്നേഹിക്കാതെ മക്കളെ മറന്നു ജീവിക്കുന്ന ചില അച്ഛന്മാർക്കും, അങ്ങനെ എല്ലാവർക്കും ചേർത്തുകൊണ്ട് ഫാദേഴ്സ് ഡേയുടെ ആ ഒരു ആശംസകളും ഞാൻ നേരുന്നു. പിന്നെയാണ് മെയിനായിട്ട് വേറൊരു സാധനം, അതെന്താണെന്നറിയാമോ?

0: എന്തിനാണ് ഞാൻ ഈ പാട്ട് പാടിയതെന്ന് അറിയാമോ? ഇന്ന് എന്താണെന്ന്, ഇന്ന് ലോക സംഗീത ദിനമാണ്. കാരണം സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു താളമാണല്ലേ, ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പാണ്. സംഗീതമില്ലെങ്കിൽ പ്രണയമില്ല, സ്നേഹമില്ല, ജീവിതമില്ല, ചിന്തകളില്ല, നന്മകളില്ല. അങ്ങനെ എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ജനിക്കുന്നത് മുതൽ സംഗീതത്തിൻ്റെ താരാട്ടുപാട്ട് കേട്ടുകൊണ്ട് മിഴി തുറക്കാത്ത അല്ലെങ്കിൽ ഉറങ്ങാത്ത ഒരു കുഞ്ഞു പോലും ഈ ലോകത്തിലല്ലേ, അത് ഒരു സംഗീതമാണ്. അപ്പം സംഗീതത്തിൻ്റെ ഈ ഒരു മാസ്മരിക ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ഭാഗ്യം ചെയ്തതാണ് മനുഷ്യർ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പാടാൻ അറിഞ്ഞുകൂടാത്ത, പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സംഗീത ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാതോടു കാതരം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഞാൻ പാടിയത് എന്തിനാണെന്ന് എല്ലാവരോടും എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ, പ്രവീണിന് പാടാമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മനോഹരമായിട്ട് പാടാൻ കഴിയും. അപ്പോൾ ഇന്ന് ഒരു ചലഞ്ചാണ് കേട്ടോ, സംഗീതത്തെ സ്നേഹിക്കുന്ന. കാരണം കാതോടു കാതുരം എന്ന് പറയുന്നത് സംഗീതമാണ് അല്ലേ, പാട്ടുകളുടെ ഒരു വലിയ കലവറയാണ്. 365 ദിവസവും ഗാനങ്ങൾ കേട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന കാതോടു കാതുരം. അപ്പോൾ ഇന്ന് ചമ്മലില്ല, നമുക്കിന്ന് ഒന്നും തന്നെ ഇല്ല. കാരണം ഇന്ന് ധൈര്യമായിട്ട് നമ്മളിന്ന് പാടുകയാണ്. ചില മൂളിപ്പാട്ടുകൾ ആരും കാണാതെ പാടിയ പാട്ടുകൾ ഇന്ന് ഓണെയറിലൂടെ ഇന്ന് നമ്മൾ കേൾക്കുന്നു. ഓക്കെ, ആദ്യത്തെ കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: പേര് പറഞ്ഞോളൂ.
1: പേര് കൊല്ലത്ത് നിന്ന് സിന്ധു.
0: കൊല്ലത്ത് നിന്നും സിന്ധു, ഈ പേരിൽ തന്നെ ഒരു പാട്ടുണ്ട് കേട്ടോ, അറിയാമോ?
1: സിന്ധു വരി മറന്നതല്ല.
0: സിന്ധു
1: പ്രിയ ശാഖി സിന്ധു അല്ലേ?
0: പ്രിയ സ്വപ്നം മഞ്ജരി തുകി എന്നിൽ.
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് സംഗീത ദിനമാണ്. അപ്പൊ സംഗീത ദിനാശംസകൾ, ഒപ്പം തന്നെ യോഗാ ദിനാശംസകൾ, ഫാദേഴ്സ് ഡേ, അങ്ങനെ എല്ലാം ചോദിക്കുന്നു. അപ്പൊ ഞാൻ സിന്ധു ചേച്ചിയുടെ ആദ്യമായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛൻ എന്താണ്? ഈ അച്ഛൻ എന്ന വാക്കിലും അല്ലെങ്കിൽ സിന്ധു ചേച്ചി ഈ അച്ഛൻ എന്ന ഒരു 10 മാസത്തിന്റെ കണക്കുകളൊന്നും ഇല്ലാതെ ഒരച്ഛനെ ചേച്ചി കണ്ടിട്ടുണ്ടോ?
1: ഇല്ലില്ല, അച്ഛൻ തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്.
0: അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അത് ഒരു ഒരു ഒരു ക്ലീഷ ഡയലോഗാണ്. കാര്യം നമ്മൾ എല്ലാവരും പറയുന്നതാണ്. കാര്യം ഇപ്പോൾ നമുക്ക് മദേഴ്സ് ഡേ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് അമ്മയാണ് ഏറ്റവും, ഈ അമ്മയും അച്ഛനും ഇല്ലാണ്ട് ഈ ലോകമില്ല, അത് വേറെ. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം സിന്ധു ചേച്ചി?
1: നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ തന്നെയല്ലേ മുന്നിൽ നിൽക്കുന്നത്.
0: അപ്പൊ സിന്ധു ചേച്ചി അച്ഛന്റെ പൊന്നോമനായിരുന്നോ കുട്ടിക്കാലത്ത്? ആണോ? അപ്പൊ ഇന്നത്തെ ഈ ഒരു കാതോടു കാതോരം തീരുന്നതുവരെയും ഇത് കേൾക്കണം. എന്നിട്ട് ഇന്നത്തെ ദിവസം അച്ഛനെ കുറിച്ചുള്ള ആ അച്ഛന്റെ സ്നേഹം, അച്ഛന്റെ ചെറിയ ദേഷ്യം, അച്ഛന്റെ ചെറിയ പരിഭവം, അച്ഛന്റെ കരുതല്, അതെല്ലാം ഇന്ന് ഓർത്തെടുക്കണം കേട്ടോ. 3 മണിവരെ, ഇന്ന് 3 മണിവരെ നമ്മളിന്ന് അച്ഛനെ കുറിച്ചും സംഗീതത്തെ കുറിച്ചും നമ്മളിങ്ങനെ അതിനെ ഇങ്ങനെ ചേർത്ത് ചേർത്ത് കെട്ടി കെട്ടി കെട്ടി ഇങ്ങനെ പോവുക കേട്ടോ. അറിയാവുന്ന എപ്പോഴും മൂളുന്നൊരു പാട്ടുണ്ട്, എനിക്കറിയാം സിന്ധു ചേച്ചി എപ്പോഴും മൂളുന്നൊരു പാട്ടുണ്ട്. കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ, ഉള്ളി അരിയുമ്പോൾ, വെണ്ടയ്ക്ക് അരിയുമ്പോൾ, കത്രിക്ക അരിയുമ്പോൾ, ഇതൊക്കെ അരിയുമ്പോഴേക്കും ഒരു മൂളിപ്പാട്ട് പാടാറുണ്ട്. അതെനിക്കറിയാം. ആ മൂളിപ്പാട്ടിൻ്റെ ആ ഒരു മൂളിപ്പാട്ട് ഒരു മൂളിപ്പാട്ടായിട്ട് തന്നെ പാടാം, പാട്ടായിട്ട് തന്നെ പാടാം, പാടിക്കോളൂ.
1: ഞാൻ പാടില്ല, ഓനങ്ങ് പാടിയാ മതിയത്.
0: നമ്മൾ അറിയില്ല എന്ന് പറയുന്നത് തന്നെ ഒരു പരാജയമാണ് കേട്ടോ. ഒന്നും ഇവിടെ ആരും കാണുന്നില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ.
1: അല്ല, ശബ്ദം കേൾക്കില്ലേ എല്ലാരും?
0: എങ്കിലത് നോ പ്രോബ്ലം, ശബ്ദം കേട്ടുകൊണ്ട് ഇവിടെ ആരും അവാർഡ് തരാൻ പോകുന്നില്ല. പാടാതെ വിടില്ല. ഇന്ന് അടുത്ത കോളിലേക്ക് ഞാൻ പോകണമെങ്കിൽ ചേച്ചി പാടണം.
1: സംഗീതമേ ജീവിതം,
0: ഒരു മധുര സംഗീതമേ ജീവിതം, ഒരു മധുര സംഗീതമേ ജീവിതം. വാ, അടിപൊളി, സൂപ്പർ. ഇത് മതി, ഇതല്ലേ ഈ ഇന്ന് ഇതിന് പറ്റിയ ആദ്യത്തെ തുടക്കം ഇത് തന്നെയാണ്, സംഗീതമേയും ജീവിതം. അടിപൊളി, സൂപ്പർ ചേച്ചി. താങ്ക് യു സോ മച്ച്. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോടു കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111.

0: മനോഹരമായൊരു ഗാനം, മനോഹരമായൊരു തുടക്കം അല്ലെ. നല്ലൊരു ഗാനം കേൾക്കുക എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് മനോഹരമായൊരു കാഴ്ച കാണുക എന്ന് പറയുന്നത് അന്നത്തെ ദിവസം നമുക്ക് മനോഹരമായിരിക്കും അല്ലേ. കേൾവി, കാഴ്ച, ഇതൊക്കെ ഒരു ദിവസത്തെ നമ്മളെ സ്വാധീനിക്കുന്ന പോലെ തന്നെ സംഗീതവും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കും. അതാണ് സിന്ധു ചേച്ചി പാടിയതുപോലെ സംഗീതമേ ജീവിതം എന്ന് പറയുന്നത് പോലെ. എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ചിത്രപാടിയ മനോഹരമായൊരു ഗാനം, ബിച്ചു തിരുമല രചിച്ച്, ജെറി അമൽദേവ് സംഗീതം നൽകിയ മനോഹരമായൊരു ഗാനം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ,
1: ഹലോ,
0: ഹലോ, നമസ്കാരം. ആരായത്? ജാൻവി. ജാൻവിയാണോ? അതെ. ജാൻവി, ജാൻവിനെ വീട്ടിൽ വിളിക്കുന്ന പേരെന്താ ജാൻവി? പാറു. ഓ, അത് മതി, എന്ത് അടിപൊളി പേരാ പാറു. വാ, സൂപ്പർ. പാറു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? അയ്യോ, രണ്ടാം ക്ലാസ്സിലായതേ ഉള്ളോ?

0: എങ്കിലും ചെയ്യും ചെയ്യും ഒരു മാവിരുദ്ധമെന്നല്ല അളയത്തെ പാട്ടി വെച്ചല്ലോ.
1: ഇത് ആരാ ഈ പാട്ട് മോളിൽ പഠിപ്പിച്ചത്? പാറുവിന്
0: ആരെയും പഠിപ്പിച്ചില്ല.
1: പിന്നെ സ്വന്തമായിട്ട് പഠിച്ചോ? അയ്യോ അയ്യോ അയ്യോ അയ്യോ, ഇത് സ്വന്തമായിട്ട് പഠിച്ചതാണോ പാറു? രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പാറു? അപ്പൊ എന്റെ അമ്മയെ പത്താം ക്ലാസ്സിലാകുമ്പോഴത്തേക്കും പാറു എന്തുമാത്രം കവിതയും പാട്ടും ഒക്കെ എഴുതുമെന്ന് അറിയാമോ? എഴുതണം കേട്ടോ. അക്ഷരമൊക്കെ നല്ല പഠിച്ചിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ല സെറ്റ് ആകുമ്പോഴത്തേക്കും മോള് നല്ല കവിതയും പാട്ടും ഒക്കെ എഴുതണം കേട്ടോ. ഇപ്പോഴേ ഒരു റഫ് ബുക്ക് വാങ്ങി തരാൻ പറയണം വീട്ടിൽ കേട്ടോ. എന്നിട്ട് അതിലൊക്കെ എഴുതണം. അതിരിക്കട്ടെ, വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ വീട്ടില്? അതോ അച്ഛൻ ജോലിയാണോ അമ്മ ജോലിയാണോ എന്താണ്? ഉണ്ട്. മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെടുത്താണ്? അച്ഛൻ്റെ അടുത്താണോ അമ്മ അടുത്താണോ? അനിയന്റെ അടുത്തോ? ഓക്കെ. അച്ഛൻ വഴക്ക് പറയാറുണ്ടോ? ഉണ്ടോ വഴക്ക് പറയോ? എന്നാൽ അച്ഛൻ്റെ അടുത്ത് ദേഷ്യമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഐ ലവ് യു മൈ പപ്പ എന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ അച്ഛ എന്ന് പറഞ്ഞേ. ഐ ലവ് യു അച്ഛ എന്ന് പറഞ്ഞേ. ആഹാ, സൂപ്പർ, അടിപൊളി അടിപൊളി. അപ്പൊ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് കേട്ടോ, അപ്പൊ ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് അച്ഛനോട് ഇന്ന് പറയണം കേട്ടോ. കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുക്കണേ. അപ്പൊ എനിക്ക് പാറുവിനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ പാറു. മോള് മിടിക്കുക, സൂപ്പറാ കേട്ടോ. ഓക്കെ, ശരി, നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ മോളെ, ശരി. അപ്പൊ നമ്മളൊരു ബ്രേക്കിലേക്ക് നമ്മൾ പോകുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, കാതോട് കാതോര. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ.
2: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
3: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ,
2: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
3: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ
2: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ.
3: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
4: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
3: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
4: ഞങ്ങളുടെ പ്രത്യേകതകൾ:
3: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
4: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
3: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
4: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
3: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
4: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
3: ഫോൺ 8848533001.
4: മറ്റൊരു നമ്പർ 8129520477.

0: കുട്ടിക്കാലത്തേക്ക് ഓർത്തെടുത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും അച്ഛൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരുപാട് ലാളന വാത്സല്യം ഓടി ഇങ്ങനെ വന്ന് പൊക്കി, അതായത് എനിക്കൊരു അറിവ് വെച്ച, ഓർമ്മ വെച്ച, അല്ലെങ്കിൽ ഇതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രായം കഴിയുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് അങ്ങനെ ഓടി വന്ന് എടുക്കുക, ഇങ്ങനെ പൊക്കി വട്ടം കറക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചേർത്ത് നിർത്തുക, കുറച്ച് പൊക്കം വെച്ചു, അല്ലെങ്കിൽ അച്ഛനോളം ആയപ്പോൾ പോലും ഇങ്ങനെ ചേർത്ത് പിടിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു ഇത് വന്നിട്ടില്ല. പക്ഷേ ചോദിക്കുമ്പോഴൊക്കെ അച്ഛൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, എൻ്റെ സ്നേഹം നിറച്ചും എൻ്റെ ഈ മനസ്സിലാണ്, അത് പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ അത് ഇങ്ങനെ വളരെ ഇതാക്കുക, പാടി നടക്കുക, പറഞ്ഞു നടക്കുക, അതൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ അച്ഛൻ പിന്നെ പറയായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നും എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ആ അച്ഛൻ്റെ മകനായി ഞാൻ ജനിച്ച് നിങ്ങളുടെ മുന്നിൽ ഈ ശബ്ദത്തോടു കൂടി ഇരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു എൻ്റെ അച്ഛൻ്റെ മകനായി ഞാൻ ജനിച്ചതിനെ ഓർത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: ഹലോ നമസ്കാരം, ഞാൻ ഐക്യയിൽ നിന്ന് വിളിക്കുന്നു. എന്റെ പേര് സിന്ധു.
0: വീണ്ടും ഒരു സിന്ധു.
1: എന്റെ മോന് വേണ്ടിയാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. മോന് സുഖമില്ലാത്ത ജന്മനെ മോന് ഞാൻ വിവരാകരാണ്, അവന് വേണ്ടിയാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. പേര് സുജിത്ത്.
0: സുമിത്ത്.
1: സുജിത്ത്. സുജിത്ത്.
0: സുജിത്ത്.
1: അതെ.
0: ഓക്കെ, സുജിത്ത് അടുത്തുണ്ടോ?
1: സുജിത്ത് കേട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ സംസാരിക്കാൻ വലിയ ആളിന് വലിയ ബാലൻസ് ഇല്ല എങ്കിലും പിന്നെ അനിയനുണ്ട്. അനിയൻ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്ന്, രണ്ട് മക്കളുണ്ട് അനിയന്. പിന്നെ അഞ്ജിതയും റിച്ചും ഇപ്പൊ പോകാൻ നിൽക്കുകയാണ്, ലീവ് തീർന്ന്. അപ്പൊ അതും ഒരു വിഷമം, കുഞ്ഞുങ്ങൾ വിട്ട് പോകുന്നതിന്. എല്ലാവരും കൂടെ വേണ്ടിയാണ് പാട്ടി ചോദിച്ചിരിക്കുന്നത്.
0: കുഞ്ഞുങ്ങളായിട്ടൊക്കെ സുജിത്ത് എങ്ങനെ, നല്ല കമ്പനിയാണോ?
1: ണല്ലേ,
0: എനിക്ക് തോന്നുന്നു. അപ്പൊ സുജിത്ത് ചെറിയച്ഛനാണല്ലേ, കൊച്ചച്ഛൻ ആണോ?
1: വല്യച്ഛൻ.
0: വല്യച്ഛനാണ്. ഓ, വല്യച്ഛനാണ്. സോറി സോറി. ആ ശരി ശരി. ഓക്കെ, അപ്പൊ ആ ഒരു വല്യച്ഛന്റെ ഈ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വല്യച്ഛന്റെ ആ ഒരു പവറൊക്കെ ഉണ്ട് അല്ലേ നമ്മുടെ സുജിത്തിന്?
1: തീർച്ചയായിട്ടും. മക്കളൊക്കെ ആയി കുടുംബത്തേക്ക് അയാൾക്ക് ഒരു വിഷമം ഉണ്ട്.
0: അതെ അതെ, അതിൽ കാര്യമില്ലെന്നേ. കാരണം നമ്മളങ്ങനെ വയ്യാത്ത കുഞ്ഞ് അങ്ങനെയൊന്നും പറയണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കൊരു മനസ്സുണ്ട്, ആ ഒരു മനസ്സിനെ ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. അതാ കാര്യം. ഇപ്പൊ
1: ഹലോ, സുജിത്തിന്റെ കൊടുക്കണോ?
0: ഒന്ന് കൊടുത്തോളൂ, ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു ഹലോ പറഞ്ഞോട്ടെ.
1: കൊടുക്കാം കൊടുക്കാം.
2: ഹലോ
0: സുജിത്ത്. സുജിത്തെ, സുജിത്തെ കേൾക്കുന്നുണ്ടോ?
2: കേൾക്കാം.
0: ഓക്കെ, നമ്മുടെ റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ? പ്രോഗ്രാം കേൾക്കാറുണ്ടോ?
2: കേൾക്കാറുണ്ടല്ലോ.
0: ആണ്. സുജിത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാ? കാതോട് കാതോരാണ്. കുഞ്ഞുങ്ങളൊക്കെ പോകുന്നതിൽ വിഷമമുണ്ടോ? അനിയനാ പോകുന്നത്? കുഞ്ഞുങ്ങളവിടെ ഉണ്ടല്ലേ. ഓ ശരി ശരി ശരി ശരി. ഓക്കെ. ഓ ശരി, അപ്പൊ അനിയന് കുഴപ്പമില്ല. അനിയന് അനിയന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ സുജിത്തെ. ശരി. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കണേ എപ്പോഴും. ശരി. ഓക്കെ. ഹലോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ആ ഗാനത്തിലേക്ക് പോകുന്നു. സുജിത്തിനും കുടുംബത്തിനും അമ്മയ്ക്കും സഹോദരനും മക്കൾക്കും എല്ലാവർക്കും വേണ്ടി തന്നെ ആ ഗാനത്തിലേക്ക് ഗാനം കേട്ട് തിരികെത്താം.

മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. രാപ്പകൽ എന്ന ചിത്രത്തിലെ ഗാനം മോഹൻ സിത്താര സംഗീതം നൽകി, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച്, പി ജയചന്ദ്രൻ മനോഹരമായി ആലപിച്ച ഒരു ഗാനം, നീലാംബരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ഒരു മണി മുതൽ ഇതുപോലെ ഒരുപാട് പാട്ട് വിശേഷങ്ങളും ഒരുപാട് വിശേഷങ്ങളുമായിട്ടൊക്കെ ഒരു മണി മുതൽ മൂന്ന് മണി വരെ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ വിളിക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ പെട്ടെ തൽക്കാലം ഒരു ബ്രേക്കിലേക്ക്, അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വീണ്ടും കേട്ടുമുട്ടോ. ഓക്കെ.

0: പ്രാദേശിക വാർത്തകൾ കേൾക്കുന്നു.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിൽ ഇന്ന് 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തെ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനമെമ്പാടും വിപുലമായ യോഗ ദിന പരിപാടികൾ. ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്നുച്ചയ്ക്ക്. കനത്ത സുരക്ഷയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. CBSE പുനർമൂല്യനിർണയ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ സൌദി അറേബ്യയെയും ബെൽജിയം ഇറാനെയും നേരിടും. വാർത്തകൾ വിശദമായി. 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ഇന്ന് ലോകമെമ്പാടും വിപുലമായി ആഘോഷിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയതല ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ആയിരക്കണക്കിന് യോഗ പരിശീലകർക്കൊപ്പം പ്രധാനമന്ത്രിയും പങ്കുചേർന്നു. യോഗ കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലെന്നും അത് മനുഷ്യ ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം

0: ത്തിന്റെ ആഘോഷമാണ് യോഗയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഒരു വ്യക്തിയെ തന്നിലേക്കും സമൂഹത്തെ പ്രകൃതിയോടും മനുഷ്യരാശിയെ ആഗോള ബോധത്തോടും ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമാണ് യോഗയെന്നും രാഷ്ട്രപതി പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന സംസ്ഥാനതല ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. എല്ലാ പൌരന്മാരും യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ യോഗ ദിനാഘോഷങ്ങൾ നടന്നു. ഒരു റിപ്പോർട്ട്.
1: രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ഇന്ത്യയിലെ നോർവെ അംബാസിഡറും കേന്ദ്രമന്ത്രിയോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. ശാന്തിപഥിൽ നടന്ന അഭ്യാസ പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയാണ്. യോഗയെ ആഗോളതലത്തിലേക്ക് ഉയർത്തിയ പ്രധാനമന്ത്രി രാജ്യത്തിന് മഹത്തായ സേവനമാണ് നൽകിയതെന്ന് ശ്രീ നഡ്ഡ പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യ, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരും ഡൽഹിയിലാണ് യോഗാദിനം ആഘോഷിച്ചത്. മധ്യപ്രദേശിൽ ഭോപ്പാലിലാണ് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ യോഗാദിനം ആഘോഷിച്ചത്. കേന്ദ്രമന്ത്രി അമിത്ഷായാണ് അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാദിനാഘോഷങ്ങൾ നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. യോഗ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക് ഭവനിലും യോഗദിന പരിപാടി സംഘടിപ്പിച്ചു. എല്ലാ ജില്ലകളിലും യോഗദിന പരിപാടി നടന്നു. കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ ജയന്ത് എംഎൽഎ നിർവഹിച്ചു. ആരോഗ്യപൂർണമായ ജീവിതത്തിന് യോഗ നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നതിനെക്കുറിച്ച് പട്ടം ഏകയോഗ വിദ്യാ കേന്ദ്രത്തിലെ സ്ഥാപകനും സർട്ടിഫൈഡ് യോഗ അധ്യാപകനുമായ അഖിൽ രാജ് ആകാശവാണി വാർത്തകളോട്.
2: പതിവായുള്ള യോഗാഭ്യാസം നമ്മുടെ ശരീരത്തിന് കരുത്തും മനസ്സിന് ശാന്തിയും നൽകുന്നു. പ്രത്യേകിച്ചും നമ്മൾ പ്രായമാകുമ്പോൾ ജോയിന്റ് പെയിൻ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വലിയൊരളവിൽ ആരോഗ്യം മെച്ചപ്പെടുത്താൻ യോഗ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ബ്രീത്തിങ്ങും മെഡിറ്റേഷനും നമ്മുടെ ഫോക്കസും ക്ലാരിറ്റിയും കൂട്ടാൻ നല്ലതാണ്. യോഗ എന്നത് ഏതെങ്കിലും ഒരു ദിവസത്തെ മാത്രം ശീലമാക്കാതെ നമ്മുടെ ഒരു ദിവസേന വ്യായാമമായി പരിശീലിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുക.
0: ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതു യോഗാഭ്യാസങ്ങളിൽ പങ്കാളിയായി. യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റ് ദ്വീപുകളിലും യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി എൻടിഎ അറിയിച്ചു. ഇന്ന് നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയെ യാതൊരുവിധ ഭയവുമില്ലാതെ അഭിമുഖീകരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷ സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അതേസമയം സിബിഎസ്ഇ പരീക്ഷകളുടെ പുനർമൂല്യനിർണയ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും ശേഷിക്കുന്ന ഫലങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തദ്ദേശീയമായി നിർമ്മിച്ച 3 ഇന്ത്യൻ നാവികസേന പ്ലാറ്റ്ഫോമുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കമ്മീഷൻ ചെയ്തു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നീ പ്ലാറ്റ്ഫോമുകളാണ് അദ്ദേഹം കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്തത്. 21-ാം നൂറ്റാണ്ടിൽ രാജ്യം സ്വന്തം കഴിവിനെ വിശ്വസിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത ഈ കപ്പലുകളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
4: INS ദുനാഗിരി ഓർ INS സംശോധക് ഉസ് ഭാരത് കെ പ്രതീക് ഹൈ ജോ 21വീ സദി മേ അപ്നെ സാമർത്ഥ്യ കോ പഹചാൻ രഹാ ഹൈ ജോ അപ്നി ക്ഷമതാഓ പർ വിശ്വാസ് കർ രഹാ ഹൈ ഓർ ജോ ദുനിയാ കെ സാമനെ നയേ ആത്മവിശ്വാസ് കെ സാത്ത് तेज गति से ऊर्जा से भरे हुए संकल्प के साथ निरंतर आगे बढ़ रहा है।
0: കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളും അദ്ദേഹം സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീട് വീടാന്തരം ആരോഗ്യ ഉദ്യോഗസ്ഥർ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഹൈപവർ കമ്മിറ്റിയുടെ ശുപാർശകൾ നാളെ ലഭിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരത്തെ വസതിയിൽ ജില്ലാ കളക്ടർ അനുകുമാരിയുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം വിവരങ്ങൾ സ്വയം പൂരിപ്പിച്ചത്. സെൻസസുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിൽ സ്വയം വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 30 വരെയാണ് ഇതിനവസരം. ദേശീയപാത 66 കാസർഗോഡ് ചൌക്കിക്കും വിദ്യാനഗറിനുമിടയിൽ നുള്ളിപ്പാടിയിൽ പുതിയ എൻട്രി പോയിന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് വേഗം കൂട്ടി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിനായാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
5: വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നുള്ളിപ്പാടിയിൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും നിലവിലുള്ള സർവീസ് റോഡിനെ പ്രധാന പാതയുടെ ലെവലിലേക്ക് ഉയർത്തി എൻട്രി പോയിന്റ് അനുവദിക്കുന്നത് പ്രായോഗികവും ഗതാഗത നിയന്ത്രണത്തിന് ഫലപ്രദവുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചൌക്കി അണ്ടർപാസിന് ശേഷമുള്ള എൻട്രി പോയിന്റിനും വിദ്യാനഗറിനുമിടയിൽ ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തിൽ മറ്റൊരു പ്രവേശന സൌകര്യം ഇല്ലാത്തതിനാൽ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മുഴുവൻ കാസർഗോഡ് ടൗൺ വഴിയാണ് കടന്നുപോകുന്നത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും ജില്ലാ റോഡ് സുരക്ഷാ കൌൺസിലിന്റെ ശുപാർശയും പരിഗണിച്ച്
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന ഇ ഗ്രൂപ്പ് മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തി. കളിച്ച രണ്ട് കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പിൽ ഒന്നാമതാണ് ജർമ്മനി. അതേസമയം ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. എഫ് ഗ്രൂപ്പിൽ ജപ്പാൻ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ടുണീഷ്യയെ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെയും അർദ്ധരാത്രി 12:30 ബെൽജിയം ഇറാനെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിൽ ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തെ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനമെമ്പാടും വിപുലമായ യോഗ ദിനപരിപാടികൾ. ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക്. കനത്ത സുരക്ഷയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. CBSE പുനർമൂല്യനിർണയ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ സൌദി അറേബ്യയെയും ബെൽജിയം ഇറാനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 20s അനായാസം ചലിക്കാൻ 40s കഴിയണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
1: Friends, when we speak of yoga for healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20.
0: 35,000 പേർ പ്രധാനമന്ത്രിയോടൊപ്പം പരിപാടിയിൽ പങ്കുചേർന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ശാന്തിഭദ്രയിൽ നടന്ന പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയാണ്. അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വം നൽകി. രാജ്യമെമ്പാടും അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. ഒരു റിപ്പോർട്ട്.
2: സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പ്രത്യേക യോഗ ദിനാഘോഷങ്ങൾ നടന്നു. 1500 മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ലോക്ഭവനിലും യോഗ ദിന പരിപാടി സംഘടിപ്പിച്ചു. യോഗയുടെ ആഗോള സ്വീകാര്യത വർദ്ധിക്കുന്നതിന് ഉദാഹരണമാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് നടന്ന യോഗാ ദിനാചരണം. ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നിരവധി പങ്കെടുത്തു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാറിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗാ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ 100 ആളുകളാണ് ലിങ്കൺ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500 ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലക്ഷദ്വീപിലെ അഗത്യദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗ അഭ്യാസങ്ങളിൽ പങ്കാളിയായി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടന്നത്. 21st രാജ്യം സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് ഈ കപ്പലുകളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11:00. പരിപാടിയുടെ 135 പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ പരാമർശം തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ മോശം റെക്കോർഡ് കണക്കിലെടുക്കുമ്പോൾ പാക് പരാമർശങ്ങൾ ആഗോളതലത്തിൽ വിമർശന വിധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 6,550 രൂപയുടെ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 10 ലക്ഷം രൂപ വായ്പ അനുവദിക്കുമെന്ന് സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുദ്ര ഒരു റീഫിനാൻസിംഗ് ഏജൻസിയാണെന്നും വ്യക്തികൾക്കോ സൂക്ഷ്മ സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NDA അറിയിച്ചു. നീറ്റ് പുനഃപരീക്ഷ സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭയമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെയെന്ന് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു.
4: नीट आज पुनः परीक्षा होने जा रहा है. मेरा पूरा भरोसा है NTA के ऊपर, भारत की सभी राज्य सरकारों के ऊपर, जिला प्रशासन के ऊपर, भारत की शिक्षा जगत के ऊपर, विशेष करके भारत की विद्यार्थियों के ऊपर. आज लगभग 22 लाख विद्यार्थी नीट में बैठने वाले हैं. निर्भय होकर बैठे, चिंता मुक्त होकर बैठे, आप निश्चित रूप में अच्छा करोगे. विद्यार्थियों को मेरा ये अनेक अनेक शुभेच्छा है.
0: CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ശ്രീ പ്രധാൻ പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ നിലവിൽ ഒന്നാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ ത്രിരാഷ്ട്ര A-സീരീസ് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ 40 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 285 റൺ എന്ന നിലയിൽ. നേരത്തെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രീലങ്കയിലെ ദാമ്പുള്ളയിലാണ് മത്സരം. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിലെ ഉത്തര മേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് BJP സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ് വികസിത് ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പരിപാടിയിൽ സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ US വൈസ് പ്രസിഡന്റ് JD Vance സ്വിറ്റ്സർലൻഡിലെത്തി. ഇറാനുമായുള്ള ചർച്ചകളുടെ ഘടന അമേരിക്ക തയ്യാറാക്കുമെന്നും ആണവ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാ ഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
5: കടലാഴങ്ങളിൽ ജീവിതം തിരയുന്നവർ, ഉപ്പുകാറ്റിൽ കരുവാളിച്ച മുഖങ്ങളിൽ ഒളിപ്പിച്ചുവെച്ച സങ്കടങ്ങൾ, തീരത്തെ നേരിന്റെ ശബ്ദം

ശനിയാഴ്ച രാത്രി 7 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 11 മണിക്കും. തീരം ഉണരുന്നു, നാട് കേൾക്കുന്നു. ഇത് തീരധ്വനി.

0: എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. പൂജ്യം 4-74-29-3-1-1-1. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഫാദേഴ്സ് ഡേ ആശംസകൾ, ലോക സംഗീത ദിന ആശംസകൾ. അങ്ങനെ പാടാൻ അറിഞ്ഞൂടാത്ത, പാടാൻ ആഗ്രഹിച്ചിരിക്കുന്ന, പാട്ട് പഠിച്ചിട്ടില്ലാത്ത, എന്നാൽ സംഗീതം മനസ്സ് നിറയെക്കൊണ്ട് നടക്കുന്ന, പാട്ടുകളും മനസ്സ് നിറയെക്കൊണ്ട് നടക്കുന്ന, വരികൾ അറിഞ്ഞിടാത്ത എന്നെ പോലെയുള്ള എല്ലാവർക്കും വേണ്ടി ഈ ഒരു സംഗീത ദിനം ഞാൻ ആശംസിക്കുന്നു, നമ്മുടെ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളോടൊപ്പം ഞാൻ ഇന്ന് പ്രവീൺ. അപ്പോൾ നമുക്ക് കൊള്ളയ്ക്ക് പോവാം. ശരി, ഓക്കെ. ഹലോ,
1: ഹലോ, നമസ്കാരം സാറേ.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് രാജു, മരത്തിരി എന്ന് വിളിക്കുന്നു.
0: രാജു ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: എത്ര സംസാരിച്ചാലും മതി പറയാത്തില്ല സാറിനോട് സംസാരിച്ചാലേ.
0: അത് ശരി, അത് അത് എനിക്ക്
1: എത്രയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സംസാരിച്ചാലും സാറിനോട് സംസാരിച്ചാൽ മതി വരത്തില്ല.
0: തീർച്ചയായിട്ടും എനിക്കും സംസാരിക്കുന്നവരെയും അവരോടൊക്കെ സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എന്റെ വീട്ടിൽ ഈ രാജുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ എന്റെ അടുത്ത് പിന്നെ എന്റെ ബന്ധുജനങ്ങൾ, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ ബന്ധുജനങ്ങൾ എല്ലാവരും പറയാറുണ്ട്, കാര്യം ഇവൻ ഉറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും മാത്രമേ വായടച്ചിരിക്കാറുള്ളൂ, അതായത് ശബ്ദം പുറത്തു വരാതിരിക്കാറുള്ളൂ എന്ന് പറയും. അല്ല, അതൊരു നല്ല കാര്യം രാജുട്ടാ, കാര്യം നമ്മള് സംസാരിക്കും.
1: നല്ല കാര്യം സാറിന്റെ അടുത്ത് സംസാരിച്ചു മതി വരത്തില്ല.
0: ആണ്, ഒത്തിരി ഒത്തിരി സന്തോഷം.
1: അതേപോലെ തന്നെ സാറിനോട് സംസാരിച്ച എത്രത്തോളം സംസാരിക്കുന്നു അത്രത്തോളം സംസാരിക്കാതെ തോന്നുന്നു.
0: അപ്പൊ ഒരു ദിവസം നമുക്ക് നേരിട്ട്
1: സാറ് വരുമ്പോഴൊക്കെ വിളിക്കാൻ തോന്നുന്നു, അതുകൊണ്ടാ.
0: സന്തോഷം, ദൈവത്തിന് നന്ദി. ഒപ്പം ചേട്ടന് ഒരുപാട് ഒരുപാട് നന്ദി, കാരണം അത്രയും നല്ലൊരു ഒരു കോംപ്ലിമെന്റ് അല്ലെങ്കിൽ നല്ലൊരു അനുഗ്രഹം എനിക്ക് നൽകിയതിന് ഒത്തിരി ഒത്തിരി നന്ദി. തീർച്ചയായിട്ടും. അപ്പൊ ചേട്ടാ, ഇന്ന് സംഗീത ദിനമാണ്, മാത്രമല്ല ഇന്ന് നമ്മുടെ അച്ഛന്മാരുടെ ദിവസവും കൂടിയാണ് ഫാദേഴ്സ് ഡേ. അപ്പൊ എനിക്ക് തോന്നുന്നു രാജചേട്ടന് എന്തായാലും ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു അച്ഛന്റെ ഒരു കടമ നിർവഹിച്ചു എന്നൊരു തോന്നൽ ഇപ്പോൾ അങ്ങനെ ഉണ്ടോ? ദൃഢമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ?
1: അത് പറയാൻ പറ്റത്തില്ല സാറേ, ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ആ ഒരു വാക്കിന് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല.
0: ശരി, കുഴപ്പമില്ല, നോ പ്രോബ്ലം, കാരണം ഞാനത് അങ്ങ് ഏറ്റെടുത്തു കേട്ടോ. ഞാനതങ്ങ് മനസ്സാലെ അത് ഏറ്റെടുത്തിട്ട് അത് ചേട്ടൻ എന്തൊക്കെയാണോ പറയാനുള്ളതൊക്കെ എല്ലാം എന്റെ മനസ്സിലേക്ക് ഈ ശബ്ദത്തിലൂടെ ഞാനത് ഇപ്പൊ അങ്ങ് കേട്ടുകൊണ്ടിരിക്കുക. പോരെ, അവിടെ പാട്ട് പാടുന്ന
1: രാജു,
0: പിന്നെ തീർച്ചയായിട്ടും ഇന്ന് പാട്ട് പാടണം. ഇന്ന് പാടിച്ചിട്ട് ഞാൻ എല്ലാവരും വിടുള്ളൂ, കാരണം ഇന്ന് സംഗീത ദിനമാണ്. മാത്രമല്ല, സംഗീതമില്ലെങ്കിൽ ജീവിതമില്ല, ലോകമില്ല, ഭൂമിയില്ല എന്ന് എല്ലാവരും പറയുന്നത് വെറുതെയല്ല, അതൊരു സത്യമായ കാര്യമാണ്. രാജുടെ തീർച്ചയായിട്ടും പാടാം, പാടിക്കൊള്ളൂ.

അതിനിടയ്ക്ക് ഒരു ഹമ്മിങ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ, ആ പാട്ടിനിടയ്ക്ക് ഒരു അങ്ങനെ ഒരു സപ്പോർട്ടുണ്ട്. അടിപൊളി, അത് സൂപ്പർ ആണ്. ഒത്തിരി സന്തോഷം രാജുട്ടാ, എനിക്ക് ഒത്തിരി ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. ഞാൻ നന്ദി അറിയിക്കുന്നു. ഒപ്പം നമുക്ക് ഗാനത്തിലേക്ക് പോവാം. ഓക്കെ രാജുട്ട, അങ്ങനെ രാജുട്ട മനോഹരമായിട്ട് പാട്ട് പാടി നോക്കിക്കോളൂ. ഈ രാജുട്ടൻ പാടുന്നതും ഞാൻ പാടുന്നതും ഒക്കെ ഇനി വരാനിരിക്കുന്ന ശ്രോതാക്കളുടെ, വിളിച്ച് സംസാരിക്കുന്ന ശ്രോതാക്കളുടെ എല്ലാം ഒരു പ്രചോദനമാണ്. കാരണം എല്ലാവരും ഒന്ന് പാടുക കേട്ടോ. സംഗീതം ഇത് നമ്മൾക്കൊക്കെ ഒരു പാട്ട് പാടി എന്നും പറഞ്ഞിട്ട് നമുക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ ഒരു സന്തോഷം ഈ ഒരു ദിവസത്തെ നമ്മൾ ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേ ഗാനത്തിലേക്ക് പോകുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതൊടു കാതൊരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ.

0: I saw that.
1: മനോഹരമായ ഒരു ഗാനമായിരുന്നു വീണ്ടും നമ്മൾ കേട്ടത്. അച്ചാണി എന്ന സിനിമയിലെ ഗാനമായിരുന്നു ദാസേട്ടൻ പാടിയ മനോഹരമായ ഒരു ഗാനം. പി ഭാസ്കരൻ മാഷ് രചിച്ച്, ജി ദേവരാജൻ മാഷ് സംഗീതം നൽകിയ ഒരു ഗാനമായിരുന്നു. കല്യാണി രാഗത്തിലായിരുന്നു ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കല്യാണി രാഗത്തിൽ വേറെ ഒരുപാട് നമുക്കൊക്കെ അറിയാവുന്ന മനോഹരമായ ഒരുപാട് ഗാനങ്ങളുണ്ട്. അനുരാഗിണി, അതുപോലെ തന്നെ അമൃതമായി, അഭയമായി, ദേവാംഗണങ്ങൾ, ജാനകി, ജാനേ, അങ്ങനെയൊക്കെ ഒരുപാട് ഗാനങ്ങൾ ഈ കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ,
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
2: ഞാൻ
1: സജി. സജിയേട്ടാ, എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
2: ഓക്കെ,
1: പറഞ്ഞോളൂ സജിയേട്ടാ, വിശേഷം. എന്താണ്? വെഡിങ് ആനിവേഴ്സറിയോ? ആഹാ, അടിപൊളി. ഇന്ന് ഫാദേഴ്സ് ഡേയും കൂടെയാണ്, അപ്പൊ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്. ഇന്ന് ലോക സംഗീത ദിനമാണ്, അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് അപ്പൊ സജിയേട്ടന്റെ വെഡിങ് ആനിവേഴ്സറിയും കൂടെയാണ്. അതും ഇനി ചരിത്രത്തിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ, അപ്പൊ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? ഈ ഒരു ആനിവേഴ്സറിയിൽ എന്ത് ഓർമ്മകൾ, അതായത് നമ്മുടെ ഈ ഒരു കഴിഞ്ഞ കാലങ്ങള് അതെല്ലാം ഓർത്തെടുക്കാറുണ്ടോ രാവിലെ എഴുന്നേറ്റ ഉടനെ? അതോ ഒരു ഗിഫ്റ്റിലൊക്കെ എങ്ങനെ ഒതുക്കുവാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ? ആഘോഷങ്ങൾ എങ്ങനെയാണ്? അതോ ഒന്നും ഇല്ലയോ? അതല്ല, നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട് പറയുന്നത് പോലെ ഓർക്കല്ലേ, അല്ല ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നൊരു ആനിവേഴ്സറി അല്ലേ ചേട്ടാ. ഒരു ഒന്ന് ഈ അറിയില്ല എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഒരു സുഖമില്ലാത്ത ഏർപ്പാടാണ്. പക്ഷെ എന്നാലും എനിക്കറിയാം സജിയേട്ടൻ മൂളിപ്പാട്ടൊക്കെ പാടുന്ന ഒരാളാണ് അത്യാവശ്യം. അപ്പൊ അതിലൊരു മൂളിപ്പാട്ട് ഇന്നത്തെ ആ ഒരു ആനിവേഴ്സറിക്കും സംഗീത ദിനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു രണ്ട് ലൈൻ ഒന്ന് മൂളിപ്പാടിയേ. മൂളിയാ മതി. അടിപൊളി. ആഹാ, അത് ശരി, സൂപ്പറായിട്ട് പാടിയല്ലോ. സൂപ്പർ ചേട്ടാ, സൂപ്പർ ചേട്ടാ, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് ചേട്ടാ, അടിപൊളി. അതാണ് നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും ഒരു പാട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. അതെ, കൊള്ളാം കേട്ടോ, നന്നായിട്ട് പാടി, അടിപൊളി. എന്തായാലും ഒത്തിരി നന്ദി. കാര്യം അത് ചേട്ടൻ ഒരു സംഗീത ദിനമായിട്ട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ എന്തായാലും ചേട്ടൻ അത് പാടിയല്ലോ, പാടി തന്നല്ലോ. ഒത്തിരി നന്ദി, ഒത്തിരി സന്തോഷം കേട്ടോ. എന്തായാലും ഹാപ്പി ആനിവേഴ്സറി കേട്ടോ. ഇനി ഒരുപാട് നാൾ ഇതുപോലെ സന്തോഷമായിട്ട് തട്ടിയും മുട്ടിയും ഇണങ്ങിയും ഇണങ്ങിയും ഒക്കെ അങ്ങനെ മുന്നോട്ട് പോകട്ടെ ജീവിതം. ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹം എല്ലാം ആ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് മുന്നോട്ട് പോകട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ,
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ
0: രാവിലെ 7:30 മുതൽ രാത്രി 10 വരെ.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: നെപ്പോളിയന്റെ നാട്ടിലൂടെ. യൂറോപ്പിലെ വിശേഷങ്ങൾ ഒരു സഞ്ചാരിയുടെ കാഴ്ചപ്പാടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നെപ്പോളിയന്റെ നാട്ടിലൂടെ. ഞായറാഴ്ച വൈകിട്ട് 3 പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാത്രി 8 നെപ്പോളിയന്റെ നാട്ടിലൂടെ.
3: മനോഹരമായ ഒരു തമിഴ് ഗാനമായിരുന്നു നമ്മൾ കേട്ടതല്ലേ. പുതുപുതു അർത്ഥങ്ങൾ എന്ന സിനിമയിലെ ഗാനമായിരുന്നു. ഇളയരാജ സംഗീതം നൽകി. ചിത്രയും എസ് പി ബാലസുബ്രഹ്മണ്യവും മനോഹരമായിട്ട് പാടിയ ഒരു ഗാനം. ഈ ഒരു സംഗീത ദിനത്തിൽ ശരിക്കും നമ്മൾ ഓർക്കേണ്ട ഒരു മഹത്തായ പേര് തന്നെയാണ് ഇളയരാജ എന്നുള്ളതല്ലേ. ഇളയരാജയുടെ 50 പൂർത്തിയാക്കുകയാണ് ഈ ഒരു സംഗീത ലോകത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾക്കായിട്ട്. തമിഴ്

0: തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഉൾപ്പെടെ 9 ഭാഷകളിലായിട്ട് 50 വർഷത്തിനിടെ 8600 അധികം ഗാനങ്ങളാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ചിലറയുന്നല്ല കേട്ടോ, 8600, അതിൽ കൂടുതൽ. അപ്പോൾ അത് ശരിക്കും ഒരു വലിയ ഒരു അനുഗ്രഹം തന്നെയാണല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്ര മനോഹരമാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: അനു.
0: അനു എവിടെ നിന്ന് വിളിക്കുന്നു? മുണ്ടക്കൽ. ഓക്കെ, ശബ്ദം കേട്ടിട്ട് നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുകയാണോ?
1: സംസാരിച്ചിട്ടുണ്ട്.
0: ഓക്കെ, ശരി. ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്, കാരണം എനിക്ക് തോന്നുന്നു റേഞ്ചിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു അല്പം ഒരു ചുവട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി നിന്നാൽ. ഇപ്പൊ കേൾക്കാം, കുഴപ്പമില്ല. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും എന്റെ സംഗീത ദിന ആശംസകൾ, ഒപ്പം ഫാദേഴ്സ് ഡേ ആശംസകൾ, അങ്ങനെ എല്ലാ ആശംസകളും ഒക്കെ നേരുന്നു. യോഗ ദിനം എല്ലാം ഉണ്ടെന്ന്. ഓക്കെ, എങ്ങനെയുണ്ട് അച്ഛനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ? എന്താണ് വളരെ വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ?
1: ഞാൻ കുറച്ച് നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അച്ഛനെ ഒരു നല്ല സുഹൃത്തായിരുന്നു.
0: ആണോ? ഏറ്റവും കൂടുതൽ ശരിക്കും എനിക്ക് തോന്നുന്നു പെൺകുട്ടികളുടെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നത് അച്ഛൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഇല്ലേ പെൺമക്കളുടെ, പെൺമക്കളും ഈ അച്ഛന്മാരുമായിട്ട് വല്ലാത്തൊരു ഒരു അറ്റാച്ച്മെന്റ് ആണ് അല്ലേ? അതെന്താ അതിന്റെ രഹസ്യം? അതിന്റെ കുട്ടൻസ് എന്താ?
1: അത് എന്റെ ഗുഡൻസ് എന്ന് പറഞ്ഞ അമ്മ ആയിരിക്കും സ്ട്രിക്ട്. അപ്പൊ അച്ഛൻ്റെ അടുത്ത് തന്നെ അറിയാലോ, അതായിരിക്കും.
0: അമ്മ എപ്പോഴും
1: അമ്മമാരൊന്നും ആ മക്കളടുത്തല്ലേ നിൽക്കും.
0: ശരിക്കും ഈ ചില വീഡിയോസിലും അല്ലെങ്കിൽ തന്നെ നേരിട്ടൊക്കെ കണ്ടിട്ടുണ്ട്, ഈ കല്യാണം കഴിഞ്ഞ് പെൺകുഞ്ഞ് പെൺകുട്ടി വരന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് സ്ത്രീകളെ പോലെ നിന്ന് കരയുന്ന അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്, ഒളിഞ്ഞും തിരിഞ്ഞും അല്ലേ?
1: ഭയങ്കര സ്വാഭാവികം. ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ അച്ഛന്മാർ ഇച്ചിരി വെയിച്ചിട്ടിരിക്കുന്നു,
0: പൊട്ടിപ്പോകും. അതെ അതെ അതെ. ഇനി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് വൈറലാകട്ടെ എന്നുള്ള രീതിയിൽ കരയുന്നതാണോ അല്ലല്ലേ? ശരി, ഓക്കെ. അപ്പൊ എപ്പോഴും മോളിൽ എനിക്ക് തോന്നുന്നു അനുശേഷി എപ്പോഴും മോളിൽ നടക്കുന്ന ഒരു ഗാനമൊക്കെ ഉണ്ട്, ഇടയ്ക്ക് ആരും കേൾക്കാതെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആരും ഇല്ലെങ്കിൽ ഉച്ചത്തിൽ പാടുകയും ചെയ്യും. അങ്ങനെ ഒരു പാട്ടുണ്ട്, ആ പാട്ടൊന്ന് പാടി. അതിന്റെ രണ്ട് ലൈൻ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞാൽ ആ വാക്ക് ചേർത്തുകൊണ്ട് ഒരു പാട്ട് പറയോ? പറഞ്ഞാ മതി, പാട്ട് പാടണ്ട. വികാരമണ്ഡലം പടർന്നു സുന്ദരി സന്ധ്യാനേരം സരോവരം പ്രസാദ പുഷ്പം, ഇങ്ങനെയൊക്കെയുള്ള കുറെ വാക്കുകൾ ചേർന്ന ഒരു പാട്ടിലെ ചില വാക്കുകളാണ് ഞാൻ പറഞ്ഞത്, ഒളിഞ്ഞുകിടക്കുന്ന വാക്കുകൾ. ആ പാട്ട് ഏതാണെന്ന് പറയോ? സുന്ദരി
1: സുന്ദരി
0: പ്രസാദ പുഷ്പം ഉണ്ട്, അതില് സരോവരമുണ്ട്, സന്ധ്യാനേരമുണ്ട്. പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം. എന്നോട് പാട്. പ്രകാശവല

0: ഹൃദയത്തിൽ പടർന്നു. ഓക്കെ അല്ലേ? തീർച്ചയായിട്ടും അനു ചേച്ചി, പക്ഷെ എന്റെ കൂടെ പാടിയില്ല, എനിക്കും വേണ്ടി പാടി തന്നില്ല. ആ ഒരു സങ്കടം എനിക്കുണ്ടെങ്കിലും ചേച്ചി സന്തോഷമല്ലേ, എനിക്ക് അത് മതി. സന്തോഷം ഒരുപാട് ഒരുപാട്.
1: ഈ റേഡിയോ പനിസേറിലെ പ്രോഗ്രാം നല്ല ഈ പാട്ട് കേൾക്കുമ്പോ എല്ലാരും സന്തോഷമായി കാണും.
0: തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം,
1: അതിലേറെ സന്തോഷം,
0: ഒത്തിരി സന്തോഷം. ചേച്ചി സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോടുകാതോരം.

0: മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ഭാര്യ എന്ന ചിത്രത്തിലെ ഗാനം ജി ദേവരാജൻ മാഷ് സംഗീതം നൽകി, വയലാർ രാമവർമ്മ രചിച്ച്, എ എം രാജീവ്, പി ശിശീലയും ചേർന്ന് പാടിയ മനോഹരമായ മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിനിടയ്ക്ക് നമ്മുടെ ഈ കൊല്ലത്ത് വഴിയോരങ്ങളിലും ചന്തകളിലുമൊക്കെ ആയിട്ട് ഈ ഫോർമാലിൻ ചേർത്തതും ശരിയായ അളവിൽ ഐസ് ചേർക്കാത്തതുമൊക്കെ ആയിട്ടുള്ള മത്സ്യം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അത് നമ്മളറിയാണ്ട് നമ്മളത് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ട്രോളിംഗ് നിരോധനം അതൊക്കെ ആയിട്ട് ഇപ്പം നിൽക്കുന്ന സമയത്ത് മീനിൻ്റെ ഒരു ലഭ്യത വളരെ കുറവാണ്. പക്ഷേ എങ്കിലും ഇതുപോലുള്ള ഈ പറ്റിക്കൽപ്പെടലിൽ ചെന്ന് പെടാതിരിക്കുക. ഇത് ഭക്ഷ്യവകുപ്പിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആരെങ്കിലുമൊക്കെ പരിചയം ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് വിളിച്ച് അറിയിക്കുക. കാരണം നമ്മുടെ ഭക്ഷ്യവകുപ്പൊക്കെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഇങ്ങനെ നല്ല രീതിയിലൊക്കെ അവരൊന്ന് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നമുക്കതൊരു വാർത്തകളിലൊന്നും കേൾക്കാറേ ഇല്ല. ഇപ്പോൾ ബാക്കി നമ്മളിപ്പോൾ തൂഫാൻ പോലുള്ള ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഡെയിലി അത് മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ ഭക്ഷ്യവകുപ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഷവർമ കഴിച്ച ആരെങ്കിലും മരിക്കണം, അല്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധ ഏറ്റ് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ മരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കേസുകൾ വരുമ്പോഴത്തേക്ക് മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളിലേക്ക് ഈ ഒരു ഭക്ഷ്യവകുപ്പ് ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ശരിക്കും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടൊക്കെ തന്നെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അറിഞ്ഞു തന്നെ അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓർക്കുക, ശ്രദ്ധിക്കുക, ഇതെല്ലാം നമ്മുടെ ശരീരം മാത്രമല്ല നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ.
1: ഹലോ, ഞാൻ രഘു.
0: രഘു കേട്ടോ,
1: ഞാനും വിളിച്ചത്, ഞാൻ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധാരണ പബ്ലിക്കിന്റെ മുമ്പിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്.
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ ഇപ്പോൾ പ്രവീൺ പറഞ്ഞ കാര്യങ്ങളും എന്റെ ശ്രദ്ധയിൽ പെട്ടതാണ്. ഞാനും പലയിടത്തും ഈ പറഞ്ഞ കണക്ക് ഇപ്പൊ വന്ന ട്രോളിംഗ് ആണ് കേരളത്തില്. അപ്പൊ ട്രോളിംഗ് സമയത്ത് ഈ ഐസ് അവര് പറയുന്നത് 1 കിലോ മത്സ്യത്തിന് 1 കിലോ ഐസ് അങ്ങനെ അങ്ങനെ ഒരു കണക്ക് ഇടയ്ക്ക് പത്രത്തിൽ കണ്ടു. അപ്പൊ അത് പലയിടത്തും ഈ ഐസ് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല, ഐസിന് വില ഉണ്ടെന്നും പറഞ്ഞ് ഉപയോഗിക്കാത്ത മത്സ്യങ്ങൾ പലയിടത്തും കൊണ്ടുവരുന്നുണ്ട്. ഈ ഇപ്പോഴത്തെ മത്സ്യങ്ങള് എത്ര നമ്മൾ വാങ്ങാൻ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. മറ്റേത് ഫ്രഷ് അല്ലാത്തമീൻ നമുക്ക് കണ്ടാൽ അറിയാമായിരുന്നു. പക്ഷെ ഇപ്പൊ അതറിയാൻ പറ്റില്ല. ഫോർമാലിൻ ചേർത്ത സൈസ് മീൻ ഞാൻ കഴിഞ്ഞ ദിവസം വഴിയിന്ന് മീൻ വാങ്ങിയിട്ട് അത് ഞാൻ അവസാനം കളയേണ്ടി വന്നു. കാര്യം വെച്ചാൽ ഞാൻ വീട്ടിൽ പറഞ്ഞു എന്തിനാ ഇത് വെറുതെ 100 രൂപ 200 രൂപ കൊടുത്ത്
0: സ്ഥലത്താണ്.
1: അല്ല, ഇത് പലയിടത്തും ഉണ്ട്. നമ്മളിപ്പോ ഒരു ലൊക്കേഷൻ പറയുമ്പോഴേ, അപ്പൊ ഈ പലയിടത്തും ഉണ്ട്. അപ്പൊ ചില ചന്തകളിലുണ്ട്, വഴിയോരങ്ങളിലുണ്ട്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ചിലർ ഈ മത്സ്യം വിൽക്കുന്ന സ്ട്രീറ്റ് ലൈറ്റിന്റെ കീഴെ കൊണ്ടിട്ട് വിൽക്കും. അതായത് ഈ ഒന്നീ ലൈറ്റ് കത്താത്ത പോസ്റ്റിന്റെ കീഴിലായിരിക്കും. അപ്പൊ ഇവർ നല്ല വെട്ടമുള്ള പ്രദേശത്ത് വേണ്ടി അവർ വിൽപ്പന നടത്താൻ. അപ്പൊ സന്ധ്യയ്ക്ക് ജോലി കഴിഞ്ഞ് വരുന്നവർ ഇത് വാങ്ങിട്ട് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. അവർ ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്താത്ത പോസ്റ്റിന്റെ കീഴിൽ അവർ കൊണ്ടുവച്ച് വിൽപ്പന നടത്തുന്നത് ചില സ്ഥലങ്ങളിൽ. അത് നമ്മൾ
0: ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
1: അപ്പൊ എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പൊ അതാണ് അങ്ങനെ ഫോർമാലിൻ കലർത്തിയ മീന്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിയിട്ട് അതിനൊരു ടേസ്റ്റ് കുറവ് പോലെ തോന്നി. വാങ്ങിയപ്പോ നല്ല ഫ്രഷ് മീനായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എടുത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. കാര്യം നമുക്ക് 200 രൂപയുടെ മീനിന് പകരം നമ്മൾ ആശുപത്രി അതിനേക്കാൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് യഥാർത്ഥത്തിൽ അടിയന്തരമായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, ഈ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെയുള്ള മീനുകള് വെളിയിൽ നിന്ന് മോശപ്പെട്ട മീനാണ് വരുന്നത് നിങ്ങൾക്ക് ബോധ്യമാവുക, അവര് വാങ്ങിക്കാതിരിക്കുക. കാര്യം വാങ്ങിച്ച് അവർക്കാണ് അത് ഈ പഴി ഏക്കുന്നത്. അതുപോലെ പലയിടത്തും ഇപ്പൊ ഈ കൊഞ്ച് വളർത്തു കൊഞ്ചാണ്, എന്തായാലും കുഴപ്പമില്ല. അത് നമ്മുടെ നാട്ടിൽ വളർത്തുന്ന കൊഞ്ചാണ്, പക്ഷെ ടേസ്റ്റ് കുറവുണ്ടെങ്കിലും അത് കഴിക്കാം. പക്ഷെ അത് വാങ്ങുന്ന നമുക്കറിയാം, പക്ഷെ നമ്മൾ അവരുടെ അടുത്ത് പറയത്തില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കായലും കടലിലെയും കൊഞ്ച് എന്ന് പറഞ്ഞാൽ വിൽപ്പന നടത്തുന്നത്. പക്ഷെ ഈ വാങ്ങാൻ ചെല്ലുന്ന നമുക്കറിയാം ഇത് വളർത്തു കൊഞ്ചാണെന്ന്, ആ കൊഞ്ചൊന്നുമില്ല. അപ്പൊ അതിനൊക്കെ ഈ മത്സ്യങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിൽ വരുന്നുണ്ട്. നേരത്തെ പ്രവീൺ സൂചിപ്പിച്ച പോലെ ഞാനും എന്റെ ശ്രദ്ധയിൽ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്
0: മനസ്സ് എന്തായിരിക്കും. ശരിക്കും
1: അതാ പറയുന്നത്, അവർക്ക് ലാഭം കൊയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ
0: എനിക്ക് തോന്നുന്നു മരിച്ച ചത്ത് കിടക്കുന്ന മീനെ പോലെ തന്നെ ചത്ത മനസ്സാണോ ഇവർക്കും ഇങ്ങനെ. കാരണം അവർക്കൊന്ന് ചിന്തിച്ചൂടെ, ഈ വാങ്ങാൻ വരുന്നവർ പൈസ തരുന്നു, അവരും അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ്. മാത്രമല്ല ഈ മീൻ കൊണ്ടുപോയിട്ട് അവരെ വീട്ടിലെ കുഞ്ഞുങ്ങള് അല്ലേ പ്രായമായവര്
1: അല്ല, അതിന് നമ്മൾ ചെയ്യേണ്ടത് ഭരണകൂടം കറക്റ്റായിട്ട് ഇടപെടുന്നില്ല എങ്കിൽ വാങ്ങാൻ ചെല്ലുന്നവർ അത് നോക്കി വാങ്ങാതിരിക്കുക. മോശപ്പെട്ട മീനാണെങ്കിൽ അപ്പോഴവർ കറക്റ്റായിട്ടുള്ള മീൻ കൊണ്ടുവയ്ക്കും. അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മള് പലരും ചിക്കൻ
0: നല്ല ഇടപെടലില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. അതിൽ നമ്മുടെ സമൂഹവും ഇടപെടുന്നില്ല, ഈ പറയുന്ന പോലെ ഭരണകേന്ദ്രങ്ങൾ ഇടപെടുന്നില്ല, അതിന്റെ വകുപ്പുകൾ ഇടപെടുന്നില്ല. ഇത് പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ ഞാൻ രഘുട്ട് അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽ, ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഞാനൊരു കടയിൽ ഇതുപോലെ തന്നെ ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ പുറത്ത് നിന്ന് ചായ പറയുന്ന സമയത്ത് ഈ ചായ ഉണ്ടാക്കുന്ന ആളിൻ്റെ അടുത്തേക്ക് അകത്ത് ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്ത്, അതായത് പൊറോട്ടയും മുട്ടക്കറിയാണെന്ന് തോന്നുന്നു അദ്ദേഹം ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ ചായ ഉണ്ടാക്കുന്ന ആളിൻ്റെ അടുത്താണ് ഈ മുട്ടയും ആ കറിയും ഇരിക്കുന്നത്. അപ്പോൾ ഈ അതിനകത്തിരുന്ന സപ്ലൈ ചെയ്യുന്ന ചേട്ടൻ ആ പ്ലേറ്റിൽ മൂന്ന് പൊറോട്ടയും ഒരു കറിയും, ആ കറി തന്നെ അതിൽ മുകളിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചായ ഒഴിക്കുന്ന അദ്ദേഹത്തിനോട് പറഞ്ഞു ആ മുട്ട ഇതിലോട്ട് വെക്കാൻ പറഞ്ഞു. അദ്ദേഹം ആ ചായ കഴുകിയ ഗ്ലാസിൻ്റെ ആ വെള്ളത്തോടൊപ്പം തന്നെ ആ മുട്ട പുഴുങ്ങിയ കലത്തിൽ നിന്ന് മുട്ട എടുത്തിട്ട് അതിൻ്റെ തോട് പൊളിച്ച് ഇത് വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലെ ആ അഴുക്ക് വെള്ളം എല്ലാം ആ പൊറോട്ടയിലും കറിയിലും വീഴുകയാണ്.
1: തീർച്ചയായിട്ടും
0: ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ പൊറോട്ട ഈ ആ ഇത് എന്നിട്ട് അതുപോലെ ആ വെള്ളം മൊത്തവും ആ മുട്ടയില് എടുത്ത വെള്ളം അതിൻ്റെ ഈ ചായയിൽ ഗ്ലാസ് കഴുകിയ വെള്ളം ഇതെല്ലാം ആ കറിയിൽ വീണിട്ട് മുട്ടയും വെച്ചുകൊണ്ട് നേരെ അദ്ദേഹത്തിന് കൊണ്ടുകൊടുത്തു.
1: ഇതിപ്പോ നമ്മുടെ ശ്രദ്ധയിൽ നേരിട്ട് കണ്ടതുണ്ട്, കാണാത്ത എത്രയോ കേസുകളുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ കടയിലിരിക്കുന്ന മുതലാളിക്ക് ഒരു തൊഴിലാളിയെ വെക്കുമ്പോൾ ആ പാചകം അത് ഇപ്പൊ മന്തി ആയാലും ബിരിയാണി ആയാലും അത് എങ്ങനെ ചെയ്യുന്ന മുതലാളി കൂടെ അറിഞ്ഞിരിക്കും.
0: ഇവരെല്ലാരും ഉണ്ടല്ലോ, ഇവരെല്ലാം സ്വന്തം വീട്ടിൽ എങ്ങനെയാണെന്ന് അറിയാം കേട്ടാ. അത് ഒന്ന് അബദ്ധവശാൽ അറിയാതെ ഒരു മുടി കിടന്നാല്, ഒരു ഒരു ഒരു ഒരു കുഞ്ഞു ഉറുമ്പ് കിടന്നാല്, അല്ലെങ്കിൽ പ്ലേറ്റിൽ ഇത്തിരി വെള്ളം ഇരുന്നാൽ സൈഡിൽ ആ അപ്പോഴേ പ്ലേറ്റ് എടുത്ത് എറിയുക, ബഹളം ഉണ്ടാക്കുക, അടി ഉണ്ടാക്കുക, ഇടി ഉണ്ടാക്കുക, നാശം, വെള്ളപ്പൊക്കം, സകലതും ഉണ്ടാക്കും. പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല, ആ നോ പ്രോബ്ലം.
1: അതുപോലെ തന്നെ കണ്ടിട്ടുള്ള കേസുകൾ, ഈ നമ്മുടെ ഈ ചായ കുടിക്കുന്ന ഗ്ലാസ്സുകൾ ചിലർ കഴുകുന്നത് ഈ സ്റ്റീൽ ബേസിന്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് അതിലാണ് കഴിയുന്നത്. അപ്പൊ വെള്ളം അശുദ്ധമായി കഴിഞ്ഞാൽ പോലും ചില കടക്കാർ കളയത്തില്ല. എപ്പോഴും കൂടെ കൂടെ വെള്ളം മാറ്റി തെളിഞ്ഞ വെള്ളത്തിൽ വേണം ഈ ഗ്ലാസ് കഴുകാൻ. അപ്പൊ അവര് ചെയ്യുന്നില്ല എങ്കിൽ നമ്മളെന്താ ഇവിടുന്ന് കഴിക്കാൻ പോകുന്നവരും അങ്ങോട്ട് പോകുന്നവര് ഇത് ശ്രദ്ധിച്ചിട്ട് മോശപ്പെട്ടതാണെങ്കിൽ അവര് ഇത് ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ ഈ ഗ്ലാസ്സുകള് ഇപ്പൊ ഈച്ചയുടെ ശല്യം കൂടുതലുള്ള ടൈമാണ്. ആ ഗ്ലാസ് ഈ കമത്തി വെക്കുകയോ വേറൊരു ഇത് വെച്ച് അടച്ചു വെക്കുകയോ ചെയ്യത്തില്ല, അത് മൊത്തം ഈച്ചയായിരിക്കും. അത് ചിലപ്പോ നമ്മൾ വരുമ്പോ കമത്തി പോലും വെക്കാത്ത ഗ്ലാസ് എടുത്ത് അതിന്റെ അകത്ത് ഒഴിച്ചു തരും. അതുപോലെ ഈ വടയും ഇതൊക്കെ വിൽക്കുന്ന കടകളിൽ ചിലര് വന്ന് ആദ്യം വട എടുക്കാനായിട്ട് ഉഴുന്ന വട എടുക്കാൻ ഞാൻ ഞെക്കി നോക്കുമ്പം അതിൻ്റെ അകത്ത് എണ്ണയായിരിക്കും. അപ്പൊ അവിടെ കയ്യിലഴുക്ക് മൊത്തം അതിൻ്റെ അകത്ത് പറ്റി, അവരുടനെ പരിപ്പോടെ എടുക്കും. അടുത്ത ആൾ വരുമ്പം ഈ ഞെക്കി വൃത്തികേടായിട്ടുള്ള ഈ വടയായിരിക്കും എടുത്ത് കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കടയിൽ പോകുന്നവർ ശ്രദ്ധിക്കാനുണ്ട്. വൃത്തിയില്ലെങ്കിൽ കഴിയുന്നതും കഴിക്കാൻ അത് ഇവിടുന്ന് മേടിക്കായിരിക്കും. അത് ഉപേക്ഷിക്കുമ്പോ തീർച്ചയായിട്ടും.
0: പക്ഷേ ഇതിനൊരു മറുപടി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇവരെല്ലാം പറയുന്നൊരു മറുപടിയുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കഴിക്കണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ പോയി ഉണ്ടാക്കി കഴിച്ചോളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളൂ കഴിച്ചോളൂ, ഇല്ലെങ്കിൽ വിട്ടോളൂ പൊയ്ക്കോളൂ.
1: അപ്പൊ അതങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അവർക്ക് കച്ചവടം വേണ്ട എന്ന് ഉദ്ദേശിച്ചായിരിക്കും.
0: കച്ചവടം വേണ്ടെന്നല്ല, അഹങ്കാരം. അത് ടിപ്പിക്കൽ മലയാളിക്ക്
1: നമുക്കുള്ള കടകൾ നമ്മൾ മാറി പോവുക. ശരി,
0: ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം പിന്നെ രഘുവേട്ടാ,
1: നല്ല
0: കാര്യങ്ങൾ പറഞ്ഞു. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം, കാരണം ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ ഇത് നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടും നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നത് കൊണ്ടും ഒക്കെയുള്ള ചില ദോഷവശങ്ങളാണ്. അത് പറഞ്ഞതുകൊണ്ട് ഞാനൊരു അല്പസമയം കൂട്ടിക്കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഗാനത്തിലിപ്പം ഗാനം കേട്ട് തിരികെത്താം.

0: പറഞ്ഞു. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം.
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു ലഹരിയെ തുരത്താൻ ഓപ്പറേഷൻ തൂഫാൻ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474239311. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.
2: ആരോമനുണ്ണി എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ദാസട്ടപ്പാടി ജി ദേവരാജൻ മാഷ് സംഗീതം നൽകി. വയലാർ രാമവർമ്മ രചിച്ച മനോഹരമായ ഒരു പഴയ ഗാനം. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474293111, 0474293111. അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. മായ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
3: സുഖമായിട്ടിരിക്കുന്നു. നല്ല വെയിലുണ്ട്, മഴയുണ്ട്, ഇങ്ങനെ മാറി വരുന്നു.
2: ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു ഒരുപാട് നാളായല്ലോ മായ ചേച്ചിട്ടൊക്കെ സംസാരിച്ചിട്ട്.
3: നിങ്ങളുടെ സംസാരങ്ങളെല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ സംസാരിക്കാതിരിക്കുന്നു, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നു, ഞാൻ കേട്ടോണ്ടിരിക്കുന്നു.
2: ആരെങ്കിലും ഒരാൾ സംസാരിച്ചാ പോരെ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും എന്റെ സംഗീത ദിന ആശംസകൾ ഞാൻ നേരുന്നു ചേച്ചിക്ക്. എനിക്ക് തോന്നുന്നു ചേച്ചി അത്യാവശ്യം പാട്ടൊക്കെ പാടുന്ന ആളാണ്. പിന്നെന്താ, തീർച്ചയായിട്ടും ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ന്
3: പാടണം.
2: ചേച്ചി അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഇന്നത്തെ ദിവസം, ഇന്നത്തെ കാതോട് കാതോരം. ആ പാടി ചേച്ചി, ധൈര്യമായിട്ട് പാടും. ഇല്ല, കളരി ഗുരുക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പാടിക്കൊള്ളൂ.

0: അയ്യോ അടിപൊളി, സൂപ്പർ. ചേച്ചി സത്യമായിട്ട് അമ്മായി ചേച്ചി എനിക്ക് ഒത്തിരി ഒത്തിരി ഒത്തിരി ഒത്തിരി സ്നേഹം. കാരണം എന്താന്ന് അറിയാമോ? കാരണം നമുക്ക് താളം ലയം അതൊക്കെ വിട്ടേക്കും. കാരണം അത് ഓൾറെഡി ഇല്ല ഇല്ല, അതാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല ചേച്ചി. ഇത് ചേച്ചിക്ക് വേണ്ടിട്ട്, ചേച്ചിക്ക് വേണ്ടിട്ട് മാത്രം, അല്ലെങ്കിൽ ഇതുപോലെ ചേച്ചിയെ പോലെ ഇങ്ങനെ പാടാൻ പറയുമ്പോൾ അയ്യോ എനിക്കറിയില്ല, അയ്യോ അറിഞ്ഞൂടാ, അയ്യോ അറിഞ്ഞൂടാ എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ ആ മനസ്സിലുള്ള ചേച്ചിയുടെ സ്വന്തം സംഗീതം, സ്വന്തം ഈണം, സ്വന്തം രാഗത്തിൽ പാടുക എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചേച്ചി എനിക്ക് ഒത്തിരി സന്തോഷം. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. കാരണം ഞാനൊരു
1: എന്റെ അമ്മയുടെ ഓർമ്മദിനമായിരുന്നു 16-ാം തീയതി. അമ്മ മരിച്ചിട്ട് 21 വർഷമായി.
0: ഓക്കെ.
1: പിന്നെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്റെ അമ്മയെ കാണാൻ, പിന്നീട് എനിക്ക് റേഡിയോ കൂടി വലിയ വാത്സല്യവും സ്നേഹവും എന്റെ മനസ്സിൽ മരിച്ചതിന് ശേഷം കിട്ടിയ ആനന്ദവല്ലി അമ്മയാണ്.
0: അതെ, ആനന്ദവല്ലി അമ്മ എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ. ആനന്ദവല്ലിയമ്മയുടെ ഒരു മാതൃ സ്നേഹം, വല്ലാത്തൊരു സ്നേഹം,
1: എന്റെ മനസ്സിനെ വളരെ
0: അത് എന്നെയും അതുപോലെയാണ് ചേച്ചി. എന്നോടും ഒരുപാട് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അമ്മയ്ക്ക്. ഓക്കെ.
1: അപ്പൊ അമ്മയും പിന്നെ ഉഷ ചേച്ചി, ചത്രിയ ചേച്ചി, പിന്നെ നമ്മുടെ സതി ചേച്ചി, ചേട്ടൻ ബീച്ചിലെ രാജേട്ടൻ, തട്ടാമല അജിത്ത്, ബാക്കി പിന്നെ ചിന്നും കുടുംബത്തിനും, ചിത്ര ചേച്ചി, ബാക്കി
0: എല്ലാവർക്കും ആയിരിക്കും.
1: ശാന്ത ചേച്ചി വെള്ളനായിട്ട് വിളിക്കുന്ന എന്റെ ശാന്ത ചേച്ചി, പിന്നെ എനിക്ക് എന്റെ മോനും എന്റെ കുടുംബത്തിനും കൂടി
0: എല്ലാവർക്കും ചേർത്തത്. നമ്മുടെ മായച്ചേച്ചി മനോഹരമായ ആ ഹൃദയത്തിൽ നിന്ന് ഇതാ ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഗാനം മായച്ചേച്ചിയോടൊപ്പം തന്നെ നമ്മളും ഇരുന്ന് കേൾക്കുന്നു. ഈ പറഞ്ഞവരെല്ലാം എല്ലാവരും അത് കേൾക്കുന്നുണ്ടാവും. കേൾക്കൂ, കേൾക്കൂ, ആസ്വദിക്കൂ.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാം.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ ഒരുക്കുന്നു കൂടെയുണ്ട് ഞാൻ സഖി ടിപ്സ് ഫോർ ലേഡീസ്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 11:50 പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാവിലെ 11:50. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഗീതു. കൂടെയുണ്ട് ഞാൻ സഖി.
4: എനിക്ക് ഒരുപാട് ഈ സംഗീത സംവിധായകരെ ഒരുപാട് എനിക്കിഷ്ടമാണ്. പക്ഷെ അതിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ പ്രമുഖനാണ് മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകൻ. ഒത്തിരി മനോഹരമായ ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട് മലയാളത്തിൽ. അത് നമ്മൾ വൺ ടൈം നമ്മളത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത്രത്തോളം നമ്മളെ അത് പിടിച്ചുലക്കുകയും അല്ലെങ്കിൽ മനസ്സിൽ ആ ട്യൂൺ നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കും, മാറിപ്പോവില്ല. അങ്ങനെ ഉള്ള ഒരു സംഗീത സംവിധായകനാണ് മോഹൻ സിത്താര. അദ്ദേഹത്തിൻ്റെ ഗാനമായിരുന്നു നമ്മളിപ്പോൾ കേട്ടത്, നമ്മൾ എന്ന സിനിമയിലെ ഗാനമായിരുന്നു. ദാസേട്ടൻ മനോഹരമായിട്ട് പാടി, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ.
5: ഹലോ,
4: നമസ്കാരം.
5: നമസ്കാരം.
4: പേര് പറഞ്ഞോളൂ.
5: പേര് അംബിക.
4: അംബിക, മനസ്സിലായി.
5: മോന്റെ
4: മോന്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്കും ചെറുകുട്ടിയുടെ അല്ലേ, ചെറുകുഞ്ഞ് കൊച്ചുമോൻ. കൊച്ചുമോൻ
5: 6 കഴിഞ്ഞ് ഇന്ന് തൊട്ട് 7 തുടങ്ങും.
4: ഓക്കെ. പേരെന്താണ് കുഞ്ഞുമോന്റെ? കൊച്ചുമോന്റെ പേരെന്താ? കൊച്ചുമോന്റെ
5: പേര് വശിഷ്ഠ എന്നാണ്. നമ്മള് കാശി എന്ന് വിളിക്കും.
4: കാശിയുടെ കൂടെ.
5: ഹലോ
4: കാശിയെ, ഹാപ്പി ബർത്ത്ഡേ. അയ്യോ, ഏത് ക്ലാസ്സിലാ കാശി പഠിക്കുന്നേ?
6: 2
4: ഏത് സ്കൂളിലാ?
6: നെടുങ്ങോലം.
4: നെടുങ്ങോലം. നെടുങ്ങോലത്തെ ഏത് സ്കൂളില്? സ്കൂളിന്റെ പേര് പറ. ഓ, GHSS. ഓക്കെ, എങ്ങനെയുണ്ട് സ്കൂളൊക്കെ? കൊള്ളാവോ? എന്നാലും കാശിക്ക് എന്തോ അവിടെ സ്കൂളിൽ ഇഷ്ടപ്പെടാത്ത ഒരു സംഭവം ഉണ്ടല്ലോ, അതെന്തോ മോനെ? എല്ലാം ഇഷ്ടമാണ്. വലിയ ഗ്രൗണ്ട് ഒക്കെ ഉണ്ടോ? വലിയ ഗ്രൗണ്ട് ഒക്കെ ഉണ്ടോ? ഗ്രൗണ്ട് കളിക്കാനായിട്ടൊക്കെ ഗ്രൗണ്ട് ഒക്കെ ഉണ്ടോ സ്കൂളിൽ? ഉണ്ടോ മോന്? ആ ഇന്റർവെൽ സമയത്തൊക്കെ പോയി എന്ത് ഗെയിമാ കളിക്കുന്നത്? ഫുട്ബോൾ ആണോ അല്ലെങ്കിൽ? അയ്യയ്യോ, അതെന്ത് പറ്റി? 5th ക്ലാസ്സിലെ ആൾക്കാരെ മാത്രമേ കളിക്കാൻ വിടുള്ളൂ. 2nd ക്ലാസ്സിലെ ആൾക്കാരെ കളിക്കാൻ വിടില്ല എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ന്യായമാണ്? പിന്നെ കാശി, ഷോ, അപ്പൊ 2nd ക്ലാസ്സുകാർക്ക് കളിക്കണ്ടേ? 2nd ക്ലാസ്സുകാർക്ക് അന്നേരം കളിക്കണ്ടേ? അയ്യോ, ആ അല്ല, അതെന്താണെന്ന് അറിയാമോ കാശി? ഒരു പക്ഷേ നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, അപ്പൊ ഇങ്ങനെ അവിടെ ഗ്രൗണ്ടിലൊക്കെ പോയി കളിക്കുമ്പോഴത്തേക്കും ഓടി ഒക്കെ വീണ് കൈയും കാലും ഒക്കെ മുറി പൊട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര സങ്കടമല്ലേ? അതുകൊണ്ടാ കേട്ടോ. ആ അതാണ്. ഓ, എനിക്കറിയാം കാശിക്ക് കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ മോനെ. ശരി, ഏ ഒരു ദിവസം വീണോ? ആണോ കാശിയുടെയോ? ഓ മൈ ഗോഡ്. എന്നിട്ട് എന്ത് ചെയ്തു പിന്നെ? പിന്നെ എന്ത് ചെയ്തു? മുറിന് മരുന്നൊക്കെ വെച്ചായിരുന്നോ സ്കൂളിൽ നിന്ന്? ഏ, മരുന്ന് വെച്ചായിരുന്നോ? ആ മുറിവ് പറ്റിയെടുത്ത് മരുന്നൊക്കെ വെച്ചായിരുന്നോ? ശരി, അച്ഛൻ വഴക്ക് പറയാറുണ്ടോ മോനെ? ആണോ? എന്നാലും അച്ഛനെ സ്നേഹമല്ലേ. ഐ ലവ് യു അച്ഛ എന്ന് പറഞ്ഞേ, ഉറച്ചു പറഞ്ഞേ.
6: ഐ ലവ് യു അച്ഛ.
4: ഓക്കെ, അപ്പൊ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. ഓക്കെ, ശരി, സന്തോഷം. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മുടെ കാശിമോന്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും കാശിമോന് വേണ്ടി പ്രാർത്ഥിക്കുക. ആയുസ്സും ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയും ശക്തിയൊക്കെ കൊടുത്ത് ആ മകനെ ദൈവം കാത്തുപരിപാലിച്ച് മുന്നോട്ട് വളർത്തട്ടെ എന്ന ആശംസകളോടുകൂടി ഗാനം കേൾക്കാം.

0: സംഗീത ലോകത്തിനൊരു വലിയ നഷ്ടം തന്നെയായിരുന്നു നമ്മുടെ എസ് പി വെങ്കടേഷ്. അദ്ദേഹം മരണപ്പെട്ടു. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗാനങ്ങൾ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ഒ എൻ വി കുറുപ്പ് സാർ രചിച്ച് എം ജി ശ്രീകുമാറും മിൻമിനിയും അലക്സ് കെ പോളും സി ഒ ആൻ്റോയും ഒക്കെ ചേർന്ന് പാടിയ നാടോടി എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത് അല്ലേ. അപ്പോൾ ഇതുപോലെ പിറന്നാൾ ദിനത്തിനൊക്കെ നമ്മുടെ കുഞ്ഞുബാബമാർക്കൊക്കെ പറ്റിയ ഒരു പാട്ട് തന്നെയാണിത്. അത് മാത്രമല്ല ആ ഗാനത്തിൽ മോഹൻലാലൊക്കെ നല്ല അടിപൊളിയായിട്ട് പാടി അഭിനയിച്ച ഒരു സീനാണ് ഈ ഒരു പാട്ടുരംഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ അടുത്ത കോൾ. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: സിദ്ധു ആണോ? ഞാൻ സിദ്ധു ആണോ എന്ന് ചോദിക്കാൻ വന്നപ്പോഴത്തേക്കും മോൻ സിദ്ധു ആണെന്ന് പറഞ്ഞു. എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: ഞാൻ കുറെ നേരമായിട്ട് വിളിക്കായിരുന്നു, ഒരു മണിക്കൂറായിട്ട് വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു.
0: ആണോ? ഓക്കെ, ഇപ്പൊ കിട്ടിയപ്പോ സന്തോഷമായോ മോനെ? മോന് പാട്ടൊക്കെ പാടാൻ അറിയാമോ? പാട്ടൊക്കെ പാടാറുണ്ടോ? പാടുമോ? ആണോ മോന് ഇഷ്ടമുള്ള ഒരു എപ്പോഴൊക്കെ പാടുന്ന മോന് വഴങ്ങുന്ന ഒരു പാട്ടിന്റെ ഒരു നാല് ലൈൻ, ഒരുപാടൊന്നും പാടണ്ട, ഒരു നാല് ലൈൻ ഒന്ന് പാടി ആദ്യം, ഒന്ന് കേക്കട്ടെ. ഞാൻ ഇതുവരെ സിദ്ധുവിന്റെ പാട്ട് കേട്ടിട്ടില്ല.
1: സൂര്യനായി തഴുകി ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഉരുകും എന്നച്ഛനെയാണ് എനിക്കിഷ്ടം.
0: അറിയാമോ? അടിപൊളി, സൂപ്പർ. അങ്ങനെയാണോ മോൻ കരയുമ്പോഴത്തേക്കും അച്ഛന്റെ മനസ്സ് പെടയോ? ആണോ? അച്ഛനെ ഒരുപാട് ഇഷ്ടമാണോ? ആണോ? എപ്പോഴൊക്കെ അച്ഛനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം മോന്?
1: അച്ഛനെ അല്ല, എങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല,
0: എപ്പോഴും ഇഷ്ടം തന്നെയാണ് അല്ലേ. അച്ഛൻ വഴക്ക് പറയുമെങ്കിലും വഴക്കൊക്കെ പറഞ്ഞതിന് ശേഷം വന്ന് ഇങ്ങനെ മോനെ സിദ്ധു ഇങ്ങ വാ എന്നൊക്കെ ഇങ്ങനെ സോപ്പിടാനൊക്കെ വിളിക്കാറുണ്ടോ?
1: അങ്ങനെ വിളിക്കാറൊന്നുമില്ല.
0: ആണോ? ഓക്കെ. മോൻ എന്നാലും അച്ഛനോട് വലിയ സ്നേഹം. എന്നാലും മോനൊന്ന് പറഞ്ഞേ, ഐ ലവ് യു അച്ഛ എന്നൊന്ന് പറഞ്ഞേ കുറച്ച്.
1: ഐ ലവ് യു അച്ഛാപ്പി.
0: എന്താ വിളിക്കുന്നത്, അച്ഛാപ്പി എന്നാണോ? അത് കൊള്ളാം, അച്ഛാപ്പി. നല്ല നല്ല രസമുണ്ടത്, അങ്ങനെയൊക്കെ വിളിക്കുന്ന നല്ല രസം. ചിലരൊക്കെ വിളിക്കും പപ്പാച്ചി, അപ്പച്ചി, ഉപ്പ, അപ്പ, നല്ല രസം അങ്ങനെയൊക്കെ കേൾക്കാനായിട്ട്. കുഞ്ഞുങ്ങളങ്ങനെ വിളിക്കുമ്പോഴേ എന്ത് രസമാണെന്ന് അറിയാമോ, അടിപൊളിയാ. കുഞ്ഞുങ്ങൾ അങ്കിളിന്റെ മോനൊക്കെ ഉണ്ടല്ലോ കുഞ്ഞുനാളിലേ, അവര് സംസാരിച്ചൊക്കെ തുടങ്ങുന്ന സമയത്ത്, സിദ്ധുവിനെ പോലെയൊക്കെ തന്നെ സംസാരിച്ചൊക്കെ തുടങ്ങി കുഞ്ഞാട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്നെ വിളിക്കുന്ന എന്റെ പേരാ വിളിച്ചോണ്ടിരുന്നേ, പ്രവി പ്രവി പ്രവി എന്ന് വിളിച്ചോണ്ടിരുന്നു. കാര്യം മുതിർന്നവരെല്ലാം വിളിക്കുന്ന കേട്ടിട്ടേ. അങ്ങനെയാണ് കാര്യം. അച്ഛൻ വഴക്കൊക്കെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കാര്യം എപ്പോഴും ആ അച്ഛന്റെ മനസ്സ് നിറയെ ഹൃദയം നിറയെ സിദ്ധുവാണ് കേട്ടോ. അതെപ്പോഴും ഓർമ്മ വേണം, അച്ഛനെ വിഷമിപ്പിക്കുന്നതും ചെയ്യരുത് കേട്ടോ. അച്ഛനായിട്ട് എപ്പോഴും നല്ലൊരു കമ്പനി ആയിരിക്കണം, നല്ലൊരു സുഹൃത്തായിരിക്കണം മോനൊരു നല്ലൊരു സുഹൃത്തായി മാറണം. അച്ഛനോട് എന്തും പറയാൻ, എന്തും തുറന്നു പറയാനായിട്ടുള്ള ഒരു വേദിയായിട്ട് അച്ഛന്റെ മനസ്സിനെ മോൻ മാറ്റിയെടുക്കണം കേട്ടോ. അച്ഛൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ടാലും മോൻ വിചാരിക്കണം അത് എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് അച്ഛനോട് ഒറ്റ പറയുക, എതിർത്ത് പറയുക, അങ്ങനെ എന്തും മോൻ ചെയ്യരുത് കേട്ടോ സിദ്ധു. കാര്യം എനിക്ക് മോനെ ഭയങ്കര ഇഷ്ടമാ, ഞാൻ എന്ത് പറഞ്ഞാലും മോൻ കേൾക്കുമെന്നും എനിക്ക് അങ്കിളിനെ അറിയാം കേട്ടോ. അപ്പൊ മക്കൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ മോനെ. ഓക്കേടാ.
2: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
3: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
2: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസേഴ്സ് സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
3: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
4: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
5: രാഗസുധാസാഗരം, രാഗവൈവിധ്യമുള്ള ശാസ്ത്രീയ സംഗീതത്തിലെ രാഗങ്ങളും അവയുടെ ഭാവവും ലക്ഷണവും അതാതു രാഗത്തിലെ ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കി കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്ന ഗാനാവതരണം രാഗസുധ.

0: മനോഹരമായ ഒരു ഗാനമായിരുന്നു ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. അലക്സ് പോൾ സംഗീതം നൽകി, വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച്, വിധു പ്രതാപം സംഘവും ആലപിച്ച മനോഹരമായൊരു ഗാനം. നല്ലൊരു പാട്ടാണല്ലേ ഇത്. ശരിക്കും സിനിമയും നല്ലൊരു സിനിമയായിരുന്നു. അതിൽ ഈ ഒരു പാട്ടായിരുന്നു അതിലെ ഹൈലൈറ്റ് അല്ലേ. നല്ലൊരു പാട്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു സൗഹൃദ വലയങ്ങളിലേക്കും കോളേജ് സ്കൂൾ കാലഘട്ടങ്ങളിലേക്കൊക്കെ നമ്മൾ അറിയാണ്ടൊന്ന് വഴുതി വീണുപോകും അല്ലേ. ആ ഓർമ്മകളൊക്കെ നല്ലതല്ലേ, സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ.
1: മഞ്ജു.
0: പേരൂരിൽ നിന്ന് മഞ്ജു. എന്ത് പറ്റി, ഇന്നൊരു വിഷമം പോലെ. സംഗീത ദിനം ആയതുകൊണ്ടാണോ അതോ ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് അച്ഛനെ കുറിച്ചൊക്കെ ഓർത്തിട്ടുള്ള വിഷമാണോ?
1: അച്ഛൻ മരിച്ചോട്ട് ഒത്തിരി വർഷമായി.
0: എന്നാലും ആ ഒരു ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. എന്നാലും പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ അച്ഛനെ കുറിച്ച് ഞാനിപ്പോ ഇങ്ങനെ ചോദിച്ചപ്പോഴും പറയുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ചേച്ചിയുടെ മനസ്സിലേക്ക് ഓർമ്മ വന്ന ഒരു ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ അച്ഛനെ കുറിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഓർത്തപ്പോഴും, ഒരു രൂപം അല്ലെങ്കിൽ ഒരു വർത്തമാനം?
1: അങ്ങനൊക്കെ പറയാൻ എനിക്കറിയത്തില്ല. അച്ഛന് നല്ല സ്നേഹമായിരുന്നു എന്നറിയാം.
0: ആണോ, അത് മതി. ആ സ്നേഹമായിരുന്നു എന്നറിയുന്നതിൽ അങ്ങനെ പറയുമ്പോൾ തന്നെ അതിലെല്ലാം ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴും കണ്ടു പിന്നെ ഒരു പാട്ട് പാടിയായിരുന്നുള്ളത്. ഏത് പാട്ടായിരുന്നു? രണ്ട് ലൈൻ അങ്ങോട്ട് പാടാൻ പറഞ്ഞപ്പോ ചേർന്ന് പാടിയത്. ആണോ?
1: ഞാൻ പാടിയില്ല.
0: പാടിയില്ലേ? ശരി, ഒന്ന് ആണോ? ആ മ്യൂസിക് ചെയറിൽ ലാസ്റ്റ് വിളിച്ചപ്പോ മ്യൂസിക് ചെയറിൽ ഏത് പാട്ടാ പാടിയത്? ഞാൻ അതാ, ഞാൻ ഇവിടെ ഞാൻ അത് കേട്ടു, അതാ ഞാൻ ചോദിച്ചത്. ഏത്
1: പാട്ടായിരുന്നു?
0: എന്നാലും ഒന്ന് രണ്ട് ലൈൻ ഒന്ന് പാടിയേ, കേക്കട്ടെ. ഏതെങ്കിലും ഒരു പാട്ട് പാടിയേ, സംഗീത ദിനമല്ലേ, എന്ന് കേൾക്കട്ടെ. ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല, അതുകൊണ്ടാ ഒരു എന്താണ് പറയുന്നത്, അത് കേൾക്കാനുള്ള ഇഷ്ടവും താല്പര്യം കൊണ്ടല്ലേ. ആണോ?
1: അതീ പിന്നെ എല്ലാരും പാടുന്നോണ്ട് കേറി അങ്ങ് പാടുന്നതാ.
0: അത്രേ ഉള്ളു അല്ലേ. അപ്പൊ ഇനി മേലെ പാട്ട് പാട്ട് പാടാൻ പറഞ്ഞാല് പാടാൻ എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്ന മ്യൂസിക് ചെയറിൽ മേലെ വിളിച്ചു പോരുത് കേട്ടോ. ഓക്കെ, ഇനി വിളിക്കരുത്. ഞാൻ രേഷ്മ എഴുതി ഞാൻ പറയുന്നുണ്ട്. പിന്നെ പേരൂരിൽ നിന്ന് മഞ്ജു ഇതുപോലെ പേര് പറഞ്ഞ് വിളിക്കണെങ്കിൽ ആ കോൾ കണക്ട് ചെയ്യരുത്, പാട്ട് പാടിക്കരുത്, പങ്കെടുപ്പിക്കരുത് എന്നൊക്കെ ഞാൻ പറയും. ആണോ? ശരി, അങ്ങനെ നമുക്ക് ഗാനം കേൾക്കാം. ഓക്കെ ശരി, അപ്പൊ നമുക്ക് ഗാനത്തിലേക്ക് പോകാം.

0: മനോഹരമായ ഒരു ഗാനമായിരുന്നു അല്ലെ, വാണിജ്യറാമിൻ്റെ വളരെ മനോഹരമായ ഒരു ആലാപനം. അതിൽ ആ ഹമ്മിങ് പാടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിമേനോനാണ്. മനോഹരമായിട്ട് ഹമ്മിങ്ങും അദ്ദേഹം പാടി. പൂച്ചൽ ഖാദർ രചിച്ച് ജോൺസൺ മാഷ് സംഗീതം നൽകിയ പാളങ്ങൾ എന്ന സിനിമയിലെ ഗാനമായിരുന്നു. ഹംസധ്വനി രാഗത്തിലാണ് ജോൺസൺ മാഷ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. കാതോട് കാതോരം നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം, എന്റെ പേര് രാധ.
0: രാധ, എവിടെ നിന്ന് വിളിക്കുന്നു? ഡീസന്റ് ബുക്കിൽ നിന്ന്. ഓക്കെ, രാധ നല്ല പേരാ കേട്ടോ, രാധ. ഓക്കെ, എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണോ, ജോലി ചെയ്യുന്നു? നമ്മൾ ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത് അല്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതെ അതെ അതെ.
1: ഓക്കെ,
0: അപ്പോഴേ പറഞ്ഞോ, എന്താ പറയാ വന്നേ? ഓക്കെ, ഇന്ന് കിട്ടിയതിന്റെ സന്തോഷം നമുക്ക് രണ്ടുപേർക്കും ഉള്ള സ്ഥിതിക്ക്. ഇന്ന് സംഗീത ദിനമാണ് അല്ലെ, ലോക സംഗീത ദിനം. ഓരോ ആൾക്കാരൊക്കെ പാടിയതൊക്കെ ഉണ്ടോ? ചിലരെ പാടാൻ പറയുമ്പോഴത്തേക്കും പാടുവാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന കണ്ടോ, പാടാറിയില്ല, അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ലേ എന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ രാജശേഷി അങ്ങനെയല്ല, പാട്ട് പാടുന്ന ഒരാളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പോഴും ഒരു മൂളിപ്പാട്ട് പാടണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ, കിച്ചണിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്തൊക്കെ നിൽക്കുമ്പോഴോ മുറ്റം തൂക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി എത്തുന്ന ഒരു മൂളിപ്പാട്ട് ആ ഹൃദയത്തിലുണ്ട് എന്ന് എനിക്കറിയാം. ആ പാട്ട് ഏതാണെന്ന് ഞങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. ഒരു രണ്ട് ലൈൻ പറയുകയോ പാടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു.
1: പൂവിരിഞ്ഞല്ലോ ഇന്നെൻ്റെ മുറ്റത്തും, താളം നല്ലോ ഇന്നെങ്കിലും, ആരോ പാടി ഉറക്കാം.

അപ്പൊ അപ്പൊ അവരോട് ക്ഷമിക്കാനും പറ്റും, നമുക്ക് വഴക്കിനും പോകണ്ട, ഒന്നിനും പോകണ്ട. ഓക്കെ ശരി. അപ്പൊ എന്തായാലും സന്തോഷം. ഞാൻ ഈ എന്തായാലും പാട്ട് പാടിയ സ്ഥിതിക്ക് ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു, ഒപ്പം സംഗീത ദിന ആശംസകളും സ്പെഷ്യലായിട്ട് നേരുന്നു കേട്ടോ. ഓക്കെ ശരി, അപ്പൊ ഗാനത്തിലേക്ക് പോവാം. ഗാനം കേട്ട് തിരികെ എത്താം.

0: പറഞ്ഞു. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു. ലഹരിയെ തുരത്താൻ ഓപ്പറേഷൻ തൂഫാൻ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.
2: അങ്ങാടി എന്ന സിനിമയിലെ മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ദാസേട്ടന്റെ വ്യത്യസ്തമായ ഒരു ശൈലിയിലെ ആലാപനമായിരുന്നു, മനോഹരമായിരുന്നു ആ ഒരു ഗാനം. ബിച്ചു തിരുമല രചിച്ച് ശ്യാം സംഗീതം നൽകിയത്. എൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ സംഗീതമാകുന്ന ഒരു സെക്ഷൻ എൻ്റെ ഹൃദയത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ സംഗീതം എന്ന് പറഞ്ഞാൽ എനിക്ക് പാട്ട്, നമ്മുടെ ശ്രോതാക്കളെ പോലെയൊക്കെ തന്നെ എനിക്കും പാട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി ജീവിതം.

0: കേട്ടോ, പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. പാട്ട് പഠിച്ചിട്ടൊന്നുമല്ല, പാടുകയുമില്ല, പക്ഷേ ആ ഗാനം ആസ്വദിക്കുക, അതിൻ്റെ സംഗീതം ഒരുപാട് ആസ്വദിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ഹോബിയാണ്. അപ്പോൾ അതിൽ ഒരു സീറ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ആ സീറ്റിൽ രണ്ട് പേരെ ഞാൻ ഇരുത്തുന്നതിൽ രണ്ട് പേരാണ് ശ്യാമും കെ ജെ ജോയും എന്ന് പറയുന്ന രണ്ട് സംഗീത സംവിധായകന്മാർ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് സംഗീത സംവിധായകന്മാരാണ് ഇവർ രണ്ടുപേരും. അതിൽ ശ്യാമിൻ്റെ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, കാതോട് കാതൂരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ അടുത്തൊരു കോൾ. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: പനയം.
0: ആ, തങ്കപ്പഞ്ചേട്ടു. എന്തൊക്കെയുണ്ട് തങ്കപ്പഞ്ചേട്ടാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അതെ, യോഗ ദിനവും കൂടെയാണ്. യോഗാ ദിന ആശംസകളും. യോഗയെ കുറിച്ച് എന്തോ പറയുന്നത്, ചേട്ടൻ എങ്ങനെ യോഗയുമായിട്ട് എന്തെങ്കിലുമൊക്കെ അടുത്ത ബന്ധമുണ്ടോ?
1: പിന്നെ
0: അപ്പൊ അനുഭവം പറയാം, കേൾക്കട്ടെ. എങ്ങനെയാണ് യോഗ, അത് യോഗ പഠിക്കണം അല്ലെങ്കിൽ യോഗ ഒന്ന് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആ ഒരു പിന്നെ യജ്ഞത്തിലേക്ക് ചാടി പുറപ്പെട്ടത് എപ്പോഴാണ്? ഒരുപാട് നാളായോ?
1: ആഹാ,
0: ശരി. അപ്പൊ ഒരുപാട് വർഷം മുന്നേ. ഓക്കെ ഓക്കെ ഓക്കെ. അതെങ്ങനെയാണ് അതിലെത്തിപ്പെട്ടത്? കോളേജിൽ അങ്ങനെ ഇതുപോലെ ഒരു പ്രദർശനമോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊരു അവയർനെസ് ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെയാണോ?
1: അതിന് പ്രത്യേകം സെക്ഷൻ ഉണ്ട്, ഒരു കെട്ടിടം.
0: ഓ ശരി, ഓക്കെ ഓക്കെ ഓക്കെ.
1: യോഗ പഠിപ്പിക്കുന്നതിനും പിന്നെ ജിം എല്ലാം അധ്യാപകരും
0: ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അന്ന് മുതലേ ഇത് തുടരുന്നുണ്ടോ, യോഗ തുടർന്ന് പോകുന്നുണ്ടോ?
1: ഉണ്ട്, ഇപ്പൊ 18 വർഷമായിട്ട് നടക്കുന്നു.
0: ആ ഓക്കെ, ശരി.
1: രാവിലെ 5:30
0: എങ്ങനെയുണ്ട് യോഗ? അത് അതിങ്ങനെ കണ്ടിന്യൂസ് പോകുന്നത് കൊണ്ട് ശാരീരികമായും മാനസികമായിട്ടും നല്ലൊരു ഉല്ലാസം കിട്ടുന്നുണ്ടോ?
1: പിന്നെ രണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇതുപോലെ കിട്ടുന്ന വേറെ ഒരു പ്രയോഗമില്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: പക്ഷെ ഒരു ആഴ്ചത്തിൽ പരാജയപ്പെട്ടു പോയി.
0: എന്ത് പറ്റി? ഏത്? അതേത്?
1: ശീർഷാസനം.
0: ശീർഷാസനം
1: തലകുത്തി മുകളിലോട്ട് നിൽക്കുന്നതേ
0: ആണോ?
1: അപ്പൊ രണ്ട് സൈഡിലോട്ടും അങ്ങ് വീണ്.
0: അതിനുശേഷം പിന്നെ നിന്നില്ല.
1: അത് അല്ല, കുറച്ച് നോക്കിട്ട് ശ്രമിച്ചില്ല. അന്നേരം ഭിത്തിയിലെടുത്ത് ചാരിയെന്ന് ചെയ്ത് അന്നേരം പുറകോട്ട് വീഴത്തില്ല, മുമ്പോട്ട് വീഴും.
0: ഓക്കെ, ഈ ശരിക്കും ഈ തലകുത്തനെ ഇങ്ങനെ നിൽക്കാന്ന് പറയുന്നത് ചിലര് ദേഷ്യം വന്നിട്ട് അല്ലെങ്കിൽ ഈ അമ്മമാര് അല്ലെങ്കിൽ അവരെ നമ്മളെ ശല്യം ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയാറുണ്ട്, പോയി തലകുത്തി നിക്കടാ എന്ന് പറയും.
1: അതുകൊണ്ടാണ് വിട്ട്.
0: അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ.
1: മൂന്ന് യോഗാസനം അറിയാം എനിക്ക്.
0: ശരി ഓക്കെ. അപ്പൊ എന്നാലും യോഗാസനത്തെ
1: ഒന്ന് ഹലാസനം, ഒന്ന് പത്മാസനം, പിന്നെ രണ്ടെണ്ണത്തിന്റെ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് മറന്നുപോയി. ഇപ്പൊ വർഷോത്തിരി ആയില്ല.
0: ഓ ശരിയാ, ശരി. ഓക്കെ ഓക്കെ. എന്നാൽ ഇത് നടന്ന് പോകുന്നുണ്ട്. ശരി ഓക്കെ. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോളെ തങ്ക ചേട്ടാ, ഒരു കാര്യം കൂടെ. അപ്പൊ ഇതെല്ലാം ഓക്കെ, യോഗയും കാര്യങ്ങളെല്ലാം പോകുന്ന കൂട്ടത്തിൽ തന്നെ ജീവിതത്തിൽ യോഗയെ നിർത്തുന്ന പോലെ തന്നെ ആലോചിച്ച് നോക്കിയാൽ ഒരു നല്ല അച്ഛൻ ആണോ തങ്ക പഞ്ചേട്ടൻ? ഒരച്ഛൻ എന്നുള്ള രീതിയിൽ വളരെയധികം സന്തുഷ്ടനാണോ?
1: അല്പം നല്ല കുഴപ്പമില്ല, എന്നാലും പുള്ളി സാറ്റിസ്ഫൈഡ് അല്ല.
0: അല്ല, ഓക്കെ. അതെന്തുകൊണ്ടാണ്? അത് സ്നേഹത്തിന്റെ പേരിലാണോ? സ്നേഹം കൊടുക്കാത്തതുകൊണ്ടാണോ, കിട്ടാത്തതുകൊണ്ടാണോ? ലാളന
1: അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലായ്മയുടെ ഒരു ചെറിയ ഒരു ലേശം അത്രേ ഉള്ളു.
0: ആണോ? അതിലിപ്പോഴും ശരിക്കും ദുഃഖമുണ്ടോ? അങ്ങനെയൊന്നുമില്ല.
1: അല്ല,
0: ഇന്ന് നമ്മുടെ ഇന്ന് അച്ഛന്മാരുടെ ദിനവും കൂടെയാണ്, ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. ശരി, എന്തായാലും ഞാൻ എന്തായാലും തങ്കപ്പൻ ചേട്ടൻ നല്ല ഒരു അച്ഛൻ ദിന ആശംസകൾ നേരുന്നു. നല്ലൊരു ഫാദേഴ്സ് ഡേ ഞാൻ നേരുന്നു കേട്ടോ. എനിക്ക് എന്തായാലും ചേട്ടൻ പ്രിയപ്പെട്ട ഒരു അച്ഛൻ തന്നെയാണ്. ഓക്കെ, ശരി, സന്തോഷം. ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. ഗാനത്തിലിപ്പം ഗാനം കേട്ട് തിരികെത്താം.

0: ജോൺസൺ മാഷിന്റെ മറ്റൊരു മാന്ത്രിക കരസ്പർശം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും മനോഹരമായൊരു ഗാനമാണ് നമ്മൾ ഈ കേട്ടത്. മോഹനരാഗത്തിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിലെ ഗാനം ചിത്ര ചേച്ചിയും നല്ല മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ രചനയാണ്. ശരിക്കും ഈ ഗാനരചനയും സംഗീതവും എന്ന് പറയുന്നത് അതൊരു നമ്മളത് പറഞ്ഞു പറഞ്ഞു അടുത്തൊരു വാക്കാണ് ഈ ദൈവികത എന്ന് പറയുന്നത്. ശരിക്കും അതൊരു ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് അല്ലേ. ഒരു സിനിമയുടെ കഥാഗതിക്കനുസരിച്ച് പാട്ടുകൾ എഴുതുക, അതിന് സംഗീതം ചിട്ടപ്പെടുത്തുക, ഒന്ന് ആലോചിക്കുകയെ. അങ്ങനെ ആ വരികൾ എത്ര മനോഹരമായ വരികളാണല്ലേ അതിൽ ഒ എൻ വി സാർ എഴുതിയിരിക്കുന്നത്. നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ വരികൾ സിനിമയിൽ എനിക്ക് തോന്നുന്നു കനക മമ്മൂട്ടിക്ക് മമ്മൂട്ടിയും കനകയായിട്ടുള്ള ഒരു സീക്വൻസാണ്. ആ സമയത്ത് പാടുന്ന ഒരു പാട്ടാണിത്. എത്ര രസമായിട്ടാണെന്ന് അറിയുമോ ആലാപനവും. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ അടുത്ത കോൾ. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം ഉണ്ടല്ലോ.
0: നമസ്കാരം ഉണ്ടല്ലോ. ആരാണ്? പേര് പറഞ്ഞോളൂ.
1: ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ?
0: അയ്യോ, ഭക്ഷണം എന്നൊക്കെ പറയുന്നത് കാര്യം നമ്മുടെ ശ്രോതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഭക്ഷണം വേണ്ട എന്ന് തന്നെ അങ്ങ് തീരുമാനിക്കും. കാരണം എന്ന്
1: വെച്ചുകഴിഞ്ഞാല് ശ്രോതാക്കളുടെ വർത്തമാനം കേൾക്കുമ്പോഴും ശ്രോതാക്കൾ അങ്ങോട്ട് സംസാരിക്കുമ്പോഴും അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വയറ് നിറയും.
0: അതാണ്, മനസ്സും വയറും അങ്ങ് നിറയും, സത്യം. പിന്നെ ഇനി ഞാൻ എനിക്ക് കാതോട് കാതോരം ഉള്ള ദിവസം ഞാൻ പിന്നെ വൈകുന്നേരം സന്ധ്യക്ക് മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. പേര് പറഞ്ഞില്ല, പേര് പറഞ്ഞില്ല, പേര് പറഞ്ഞില്ല.
1: പേര് ശാന്ത. എന്റെ പേര് ശാന്ത എന്നാണ്.
0: എവിടെ നിന്നാ വിളിക്കുന്നേ?
1: പിന്നെ ശാന്ത വേണനായിട്ടാണ് വിളിക്കുന്നത്.
0: ഓക്കെ, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ?
1: സംസാരിച്ചിട്ടുണ്ട് പോലെ.
0: ഓക്കെ ഓക്കെ ഓക്കെ, എനിക്ക് ശാന്തമേടാ ഒരു ശബ്ദവും ആ ഒരു സ്ഥലപേരൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ.
1: ഞാൻ പറഞ്ഞിരുന്നു.
0: ഏത് പാട്ടാ പറഞ്ഞിരുന്നത്?
1: നോക്കത്ര ദൂരത്ത് കണ്ണു നട്ടതിൽ ആയിരം കണ്ണുമായി കാത്തിരുന്നതിനെ, ആ പാട്ടാണ് പറഞ്ഞത്.
0: എന്നോട് സ്നേഹമുണ്ടോ?
1: പിന്നെ സ്നേഹമുണ്ടോ എന്നോ?
0: ചുമ്മാതെയാ.
1: സ്നേഹം നമുക്ക് ഹൃദയത്തിനകത്തുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാൻ പറ്റൂല. ഹൃദയം നിറച്ച് സ്നേഹമാണ്. നിങ്ങളെ അവിടെ നിന്ന് പാട്ട് പാടുന്നവരോടും ഇത് പറയുന്നവരോടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്
0: അല്ലേ. ഞാനത് വിശ്വസിക്കണമെങ്കിൽ ഇപ്പൊ ആ പറഞ്ഞ പാട്ടിന്റെ രണ്ട് ലൈൻ ഒന്ന് ഒന്ന് പാടണം. അത്ര ഈണോ താളൊന്നും വേണ്ട. പക്ഷെ എന്നാലും അറിയാവുന്ന
1: ആയിരം കണ്ണോ മാ

0: பங்கிலி மலர்த்தெங்கிலே, பங்கிலி மலர்த்தெங்கிலே.
1: ശാന്തിമ്മ എത്ര മനോഹരമായിട്ടാ പാടിയത്. നോക്കൂ, ഞാൻ ഇത് ഈ പാട്ടൊന്ന് പാടാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി പോയേനെ കേട്ടോ. എത്ര മനോഹരമായിട്ടാ പാടിയത്, നന്നായിട്ട് പാടിയിട്ടോ.
2: വേറൊരു പാട്ടിന്റെ രണ്ടുപേരെയും കൂടെ പാടട്ടെ മോനെ.
1: എന്നാ പാടിക്കോളൂ, അത്രയും ആശയോടും സ്നേഹത്തോടെയും പറയുമ്പോഴത്തേക്ക് എനിക്കത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. പാടിക്കോളൂ രണ്ടല്ലേ.
2: അരമന മുറ്റത്തോരു പിച്ചകപ്പൂ പന്തലൊരുക്കി പാനം, പിച്ചകപ്പൂ പന്തലൊരുക്കി നാലഞ്ചു താരകൾ യവനികൾക്കുള്ളിൽ നിന്നും നീലിച്ച കൺമുനകൾ എറിഞ്ഞപ്പോൾ കോമളവദനത്തിൽ ചന്ദന കൊറിയുമായി ഹേമന്ത പൗർണമി ഇറങ്ങി വന്നു.
1: മനോഹരമായിട്ട് പാടി, മനോഹരമായിട്ട് പാടി, അടിപൊളി, സൂപ്പർ. ഇതാ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക്, അത് കഴിഞ്ഞ് ഗാനം.
3: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
4: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
3: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
4: ഞങ്ങളുടെ പ്രത്യേകതകൾ:
3: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
4: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
3: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
4: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
3: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
4: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
3: ഫോൺ 8848533001.
4: മറ്റൊരു നമ്പർ 8129520477.
5: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
3: റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ഫൺഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ശിവശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ.

0: മനോഹരമായ മറ്റൊരു ഗാനം കൂടി ജെറി അമൽ ദൈവസംഗീതം നൽകി, ബിച്ചു തിരുമല രചിച്ച്, ദാസ് തേട്ടനും ചിത്രചേച്ചിയും മനോഹരമായിട്ട് അവതരിപ്പിച്ച ആലപിച്ച ഒരു മനോഹര ഒരു ഗാനം നോക്കത്ത ദൂരത്ത് കണ്ണുനട്ട് എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ അടുത്ത കോൾ. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ സിലബസ് എന്തൊക്കെയുണ്ട്
1: വിശേഷം?
0: ഞാൻ കേട്ടു പിന്നൊരു അവസരത്തിൽ ചേച്ചി അത് കാതോട് കാതോരത്തിൽ പറയുന്ന കേട്ടായിരുന്നു. ഇപ്പൊ ഇത്തവണ ഒന്ന് ക്ഷമിച്ചേക്കും, അടുത്ത പ്രാവശ്യം എല്ലാം ക്ലിയർ ചെയ്ത് തരാം എന്ന് പറഞ്ഞു അല്ലേ.
1: അന്നേച്ചേ ഈ പ്രാവശ്യം നല്ല ഉണക്കായിരുന്നു, ഇപ്പൊ ചെയ്യാറുണ്ട്. ഇനിയിപ്പം വയലിലെല്ലാം വെള്ളമായി.
0: പക്ഷെ ഞാൻ എനിക്ക് അദ്ദേഹത്തിന് വിളിച്ചെങ്കിൽ അദ്ദേഹം ഒരു തിരക്കായിരുന്നു കേട്ടോ. ഞാൻ അദ്ദേഹം എന്തോ വലിയ ലെറ്റർ ഒക്കെ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു, വേറെന്തൊക്കെ തിരക്കിലായിരുന്നു. അന്വേഷണം വിളിക്കാൻ പറ്റിയില്ല, ഞാൻ കാര്യം പറഞ്ഞായിരുന്നു. പക്ഷെ ഒരുപാട് സംസാരിക്കാനൊന്നും
1: പറ്റില്ല. രണ്ടു ദിവസം കഴിഞ്ഞ ഇവിടെ വന്നു
0: ഞാൻ കേട്ടത്,
1: എന്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ക്ഷമിക്ക്, രണ്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് ഈട് ഉണക്കാവുമ്പഴത്തേക്ക് അടുത്ത വർഷത്തേക്ക് ശരിയാക്കി തരാമെന്നാ പറഞ്ഞത്. പിന്നെ പ്രസന്നനെ കണ്ടായിരുന്നു ഞാൻ.
0: വെരി ഗുഡ്. എന്തായാലും എനിക്ക് അത് ശരിക്കും വലിയൊരു സങ്കടമുണ്ട് ചേച്ചി, കാരണം ഞാനത് ഓർക്കും. ചേച്ചി അന്ന് വളരെ സങ്കടത്തോടെ പറഞ്ഞു.
1: നമ്മള് പറഞ്ഞത് ഓടെ നിർമ്മിച്ചിപ്പോ ഓടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിനടുത്ത് മൊത്തവും കുഴി. എന്നിട്ട് വെള്ളം വരുമ്പഴേ മക്കൾ വല്ലരും വന്നു പോയാ അറിയിച്ചില്ല.
0: അതും വലിയൊരു അതൊരു ഒരിക്കലും ഒരു വലിയ എക്സ്ക്യൂസ് അല്ല
1: കേട്ടോ. വീട്ടിന്റെ ഫ്രണ്ട് കേട്ടോ സാറേ, ഞങ്ങളാണ് മൂന്നാല് സ്റ്റാഫ് വീട്ടിന്റെ ഫ്രണ്ടി വാർത്തിട്ടത്.
0: എനിക്ക് അതിലെ കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി ഇതുപോലെ കാതൊരു കാതൊരത്തിലാണെന്ന് തോന്നുന്നു. അത് പറഞ്ഞത് കേട്ടപ്പോ തന്നെ എനിക്ക് ചിരി വന്നു. കാരണം എന്ന് വെച്ചാല് അതെ അതെ ചിരി വന്നത്, കാരണം ഈ വർഷം കൊണ്ട് ക്ഷമിക്കും, അടുത്ത വർഷം ശരിയാക്കാം അല്ലേ. അല്ലെങ്കിൽ തന്നെ അല്ല, അതൊരു വലിയ എക്സ്ക്യൂസ് ഒന്നുമല്ല. എത്ര മനോഹരമായ ഒരു പിന്നെ ഒളിച്ചോട്ടാണത് ആ ഒരു വർത്തമാനം പറഞ്ഞിട്ട്. കാരണം ഇനിയിപ്പോ മഴ പിന്നെ കൂടുതലായി വന്നു കഴിഞ്ഞാല് അതെ അതെ
1: എന്തായാലും
0: മഴ കഴിഞ്ഞ ഉടനെ തന്നെ ഇത്തവണ ഇപ്രാവശ്യം എന്തായാലും അത് ചേച്ചി അത് നിങ്ങൾ അത് സ്ട്രിക്ട് ആയിട്ട് നിങ്ങൾ ശരിയാക്കണം കേട്ടോ.
1: ഇനി ഒരു ലെറ്ററും കൂടി കൊടുക്കുന്നുണ്ട്, പഞ്ചായത്തിലും കൊടുക്കും, അല്ലാതെയും ഞാൻ കൊടുക്കുന്നുണ്ട്.
0: അറിയാം ചേച്ചി, എപ്പോഴും പറയുന്നതൊക്കെ കേട്ട് നമ്മൾ എല്ലാരും കേട്ട്. അതെ അതെ അതെ അതെ അതെ. അപ്പൊ എന്തായാലും അത് ഒരു വഴിക്ക് അങ്ങനെ നിൽക്കട്ടെ, അത് എന്തായാലും അത് ഭംഗിയായിട്ട് അത് തീരുമാനമാകട്ടെ കേട്ടോ. അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നു. അപ്പൊ എന്തായാലും സംഗീത ദിന ആശംസകൾ ചേച്ചിക്ക് രണ്ട് ലൈൻ പാടണമെന്ന് ആഗ്രഹമുണ്ടോ?
1: ഫാദർഡേ ആശംസകൾ.
0: ഓക്കെ, അങ്ങനെ എന്തെങ്കിലും അതിനെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ രണ്ട് ലൈൻ പാടാനോ ഒക്കെ താല്പര്യമുണ്ടോ? പാടുന്നുണ്ടോ? ശരി, രണ്ട് ലൈൻ പാടിക്കോളൂ.
1: ഓണമില്ലെന്തം ഒരു വീട്ടും വീടാണ് ഈ വീട്.

0: അതിരുകളില്ല മതിലുകളില്ല എന്നാണെല്ലാരും.
1: വാ അടിപൊളി, സൂപ്പർ കേട്ടോ ശ്രീമതി ചേച്ചി.
0: അതെ,
1: വിചാരിച്ചണക്ക് നല്ല ചേച്ചി, നല്ല മനോഹരമായിട്ട് ആലപിക്കുന്നുണ്ട് കേട്ടോ. നല്ല എന്താണ് സംഗീതം പഠിച്ച ആൾക്കാർ പാടുന്നത് പോലെ പാടി, ഞാൻ വെറുതെ പറഞ്ഞില്ല, നന്നായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി ചേച്ചി. അപ്പൊ എന്തായാലും സന്തോഷം, ഒരുപാട് ഒരുപാട് താങ്ക്സ്. കാരണം ഞാൻ പാടാൻ പറഞ്ഞവരുണ്ടല്ലോ, ഞാൻ പാടിയില്ല, അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഒത്തിരി ഒത്തിരി സ്നേഹവും
0: സന്തോഷവും.
1: അതാണ് കണ്ടോ, ഞങ്ങളിവിടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പാടാൻ പറയുമ്പോൾ പാടണം കേട്ടോ, ഏത് രാത്രിയാണെങ്കിലും ഏത് ഉറക്കത്തിലാണെങ്കിലും. ശരി, എന്നാലും സന്തോഷം ചേച്ചി, ഒരുപാട് ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പോൾ ഗാനത്തിലേക്ക് പോകാം, ഗാനം കേട്ട് തിരികെത്താം.

0: അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് DBM മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ. 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ, പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
2: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
1: എന്തിനാ? പത്രത്തിലിടാനാണോ?
2: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
1: റേഡിയോയിലോ?
2: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
1: അതെയോ?
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
1: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
3: കാവ്യമേള എന്ന ചിത്രത്തിലെ ഈ ഗാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഈ പാട്ടിന് അല്ലെങ്കിൽ ഈ സംഗീതത്തിന് ചെറിയ ഭാവ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല, അതങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗാനം മൂന്ന് രാഗങ്ങളിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വി ദക്ഷിണാമൂർത്തി സ്വാമികൾ, വയലാർ രാമവർമ്മ രചിച്ച ഈ വരികൾക്ക് മൂന്ന് രാഗം ഏതെന്ന് പറഞ്ഞാൽ ഷഹാന, ഷൺമുഖപ്രിയ, കല്യാണി, അങ്ങനെ മൂന്ന് രാഗങ്ങൾ ചേർത്ത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ അറിയത്തില്ല. പക്ഷെ അത് മൂന്ന് ട്യൂണ്, മൂന്ന് ആലാപന ശൈലി, അങ്ങനെ ആ മൂന്ന് രീതിയിലേക്ക് അത് പോകുന്നതായിട്ട് നമുക്ക് അത് ഒന്ന് അറിയാൻ പറ്റും. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. കാതോട് കാതോരം നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ അടുത്ത കോൾ. ഹലോ.
4: ഹലോ,
3: നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ.
4: ഞാൻ സുൽബത്ത്, പഴയാറ്റിൻകുഴി.
3: പഴയാറ്റിൻകുഴി നിന്നും സുൽബത്ത് ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ എന്തായാലും ആദ്യം തന്നെ എന്റെ സംഗീത ദിന ആശംസകൾ നേരുന്നു. ഒപ്പം ഫാദേഴ്സ് ഡേ, യോഗാ ദിനം, അങ്ങനെ എല്ലാ ആശംസകളും ഞാൻ ഒരുമിച്ചതായി അങ്ങോട്ട് നേരെ കേട്ടോ.
4: ഓ, ഞാനും തിരിച്ച് എല്ലാ ആശംസകളും നേരുന്ന എല്ലാ ശ്രോതാക്കൾക്കും, എല്ലാവർക്കും, ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഫാദേഴ്സ് ഡേ ആശംസ, പിന്നെ വേൾഡ് മ്യൂസിക് ഡേ ആശംസ, എല്ലാ ആശംസ, യോഗാ ദിന ആശംസ.
3: ആശംസകൾ മാത്രം പോരല്ലോ, രണ്ട് ലൈൻ പാടണം എന്നുള്ളതാണ് ശ്രോതാക്കളുടെ ആവശ്യം, എന്റെയും ആവശ്യം. അപ്പോൾ എന്തായാലും ഒരു രണ്ട് ലൈൻ പാടി കഴിഞ്ഞാൽ വളരെയധികം സന്തോഷവും. ഞങ്ങള് വളരെയധികം പാടിക്കോളൂ.
4: ഞാനൊരു പഴയ പാട്ട് പാടാം.
3: ഓക്കെ, ആയിക്കോട്ടെ.
4: ഒന്നാനാ കുന്നിൽ കൂടുകൂട്ടും തത്തമ്മി, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മി, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ.
3: വെണ്ണക്കല്ല്, രണ്ടു പേരും കൂടെ പാടട്ടെ. ശരി, പാടിക്കോളൂ.

0: കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. മനോഹരമായിട്ട് പാടി കേട്ടോ, വളരെ നല്ല ആലാപനം, നല്ല ആലാപനം, നല്ല ശബ്ദം.
2: പിന്നെ പ്രവീണ, പ്രവീൺ അവതരിപ്പിക്കുന്ന ഈ ആണുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടി ഉണ്ടല്ലേ,
1: ചാറ്റ് വിത്ത് പ്രവീൺ,
2: അടിപൊളിയാട്ടോ. ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം കേട്ടിട്ടുള്ളൂ,
1: പക്ഷേ ഇനി
2: ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണ്.
1: അതുപോലെ
2: അവതരണം ഒക്കെ നല്ലതാ, അതിനകത്തുള്ള മറുപടികളും പ്രവീണിന്റെ ചോദ്യങ്ങളും എല്ലാം നല്ല രസമാണ്.
1: താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. കാരണം ഞാൻ ഇന്നലെ അത് പറഞ്ഞു, കാരണം ആ പ്രോഗ്രാമിന്റെ ഏറ്റവും നല്ല ശ്രോതാക്കൾ എന്ന് പറയുന്നത് സ്ത്രീകളാണ്.
2: ഞാൻ ഇടയ്ക്ക് അതിന്റെ ഇത് അറിയിക്കണേന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടായിരുന്നു, പ്രവീണിനെ അറിയിക്കണേന്ന് പറഞ്ഞ, എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു പ്രവീണുള്ള
1: പരിപാടി.
2: അതുപോലെ നമ്മളെ ബോണി സാർ അവതരിപ്പിക്കുന്ന
1: കഥ
2: എല്ലാരും കഥ പറയും, പക്ഷെ ബോണി സാർ കഥ പറയുമ്പോ ഒരു
1: വേറെ രീതി സന്തോഷം. ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഗാനം ആലപിച്ചതില് ഗാനദീപം, ഗാനം കേട്ട്
3: തിരിയെത്താം. കഥനം പറഞ്ഞു, പാലൂട്ടി പോറ്റിയ മഹത്വം പറഞ്ഞു, പെറ്റമ്മയെ കുന്നോളം സ്നേഹം കൊണ്ട് വീർപ്പമുട്ടിച്ചപ്പോഴും വാനോളം ഉയർത്തി പാടിയപ്പോഴും നമ്മൾ മറന്നുപോയൊരു ജീവിതമുണ്ട് വീട്ടിൽ. ജന്മം തന്ന് ഇന്ന് വരെയും സ്വയമുരുകി നമുക്ക് തണലായ ഒരാൾ, ഉള്ളിലെ സ്നേഹത്തെ പുറമെ കാണിക്കാതെ പരുക്കനായ ഒപ്പ, നമ്മളിൽ പലരും കാണാതെ പോയ ആ മനസ്സിനെ പാടി അറിയിക്കുകയാണ്

നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ഒരുപാട് നമ്മുടെ റേഡിയോയിൽ നമ്മൾ ഒരുപാട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ സൈബർ തട്ടിപ്പുകൾ, അതായത് ഫോണിലൂടെയൊക്കെ വരുന്ന ഒരുപാട് സൈബർ ഫ്രോഡ് പരിപാടികളൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ വരുന്നുണ്ട്, ഈ നമ്മുടെ ഓരോ പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ബിസിനസ് ബ്രാൻഡുകളുടെ പേരുകളിൽ അവരുടെ ലോഗോ അവരുടെ എംബ്ലമൊക്കെ വെച്ചുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് ആനിവേഴ്സറി ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ സ്ക്രാച്ച് ആൻഡ് വിൻ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഫ്രോഡ് മെസ്സേജുകളൊക്കെ നമ്മുടെ വാട്സപ്പിലൊക്കെ നമ്മൾ വരുന്നുണ്ട്. അത് നമ്മുടെ സ്റ്റേറ്റ് പോലീസൊക്കെ തന്നെ അത് വീണ്ടും അതിൻ്റെ ഒരു അവേർനെസ് നമുക്ക് പല രീതികളിലും നമുക്ക് തരുന്നുണ്ട്. അവരുടെ ആപ്പുകളിലൂടെയും അല്ലെങ്കിൽ വാർത്തകളിലൂടെയൊക്കെ നമുക്ക് തരുന്നുണ്ട്. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഇതുപോലുള്ള ഈ ഫ്രോഡ് ആപ്പുകൾ. കാര്യം നമ്മൾ ഈ ചില ലിങ്കുകൾ അതൊക്കെ വന്ന് നമ്മൾ ഓപ്പൺ ആക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ സകലമായ കാര്യങ്ങളും അവർ യോണ്ടി എടുത്ത് തട്ടിക്കൊണ്ട് അവർ പോയിട്ട് അത് മിസ്യൂസ് ചെയ്യും. നമുക്കത് വലിയ തലവേദനയാകും പിന്നെ, കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഈ ആനിവേഴ്സറി ഗിഫ്റ്റ് വെറുതെ ഫ്രീ ആയിട്ട് നമുക്ക് സമ്മാനം തരുന്നു, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ക്യാഷ് തരുന്നു, ക്യാഷ് പ്രൈസ് തരുന്നു, സ്ക്രാച്ച് ആൻഡ് വിൻ, അങ്ങനെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ വരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം, കേട്ടോ. അതൊരു അറിയിപ്പാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ എന്തായാലും കാതറുകാതരം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയി. ഒത്തിരി ഒത്തിരി സന്തോഷം പങ്കെടുത്തവരൊക്കെ മനോഹരമായിട്ട് ഗാനം ആലപിച്ചു. അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ എന്താ പറയുക, ഈ ഗാനങ്ങളെന്ന് പറയുമ്പോൾ 365 ദിവസം നമ്മുടെ കഥകളത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ നമ്മുടെ സംഗീതത്തിൻ്റെ വലിയൊരു ലോകമാണല്ലോ. എല്ലാ പാട്ടുകളും എന്തോരം പാട്ടുകളാണ് നമ്മൾ കഥകളത്തിൽ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. ഈ അതുപോലെ തന്നെ ഈ ഫാദേഴ്സ് ഡേ, നമ്മൾ ഈ എല്ലാ ദിവസവും ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ഈ മദേഴ്സ് ഡേ ആണെങ്കിലും ഫാദേഴ്സ് ഡേ ആണെങ്കിലും എല്ലാ പ്രധാനപ്പെട്ട ഡേയ്സും ഒക്കെ നമുക്ക് എന്നും ഉള്ളത് തന്നെയാണ്. അതിപ്പോൾ ഒരു പ്രത്യേകം ഒരു ദിനം അല്ലെങ്കിൽ ജൂണിൻ്റെ 3-ാമത്തെ ആഴ്ചയിൽ ഞായറാഴ്ച മാത്രമാണ് ഒരു ഫാദേഴ്സ് ഡേ, അങ്ങനെയൊന്നും തന്നെ ഇല്ല കേട്ടോ. കാരണം എപ്പോഴും നമ്മളത് ഓർത്തിരിക്കുക തന്നെ ചെയ്യുക. ഞാൻ ഈ അടുത്ത സമയത്ത് തന്നെ ഒരു അച്ഛനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ഒരു ചേട്ടനാണ്. ആ അച്ഛൻ വളരെ പറയുമ്പോൾ തന്നെ ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന വർത്തമാനം കണ്ണിൽ നിറഞ്ഞ് അതിൻ്റെ തുള്ളികളായിട്ടൊക്കെ മാറുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺകുട്ടികളെ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി സ്നേഹിച്ച് അവരെ വിവാഹം കഴിപ്പിച്ച് അയക്കുമ്പോഴുണ്ടാകുന്ന ഒരു സംതൃപ്തി. കാരണം ആ പെൺകുട്ടികളെ നോക്കി അയൽപക്കത്തുള്ള ആ നാട്ടിലുള്ള ആൾക്കാർ പറയും, ആ അച്ഛൻ അത്രയും സ്നേഹം കൊടുത്ത് വളർത്തിയ ആ മക്കളെ കണ്ട് നിങ്ങൾ പഠിക്കണമെന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷം എന്നത് പറയുമ്പോഴാ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടതാണ്. അത് ആ ഒരു അച്ഛൻ്റെ വാത്സല്യവും സ്നേഹവും. അത് കിട്ടാതെ പോയവരുണ്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, അല്ലെങ്കിൽ ഇനിയും അത് അച്ഛനുണ്ടായിട്ട് തന്നെ ആ ഒരു വാത്സല്യവും സ്നേഹവും ഇതുവരെയും അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവരുണ്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ടെങ്കിൽ തന്നെയും നമ്മളതെല്ലാം ഓർത്ത് എടുക്കുക ഇന്നത്തെ ഒരു ദിവസത്തിൽ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സംഗീതം ഒരു ജീവിതമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസവും വരും ദിവസങ്ങളും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്മകൾ നേരുന്നു നിങ്ങളുടെ സ്വന്തം പ്രവീൺ.

റേഡിയോ ബെൻസികർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: മാന്യ ശ്രോതാക്കളെ, നെപ്പോളിയന്റെ നാട്ടിലൂടെ എന്ന യാത്രാവിവരണവുമായി ഞാൻ ഡോക്ടർ കെ ശ്രീരംഗനാഥൻ. ഇത് 52 ഭാഗമാണ്. ഞങ്ങൾ വഡൂസ് നഗരം വിട്ട് യാത്ര ആരംഭിച്ചു. 5 മിനിറ്റിനുള്ളിൽ ലിച്ചസ്റ്റൈൻ എന്ന രാജ്യത്തിന്റെ അതിർത്തി കടന്നു. ഇനി മ്യൂണിച്ചിലേക്കാണ് യാത്ര. ജർമ്മനിയിലെ പ്രമുഖ നഗരങ്ങളിലൊന്നാണിത്. വലിപ്പത്തിൽ ബെർലിനും ഹാംബർഗും കഴിഞ്ഞാൽ 3rd സ്ഥാനം. ഇസാർ നദീതീരത്തുള്ള ഈ നഗരത്തിലെ ജനസംഖ്യ 16 ലക്ഷമാണ്. മുമ്പൊരിക്കൽ ഒളിമ്പിക്സ് മത്സരത്തിന് ഈ നഗരം ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ആൽസ് പർവ്വതത്തിന്റെ പശ്ചാത്തല സൗന്ദര്യവും ധാരാളം പൂന്തോട്ടങ്ങളും ഈ നഗരത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. 14th നൂറ്റാണ്ടിലെയും 15th നൂറ്റാണ്ടിലെയും ശില്പചാതുര്യം നിറഞ്ഞ നിരവധി കെട്ടിടങ്ങളാൽ സമൃദ്ധമാണ് തെരുവുകൾ. സുരക്ഷിതമായ നഗരമായതിനാൽ വിനോദസഞ്ചാരികൾക്ക് നൈറ്റ് ലൈഫ് മുഖ്യമായ വിനോദ പരിപാടിയാണ്. പാതിരാത്രിയിൽ ആടിയും പാടിയും മദ്യം നുണഞ്ഞും തെരുവിലൂടെ കൂട്ടമായി ഉല്ലസിച്ച് നീങ്ങുന്ന വിദേശികളുടെയും സ്വദേശികളുടെയും തിരക്ക് പക്ഷെ നമുക്കൊട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. സമ്പന്നമായ നാഗരിക ജീവിതം അവരെ കൂടുതൽ വിശാലഹൃദയരാക്കിയിരിക്കുകയാണെന്ന് നമുക്ക് ബോധ്യമാകും. ഇംഗ്ലീഷ് ഭാഷയിലുള്ള മ്യൂണിഷ് നഗരവാസികളുടെ പ്രാവീണ്യം നമ്മെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. സംശയങ്ങൾക്ക് ക്ഷമയോടെയും പുഞ്ചിരിയോടെയും മറുപടി തരുന്ന നഗരവാസികൾ വിദേശ സന്ദർശകരെ ഹൃദ്യമായ പെരുമാറ്റം കൊണ്ട് ആകർഷിക്കുന്നു. സൗഹൃദത്തിന്റെയും സന്തോഷത്തിന്റെയും അന്തരീക്ഷത്തിൽ പോലും നാസി ഭീകരതയുടെ നിഴലും ഈ നഗരത്തിൽ വീണുകിടക്കുന്നുണ്ട്. ശില്പഭംഗി കൊണ്ട് നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുന്ന സൗധങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കെട്ടിട സമുച്ചയമുണ്ട്. ശോകമൂകമായ ഭാവത്തിൽ നിൽക്കുന്ന ആ കെട്ടിടം ഹിറ്റ്ലർ എന്ന നരാധവന്റെ ഭീകരഭരണത്തിന്റെ ശേഷിപ്പാണെന്ന് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ നിന്നും വായിച്ചെടുക്കാനായി. അത് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്നു. 100 കണക്കിന് നിരാശ്രയരായ ജൂതവംശയരെ കുഞ്ഞുങ്ങളെന്നോ വൃദ്ധരെന്നോ വ്യത്യാസമില്ലാതെ നിരനിരയായി ഈ ക്യാമ്പുകളിൽ എത്തിച്ചിരുന്നു. ആയാസം കൂടാതെ അവരെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു വഴിയായി വിഷവാതകം കടത്തിവിട്ടു. പ്രാണവായു കിട്ടാതെ പിടഞ്ഞുമരിച്ച ആ സാധുക്കളുടെ ദീനവിലാപം ഇപ്പോഴും കേൾക്കുന്നുണ്ടോയെന്ന് നമുക്ക് തോന്നിപ്പോകും. ജർമ്മനിയിൽ നാസികൾ സ്ഥാപിച്ച ആദ്യത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്നു മ്യൂണിച്ചിലേത്. ആദ്യം ഒരു തടവറയായി പണിതുയർത്തിയ കെട്ടിടം പിന്നീട് ഹിറ്റ്ലറെ വിമർശിക്കുന്ന രാഷ്ട്രീയ എതിരാളികളെ ക്രൂരപീഡനങ്ങൾക്ക് വിധേയമാക്കുന്ന ജയിലായി മാറ്റി. ഒടുവിലത് ജൂത കൂട്ടക്കുരുതിക്കുള്ള ഇടമാക്കിയും മാറ്റി. ഇത്തരം ക്യാമ്പുകൾ ജർമ്മനിയുടെ പല ഭാഗത്തും സ്ഥാപിക്കപ്പെട്ടിരുന്നു. ഹിറ്റ്ലർക്കെതിരെ ശബ്ദിക്കുന്നത് പോകട്ടെ, സ്വപ്നം കാണാൻ കൂടി ജനങ്ങൾ ഭയപ്പെട്ടു. അതേ ജർമ്മനിയിലെ ഇന്നത്തെ തലമുറ മാനവികതയ്ക്ക് മുഖ്യ പ്രാധാന്യം നൽകി സഹജീവികളോട് കാരുണ്യപൂർവ്വം പെരുമാറുന്നത് ഒരുപക്ഷെ കാലത്തിന്റെ മധുര പ്രതികാരമായിരിക്കുമെന്ന് തോന്നുന്നു. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

ഞങ്ങൾ മ്യൂണിച്ച് നഗരം കാണാനായി പുറപ്പെടുമ്പോൾ നാസികളുടെ ക്രൂരതകളുടെ അടയാളങ്ങൾ കാണരുതെന്ന് മനഃപൂർവ്വം ആഗ്രഹിച്ചിരുന്നു. മനസാക്ഷിയുള്ള ഒരാൾക്കും അത് കണ്ടു നിൽക്കാനും ആകില്ലല്ലോ. ഏകാധിപതികൾ ഒരുതരം മനോരോഗികളാണ്. സഹജീവികളെ പീഡിപ്പിച്ചും നരകയാതന അനുഭവിപ്പിച്ചും അതിലൂടെ ആനന്ദം കണ്ടെത്തുന്നവരാണവർ. ആത്യന്തികമായി ഇത്തരക്കാർ എന്ത് നേടുന്നുവെന്ന് ചരിത്രം സാക്ഷി പറയുന്നു.

കിറിൻ അസം കോസ്, മസ് ഡാമിയൻ അസം എന്നിവരാണ് നിർമ്മാതാക്കളായ സഹോദരന്മാർ. ഇതിനടുത്ത് തന്നെയാണ് ലോകപ്രശസ്തമായ ന്യൂ പിന കൊത്തേക്ക് മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത്. വിൻസെന്റ് വാൻഹോഗിന്റെ നിരവധി അപൂർവ ചിത്രങ്ങൾ ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞു. അതുകൂടാതെ അനവധി ചിത്രങ്ങൾ വേറെയും അവിടെയുണ്ട്. ഏകദേശം 400-ലധികം വരും അവകളെല്ലാം കൂടി. 19-ാം നൂറ്റാണ്ടിലെ നവോത്ഥാന കാലഘട്ടത്തിൽ വരയ്ക്കപ്പെട്ട ചിത്രങ്ങളാണ് മിക്കതും. ഇത് കണ്ടിറങ്ങുമ്പോൾ മനസ്സിൽ നിറഞ്ഞു നിന്നത് അത്ഭുതവും ആഹ്ലാദവുമായിരുന്നു. മുന്നോട്ട് നടന്നു. വിശാലമായ നടപ്പാതയ്ക്കരികിലായി മറ്റൊരു കൗതുകം ഞങ്ങളെ മാടി വിളിച്ചു. അതും ഒരു കത്തീഡ്രലാണ്. പഴക്കം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ ഒരു കലാനിർമ്മിതിയാണത്. 1468-ലാണ് ഇത് നിർമ്മിച്ചത്. 2 ഗോപുരങ്ങൾ അതിന്റെ ഉയരം കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുന്നു. 99 മീറ്ററാണ് അവകളുടെ ഉയരം. മ്യൂണിച്ച് നഗരത്തിലെ ഏത് ഭാഗത്തു നിന്നും ഈ ഗോപുരങ്ങൾ കാണാനാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കത്തീഡ്രലിനുള്ളിലേക്ക് കടന്നാൽ ശില്പവേല കൊണ്ട് ഭിത്തികൾ മനോഹരമാക്കിയ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അപൂർവമായൊരു ശില്പവേല അവിടെ കാണാൻ കഴിഞ്ഞത് ചെകുത്താന്റെ കാൽപ്പാടുകളാണ്. കത്തീഡ്രലിന്റെ ഉൾഭാഗത്ത് തറയിൽ കൊത്തിവച്ചിരിക്കുകയാണിത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന മതവിരക്തി ജനങ്ങളെ പള്ളികളിൽ നിന്നും അകലം പാലിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടല്ലോ. ഇവിടെയും ആരാധനയുടെയോ വിശ്വാസികളുടെയോ തിരക്കൊന്നും കാണാനായില്ല. കത്തീഡ്രലിൽ നിന്നും അകലെയല്ലാതെ ബവേറിയ ചക്രവർത്തിയുടെ കൊട്ടാരവും കാണാനായി. 16 മുതൽ 19 വരെ നൂറ്റാണ്ടുകളിൽ ചക്രവർത്തി താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു. റെസിഡൻസേ എന്നാണ് ഇതിന്റെ പേര്. ചുറ്റുമുള്ള തലയെടുപ്പുള്ള മണിമാണികളിൽ ഒന്നു മാത്രമാണിത്. ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ അകലെയാണ് 1972-ലെ ഒളിമ്പിക്സ് അരങ്ങേറിയ മൈതാനം. ഒളിമ്പിയ പാർക്ക് എന്നു പേരുള്ള സ്റ്റേഡിയത്തിൽ ഒരേ സമയം 70,000-ൽ ഏറെ കാണികൾക്ക് ഇരുന്ന് കായിക മത്സരങ്ങൾ വീക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. 1972-ലെ ഒളിമ്പിക്സ് ഓർമ്മയില്ലേ? ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ കറുത്ത അധ്യായമായി അത് എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. 12 ഇസ്രേലി കായിക താരങ്ങളെ കൂട്ടക്കുരുതി നടത്തിയ പാലസ്തീൻ ഭീകരവാദികൾ ലോക കായിക ചരിത്രത്തിന് തന്നെ കളങ്കം തീർക്കുകയായിരുന്നു. 1972-ൽ രണ്ടാമത്തെ പ്രാവശ്യമായിരുന്നു ജർമ്മനി ഒളിമ്പിക്സിന് ആതിഥ്യം അരുളുന്നത്. ആദ്യത്തേത് 1936-ലായിരുന്നു. അന്ന് ഹിറ്റ്ലറായിരുന്നു ജർമ്മൻ ഭരണാധികാരി. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

1936 ഹിറ്റ്ലർ ആതിഥേയത്വം വഹിച്ച ഒളിമ്പിക്സ് വളരെ ബുദ്ധിപൂർവം ഡിസൈൻ ചെയ്യാൻ നാസികൾക്ക് കഴിഞ്ഞു. ഹിറ്റ്ലറുടെ ഭരണത്തിന്റെയും നാസി ആശയങ്ങളുടെയും പ്രചാരണത്തിനായി അത് വളരെ ബുദ്ധിപൂർവം അവർ ഉപയോഗിച്ചു. പിന്നീട് 1972 ജർമ്മനിക്ക് ഒളിമ്പിക്സ് വേദിയാകാൻ അവസരം ലഭിക്കുന്നത്. മ്യൂണിച്ച് നഗരമായിരുന്നു ഒളിമ്പിക്സിന് പ്രധാന അരങ്ങ് ഒരുക്കിയത്. അത്ലറ്റുകളുടെ വില്ലേജിലേക്കാണ് ഭീകരന്മാരായ ബ്ലാക്ക് സെപ്റ്റംബർ നുഴഞ്ഞു കയറിയത്. ഞങ്ങൾ കാഴ്ചകൾ കണ്ടു നടന്ന സ്ഥലങ്ങളൊക്കെയായിരുന്നു അന്ന് ഭീകരരുടെ താണ്ഡവത്തിന് ഇരയായതെന്ന തോന്നൽ സങ്കടവും അതേസമയം രോക്ഷവും മനസ്സിലുണ്ടാക്കി. ഒളിമ്പിക്സ് ഗ്രാമം നിന്നിരുന്ന സ്ഥലത്ത് ഇന്ന് വിവിധ സ്ഥാപനങ്ങളുടെ ഓഫീസുകളോ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളോ ആണ്. മ്യൂണിച്ചിലെ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ് ഡ്യൂഷേ മ്യൂസിയം. 1903 നിർമ്മിക്കപ്പെട്ട ഈ മ്യൂസിയത്തിന്റെ പ്രത്യേകത എടുത്തു പറയേണ്ടത് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണിത്. മാനവരാശിയുടെയും ശാസ്ത്രത്തിന്റെയും വികാസ പരിണാമ ചരിത്രം ക്രമാനുക്രമമായി ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മ്യൂണിച്ചിൽ നാം കാണുന്ന എല്ലാ കൗതുക കാഴ്ചകളും സ്ഥാപനങ്ങളും ഹിറ്റ്ലറുടെയും കൂട്ടാളികളായ നാസികളുടെയും ശ്രദ്ധയിൽ പെടാതിരുന്നത് കൊണ്ടാണ് ഇന്നും നിലനിൽക്കുന്നതെന്ന് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. മ്യൂണിച്ച് നഗരത്തിലെ രാത്രി കാഴ്ചകളും മനോഹരമാണ്. ദീപാലങ്കൃതമായ കച്ചവട സ്ഥാപനങ്ങളും തെരുവുകളും ധാരാളം സ്വദേശികളെയും വിദേശികളെയും കാണാൻ കഴിയുന്നതും ആഹ്ലാദകരമായ അനുഭവം തന്നെയാണ്. ഈ കാഴ്ചകൾ നമുക്ക് തരുന്ന പാഠം സമ്പന്നതയുടെ തത്വശാസ്ത്രത്തിന്റെ വിശകലനം തന്നെയാണ്. തെരുവിലെങ്ങും ഒരു യാചകനെയും കാണാനായില്ല. ജീർണ വസ്ത്രധാരികളായ തെരുവിന്റെ മക്കളെന്ന് വിളിക്കുന്ന നിർദ്ധനരെയും അവിടെയെങ്ങും ഞങ്ങൾ കണ്ടില്ല. അങ്ങനെയൊരു ജനവിഭാഗം ഈ സമ്പന്ന രാജ്യങ്ങളിലൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാമെന്ന് കരുതുന്നതിലും തെറ്റില്ലല്ലോ. എന്നാൽ ഇന്ത്യയിലെ നമ്മുടെ വൻ നഗരങ്ങളിലെ രാത്രികൾ എങ്ങനെയെന്നു കൂടി നാം ഓർത്തു നോക്കണം. യാചകരില്ലാത്ത, തെരുവുതണ്ടികളില്ലാത്ത, വേശ്യകളില്ലാത്ത, തെരുവുതിണ്ണകളിൽ അന്തി ഉറങ്ങുന്നവരില്ലാത്ത ഏതെങ്കിലും ഒരു നഗരം കാണിച്ചു തരാൻ ഒക്കുമോ? എല്ലാ നഗരങ്ങളിലും സമ്പന്നർ താമസിക്കുന്ന ഇടങ്ങളുണ്ട്. അവിടെ ഒരുപക്ഷെ ഇതൊന്നും ഉണ്ടാകില്ല, കാണാനുമാകില്ല. എന്നാൽ നഗരത്തിലെ മറുഭാഗത്ത് ഇതെല്ലാമുണ്ട്. ഞങ്ങൾ സഞ്ചരിച്ച യൂറോപ്പിലെ നഗരങ്ങളിലെ ഹൃദയഭാഗങ്ങൾ പോലെ തന്നെയായിരുന്നു പ്രാന്തപ്രദേശങ്ങളും. ഒരുപക്ഷെ ഞാൻ സൂചിപ്പിച്ച വിഭാഗത്തിൽപ്പെട്ടവർ അവിടെയും ഉണ്ടായിരിക്കാം. പക്ഷേ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഗവൺമെന്റ് അവരെ രക്ഷിക്കുന്നുമുണ്ടാകാം. എന്തായാലും അത്തരക്കാരെ തെരുവിൽ അലയുന്നതായി കാണാനായില്ല. ബോംബെയില് ഞാൻ കുറെ കാലം താമസിച്ചിരുന്നു. പോവെ എന്ന് പറയുന്ന നഗരത്തിൽ ഹീര നന്ദാനി എന്ന ഒരു റെസിഡൻഷ്യൽ കോളനിയുണ്ട്. വൈകുന്നേരങ്ങളിൽ ഞാൻ നടക്കാനിറങ്ങുമായിരുന്നു. ഞാൻ മുകളിൽ സൂചിപ്പിച്ചതുപോലെ സമ്പന്നർ മാത്രം താമസിക്കുന്ന ആ പ്രദേശത്ത് ഇത്തരം ആളുകളെയോ ഇത്തരം സാഹചര്യങ്ങളെയോ ഞാൻ കണ്ടിരുന്നില്ല. അതുകൊണ്ട് ബോംബെ നഗരമാകെ ഹീര നന്ദാനി റെസിഡൻഷ്യൽ ഏരിയ പോലെയാണ് എന്ന് ആർക്കെങ്കിലും പറയാനാകുമോ? രാത്രി 11 ഞങ്ങൾക്ക് മടക്കയാത്രയ്ക്ക് വിമാനം കയറേണ്ടിയിരുന്നത്. ജർമ്മനിയിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് മ്യൂണിച്ചിലേത്. സുരക്ഷാ പരിശോധനയും മറ്റും വളരെ കർശനവുമാണ് അവിടെ. എന്നാൽ യാത്രക്കാരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരിശോധനകളൊന്നും ഇല്ല. വിശാലമായ ലോഞ്ച്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും
വിമാനം പറക്കുന്നതിനാൽ ഒട്ടനവധി ഗേറ്റുകളുമുണ്ട്. ഗേറ്റുകൾക്ക് സമീപം ഷോപ്പിങ്ങിനുള്ള സൗകര്യവുമുണ്ട്. മുന്തിയിനം മദ്യം ഉൾപ്പെടെ എന്തും അവിടെ ലഭ്യമാണ്. നാണയരൂപത്തിലുള്ള യൂറോയും ഫ്രാങ്കും ചെലവാക്കാനുള്ള അവസാന അവസരം ഇവിടെയാണ്. സാധനങ്ങൾക്കെല്ലാം ഉയർന്ന വിലയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
1: മ്യൂണിച്ചിലെ വിമാനത്താവളത്തിനുള്ളിലെ ഷോപ്പിംഗ് മാളുകൾ ഞങ്ങൾ ഒന്ന് കയറിയിറങ്ങി. ഏറ്റവും കൂടുതലായി കണ്ടത് മദ്യവിൽപ്പനശാലകളാണ്. മദ്യക്കുപ്പികൾ നിരത്തി വച്ചിരിക്കുന്ന ഷെൽഫിനടുത്തു പോയി ഓരോ ഇനം മദ്യവും അടുത്തു കണ്ടു. കേട്ടുമാത്രം പരിചയമുള്ള ബ്രാൻഡുകളാണ് അവയിൽ പലതും. വിലയും ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. സന്ദർശകരിൽ പലരും അത് വാങ്ങുന്നുമുണ്ട്. സോവനീറുകളാണ് വിറ്റുപോകുന്ന മറ്റിനങ്ങളിൽ മുഖ്യം. ജർമ്മനിയിൽ എത്തിയതിന്റെ ഓർമ്മയ്ക്കായി വാങ്ങി സൂക്ഷിക്കുകയാണ്. ധാരാളം മലയാളികളെ അവിടെ വച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞു. അവിടെ ജോലിയുള്ളവരാണ് കൂടുതലും. കുടുംബസമേതം അവധിക്കാലം ആഘോഷിക്കാൻ മൗറീഷ്യസിലും ഗ്രീസിലുമൊക്കെ പോകാനായി വിമാനം കാത്തിരിക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധേയമായി തോന്നി, എല്ലാവരും സന്തോഷവാന്മാരാണ്. നല്ല ജോലിയും അതിനനുസരിച്ചുള്ള വേതനവും ഉയർന്ന ജീവിത നിലവാരവും. ഹാപ്പിനെസ് ഇൻഡെക്സ് ആണല്ലോ ഓരോ രാജ്യത്തെയും പൗരന്മാരുടെ ജീവിത നിലവാരത്തെ അളക്കുന്ന പ്രധാന അളവുകോൾ. അങ്ങനെ നോക്കുമ്പോൾ ജർമ്മനിയിൽ ഞങ്ങൾ കണ്ടത് ഉയർന്ന ഹാപ്പിനെസ് ഇൻഡെക്സ് തന്നെയാണ്. ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നതിനെ പറ്റി അവർ ചിന്തിക്കുന്നതേയില്ല. ഇന്ന് നാം ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിന്റെ ഉത്തരം കൂടിയാണിത്. വർഷം തോറും അന്യരാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിനായി വിമാനം കയറുന്ന യുവതി യുവാക്കളുടെ എണ്ണത്തിലുള്ള വർദ്ധനവ് ഇന്ന് നാം ഗൗരവമായി എടുത്തിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല? ഇതിന്റെ ഉത്തരമാണ് മ്യൂണിച്ച് വിമാനത്താവളത്തിൽ വെച്ച് എനിക്ക് ലഭിച്ചത്. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ, ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ്, അതായത് LGS എന്ന് ചുരുക്കപ്പേരിൽ പറയുന്നത്, ജോലി സ്വീകരിക്കേണ്ട ദയനീയമായ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിന്റെ നേട്ടമെങ്കിൽ, ജർമ്മനിയിൽ ഒരു ഗ്രാജുവേറ്റിന് ജർമ്മൻ ഭാഷ കൂടി അറിയാമെങ്കിൽ മോശമല്ലാത്ത വേതനം ലഭിക്കുന്ന ഒരു തൊഴിൽ ഉറപ്പായും ലഭിച്ചിരിക്കും. ബാങ്കിംഗ്, ഇൻഷുറൻസ്, IT, യന്ത്രോപകരണ നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ ഏറെ തൊഴിലവസരങ്ങളാണ് സ്വദേശികളും വിദേശികളുമായ വിദ്യാർത്ഥികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ചെപ്പടി വിദ്യകളും വീരവാദങ്ങളും മാത്രമല്ലേ ഉള്ളൂ. പഠിച്ചിറങ്ങുന്നവൻ പെരുവഴിയിലാണോ, മാന്യമായ തൊഴിലിന് അർഹനാണോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഗവൺമെന്റുകൾക്ക് ഇല്ല തന്നെ. ഞങ്ങളുടെ ബോർഡിംഗ് അറിയിപ്പ് വന്നു. ഗേറ്റ് തുറക്കപ്പെട്ടു കഴിഞ്ഞു. വരിവരിയായി വിമാനത്തിനുള്ളിലെത്തി സീറ്റിലിരുന്നു. സിംഗപ്പൂരിലേക്കാണ് ഞങ്ങളുടെ യാത്ര. നാട്ടിലേക്ക് മടങ്ങുന്നത് സിംഗപ്പൂരും മലേഷ്യയും കണ്ടതിന് ശേഷമാണ്. 8 മണിക്കൂർ യാത്രയുണ്ട്. രാത്രി ഭക്ഷണം വിമാനത്തിൽ ലഭിച്ചു. ചെയ്യാനൊന്നുമില്ലാത്തതിനാൽ പതിയെ ഉറങ്ങാൻ ശ്രമിച്ചു. ഇരുന്നുള്ള ഉറക്കം അത്ര സുഖകരമല്ലല്ലോ. ഉറങ്ങിയും ഉണർന്നും കഴിച്ചുകൂട്ടി. രാവിലെ 8 മണിക്ക് സിംഗപ്പൂർ വിമാനത്താവളത്തിലിറങ്ങി. ഇനി 10 മണിവരെ അവിടെ കാത്തിരിക്കണം. ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ലോഞ്ചിൽ തന്നെയുണ്ട്. കുറച്ച് ചോക്ലേറ്റുകൾ വാങ്ങി, ലഘുഭക്ഷണവും കഴിച്ചു. മലയാളികളായ യാത്രക്കാർ ധാരാളം അവിടെ ഞങ്ങൾക്ക് കാണാനായി. അവധിക്ക് നാട്ടിലേക്ക് പോകാൻ എത്തിയവരാണ്. ഗൾഫ് നാടുകളിലേക്കുള്ള തൊഴിൽ തേടാൻ ആരംഭിക്കുന്ന കാലത്തിന് മുമ്പ് തന്നെ സിംഗപ്പൂരും മലേഷ്യയും മലയാളികളുടെ വാഗ്ദത്ത ഭൂമികളായിരുന്നല്ലോ. ആ തലമുറ പൂർണ്ണമായും നാട്ടിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞു. ഇപ്പോൾ പുതിയ തലമുറയാണ് അവിടെയുള്ളത്. ഞങ്ങൾ വിമാനത്താവളത്തിന് പുറത്തിറങ്ങി. ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. 53-ാം ഭാഗവുമായി അടുത്ത ആഴ്ച ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

മീറ്റ് റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: ഞാനിങ്ങനെയാണ്,
1: എന്റെ സ്വഭാവം ഇങ്ങനെയാണ്. പറ്റില്ലെങ്കിൽ വെച്ചിട്ട് പോ. മനസ്സമാനം തരൂ, ഫോൺ വിളിക്കാൻ സമ്മതിക്കില്ലേ?
2: നീ ആയിരുന്നോ? ഞാൻ വിചാരിച്ചു ഉടുമ്പാണ്.
0: ഹലോ
1: ഹലോ, സോറി, ഇനി ഞാനിങ്ങനെ പറയില്ലാട്ടോ. ഞാൻ പറഞ്ഞല്ലോ തിരിച്ചെടുത്ത്. സോറി സോറി സോറി സോറി സോറി സോറി.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

കഥ പറയുന്നതിനും ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസുകാർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആർ എസ് രാജീവ്. കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത്. കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം.

വി കെ എൻ എഴുതിയ ജലപുരാണം എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. മലയാളിയുടെ ഹാസ്യഭാവുകത്വത്തെ പുനർനിർണയം ചെയ്ത എഴുത്തുകാരനാണ് വി കെ എൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വടക്കേ കൂട്ടാര നാരായണൻകുട്ടി നായർ. പുതിയ കാലത്തെ കുഞ്ചൻ നമ്പ്യാരായിരുന്നു വി കെ എൻ. ധ്വന്യാത്മകമായ ബിംബങ്ങളിലൂടെ ഐറണിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച, മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച, സമകാലത്തെ എല്ലാ പ്രശ്നങ്ങളെയും ഏറ്റെടുത്ത എഴുത്തുകാരനാണ് വി കെ എൻ. സാധാരണക്കാരായ മനുഷ്യരുടെ അഹന്തകളും ശാഠ്യങ്ങളും മുതൽ സമൂഹത്തിലെ ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും സ്വാർത്ഥ താല്പര്യങ്ങളും പ്രകടനാത്മക സ്വഭാവങ്ങളും വരെ വി കെ എൻ പരിഹാസരൂപേണ അവതരിപ്പിച്ചു. 20 കഥാസമാഹാരങ്ങളും 15 നോവലുകളും എഴുതിയ വി കെ എന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വി കെ എൻ്റെ സാഹിത്യത്തെ പ്രശസ്ത നിരൂപകൻ കെ പി അപ്പൻ വിശേഷിപ്പിച്ചത് കോമാളി യുഗത്തിലെ പുരുഷ ഗോപുരങ്ങൾ എന്നാണ്. അമ്പുകൊള്ളാത്തവരിലെ കുരുക്കളിൽ എന്ന ചൊല്ല് ധ്വനിപ്പിക്കുന്ന മാതിരി അദ്ദേഹത്തിൻ്റെ ഹാസ്യശരങ്ങൾക്ക് വിധേയമാവാത്ത ഒരു വിഭാഗവും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. വി കെ എൻ്റെ വായിച്ചിരിക്കേണ്ട 5 കഥകൾ: വിവാഹ പിറ്റേന്ന്, വ്യായാമം, പ്രേമവും വിവാഹവും, ആർഷൻ, മോചനം. ജലപുരാണം, വി കെ എൻ. കർത്താവിൽ വിശ്വസിക്കാൻ കിണഞ്ഞ് പ്രസംഗിച്ച ഒരു പാതിരിയോട് പ്രഭാഷണത്തിനവസാനം സദസ്സിലെ ഒരു സംശയാലു ചോദിച്ചു, ഇത്രയും ദൈവം നമ്പുരാൻ ഉണ്ടെന്നതിന് എന്താണ് തെളിവ്? ഈ ലോകത്തിന് മുഖം കണ്ടാൽ അദ്ദേഹം വാണരുളുന്നുണ്ടെന്ന് വല്ലവരും പറയുമോ? പാതിരി തിരിച്ചൊരു ചോദ്യം: നിരവധി യുഗങ്ങളായി ഈ ഭൂമിയിൽ വെള്ളമുണ്ടായിട്ട് എന്നിട്ട് തൻ്റെ മുഖം കണ്ടാൽ അതുള്ള മാതിരി തോന്നുമോ? അപ്പോൾ അതാകുന്നു വെള്ളത്തിൻ്റെ ചരിത്രം. പഞ്ചഭൂത സമ്മിശ്രമായ ജലം എന്ന ജീവവസ്തുവിന് അത്രയും പഴക്കമുണ്ട്. അതില്ലെങ്കിൽ ഭൂമിയില്ല, ജീവജാലങ്ങളില്ല, പക്ഷിമൃഗാദികളില്ല, ചാത്തൻസുമില്ല. പടിഞ്ഞാറ്റുമുറിയിൽ പുഴയുണ്ട്, തോടുണ്ട്, കിണറുകളുണ്ട്, എന്നിട്ട് എന്തു ഫലം? വേനലറുതിയിൽ എല്ലാം വറ്റുന്നു. ജലത്തിനു വേണ്ടി ദാഹിക്കുന്ന ജനം അയലംശങ്ങളിലേക്ക് കുതിക്കുന്നു. ഗ്രീഷ്മത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ അവിടെയും സ്ഥിതി ഇവിടുത്തേത് തന്നെ. അവിടെയും ഇല്ല വിശേഷം, ഇവിടെയും ഇല്ല വിശേഷം എന്ന ഗാനം. രാജ്യം വാണുകളെന്നിവർ ഈ ദുരവസ്ഥയ്ക്ക് നേരെ കണ്ണടച്ചു എന്ന് പറയുന്നത് ചരിത്രവിരോധമായിരിക്കും. പൊന്നുനമ്പുരാന്റെ കാലം മുതൽക്കേ പടിഞ്ഞാറ്റുമുറിക്കാരുടെ ദാഹജലത്തിൻ്റെ പ്രശ്നം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ഗണന ഒരറ്റത്തെത്തുമ്പോഴേക്കും തമ്പുരാക്കന്മാർ ഓരോരുത്തരായി ഒരാൾക്ക് പിറകിൽ ഇനി ഒരാളായി തീപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. രാജവാഴ്ച അവസാനിച്ചെങ്കിൽ മാത്രമേ പ്രശ്നം പരിഹൃതമാവൂ എന്ന നില അവസാനമായി. അപ്പോൾ രാജവാഴ്ച അവസാനിക്കുകയും പ്രഭാതമൊന്നിൽ ജനകീയ മന്ത്രിസഭ നമ്പർ 1 അധികാരത്തിൽ വരികയും ചെയ്തു. പടിഞ്ഞാറ്റുമുറിക്കാർ സംഘമായി മന്ത്രിവംശം നിവേദനം പോയി. പരിദേവനം അതിൻ്റെ ഭാവപൂർവ്വം പരിഗണിക്കപ്പെട്ടു. എഞ്ചിനീയർമാരും ഡോക്ടർമാരും സ്ഥലത്ത് വന്ന് ജലാശയങ്ങൾ പരിശോധിച്ചു, പ്ലാൻ വരച്ചു, സ്കെച്ചിട്ടു. അതിനു പുറത്ത് മന്ത്രിസഭ പോയി. ആയത് പിന്നെ തിരിച്ചു വന്നില്ല. പകരം വന്ന സഭ അയലംശത്തിലാണ് ജലസംഭരണി വേണ്ടത് എന്ന നിഗമനത്തിലാണ് എത്തിയത്. ഇതിനെതിരായി പടിഞ്ഞാറ്റുമുറിക്കാർ പ്രക്ഷോഭം കൂട്ടി. മാഹോട്ടുകാവിൽ പോയി മന്ത്രിസഭയ്ക്കെതിരായി മാട്ടുകെട്ടി, നെഞ്ചിൽ മുളകരച്ച് തേച്ചു. നേരത്തോടു നേരം കൂടുന്നതിന് മുമ്പ് മന്ത്രിസഭ വീഴുന്ന ശബ്ദം നിബന്ധങ്ങളെ പ്രകമ്പരം കൊള്ളിച്ചു. ഒന്ന് തൊട്ടു തരോടിയാൽ 3 എന്ന പൂർവ്വസൂരികളുടെ വചനത്തെ മുൻനിർത്തി പിന്നീട് വന്ന മന്ത്രിസഭ 100% ജനകീയമായിരുന്നു. മന്ത്രിപ്പണി കിട്ടിയവർ അകത്ത്, ജനം പുറത്ത്. ചാത്തൻസും പടിഞ്ഞാറ്റുമുറി പാർട്ടി സെക്രട്ടറി കുട്ടികൃഷ്ണനായരും
പിന്നെ ഒട്ടും ശങ്കരിച്ചില്ല. വെച്ചടി തിരുവനന്തപുരത്തിന് പോയി. ജലം വകുപ്പ് മന്ത്രിയെ കണ്ടു. ഡയലോഗുകൾ വിടർന്നു. പടിഞ്ഞാറ്റ് മുറിക്കാർ കുടിക്കാൻ വെള്ളമില്ലാതെയാണ് കുടികൊള്ളുന്നതെന്ന് മന്ത്രിക്കറിയാമോ? നിങ്ങൾ പറഞ്ഞാൽ മതി, മന്ത്രിയായി ഞാൻ വിശ്വസിച്ചോളൂ. ഇതിനെന്താണ് പ്രതിവിധി? എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക, സാധിച്ചു തരാം. ഈ വിഷയത്തിൽ പ്രസക്തമായ സ്കെച്ചും പ്ലാനും വകുപ്പിലുണ്ട്, അവ വരട്ടെ. അവ വന്നു. വില്ലേജ് വാട്ടർ സപ്ലൈ സ്കീം, ഗ്രാമശുദ്ധജല വിതരണ പദ്ധതി എന്ന തലക്കെട്ടിലാണ് അവ വന്നത്. ഇതിന് കീഴിൽ പടിഞ്ഞാറ്റുപുറയിൽ 15,000 കാലം വെള്ളം സംഭരിക്കാൻ കഴിയുന്ന ഒരു ടാങ്കും അവിടെ നിന്ന് കുഴൽമാർഗം വെള്ളം വിട്ട് ടാപ്പ് വഴി ജനത്തിനെത്തിക്കാൻ വേറെ പരിപാടിയും ഉണ്ടായിരുന്നു. ഭാരതപ്പുഴയിൽ നിന്നാണ് വെള്ളം ടാങ്കിൽ വരേണ്ടത്. അവിടെ പമ്പ് സെറ്റിന് വകുപ്പ് വേറെയുണ്ട്. സുസംഘടിതവും സുശക്തവും സുസജ്ജവുമായ പ്ലാൻ. ഈ പദ്ധതി തുടങ്ങാൻ നാം അടിയന്തിരമായി ഉത്തരവിടുന്നു, മന്ത്രി പറഞ്ഞു. എങ്ങനെയാണ് നിർവഹണം? ചാത്തൻസ് ചോദിച്ചു. ഡിപ്പാർട്ട്മെന്റിലായും കരാർ വഴിയും. ടാങ്കിന്റെ പണി കരാർ വേണ്ട, അവർ നമ്മെ വയ്ക്കും. പിന്നെന്ത് വേണം? നാം അവിടെ പ്രാദേശികമായി ഉണ്ടാക്കുന്ന ഒരു തൊഴിലാളി കരാർ സഹകരണ സംഘം വഴി പതി. ആയിക്കോട്ടെ. എന്നാൽ പമ്പും കുടലും ടാപ്പുമെല്ലാം വേറെ കരാർ വഴി തന്നെ പോകുന്നതിൽ വിരോധമില്ല. നമുക്കതിൻ്റെ ശതമാനം കിട്ടിയാൽ മതി. എത്ര ശതമാനം? 25. മന്ത്രിസഭയ്ക്ക് സമ്മതമാണ്. അപ്പോൾ ചാത്തൻസ് പറഞ്ഞു, തൊഴിൽ സഹകരണ സംഘത്തിന് അഡ്വാൻസ് വേണം. എത്ര വേണം? തൽക്കാലം 50,000 മതി, ബാക്കി പണി കഴിഞ്ഞ്. ഉടനെ തന്നെ ട്രഷറിയിൽ പോയി ബില്ല് മാറി. പണവുമായി ചാത്തൻസും സെക്രട്ടറി കുട്ടികൃഷ്ണൻ നായരും പടിഞ്ഞാറ്റുപുറയിലേക്ക് വിട്ടു. കുംഭമാസത്തെ ജലവിതരണം ആരംഭിക്കാൻ ഭാഗത്തിൽ മകരത്തിൽ ടാങ്കിൻ്റെ പണി തുടങ്ങി. സർക്കാരിൻ്റെ കൽപ്പനയായതുകൊണ്ട് ഒപ്പത്തിനൊപ്പം പമ്പ് സ്ഥാപനത്തിൻ്റെയും കുഴൽ വിരിക്കുന്നതിൻ്റെയും പണികളും സ്വകാര്യ കോൺട്രാക്ടർമാർ ആരംഭിച്ചിരുന്നു. കുംഭമൊന്ന്. തൊഴിൽ സഹകരണ സംഘത്തിൻ്റെ സൃഷ്ടിയായ 8 കോൺക്രീറ്റ് കാലുകൾ എഴുന്നു നിന്നു. അതിനുമീതി ചിരട്ടയുടെ ആകൃതിയിൽ ടാങ്ക്. ജലശേഷി 12,000 കാലിൽ നിന്ന് അതിന് പുറത്ത്. സാഹിത്യം ആംഗലത്തിൽ. കുംഭം 15-ന് ഉദ്ഘാടനം. കടൂർക്കജൻ ജലം വകുപ്പ് മന്ത്രി തന്നെ. പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താൽ അത് ടാങ്കിൽ എത്തുന്നുണ്ടോ എന്നും അവിടെ നിന്ന് കുഴൽ വഴി ടാപ്പിൽ പോകുന്നുണ്ടോ എന്നും അറിയാൻ കുംഭവേഴിന് എഞ്ചിനീയർമാരും ഡോക്ടർമാരും സ്ഥലത്തെത്തി. ട്രയൽ പമ്പിംഗ്. മന്ത്രി സ്വിച്ചിടുമ്പോൾ എല്ലാം ഭംഗിയായിരിക്കണമല്ലോ. പുഴയിൽ നിന്ന് പമ്പടിച്ചു. വെള്ളം ടാങ്കിൽ കയറി. ടാങ്ക് നിറയുന്നു. അപ്പോഴൊരു മൈനർ അത്യാഹിതം. ടാങ്കിന് ചോർച്ച, ലീക്ക്. പാചകം തുടങ്ങിയ ടാങ്കിന് പുറത്തുകൂടി വെള്ളം ധാരധാരയായി കിനിഞ്ഞിറങ്ങുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാർ അവർ ചാത്തൻസിനെയും കുട്ടികൃഷ്ണനാരെയും നോക്കി ചോദിച്ചു, ഇതെന്ത് കഥ? ടാങ്ക് ചോരുന്നല്ലോ. കുട്ടികൃഷ്ണനാർ പകച്ചു നിന്നപ്പോൾ ചാത്തൻസ് പറഞ്ഞു, സാറെ അത് വെള്ളമൊഴിച്ചത് കൊണ്ടാണ്. വി കെ എൻ എഴുതിയ ജലപുരാണം എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന തരത്തിൽ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ റേഡിയോ പെൻസിയർ ശ്രോതാക്കൾക്കും നന്ദിയോടെ, ആശംസകളോടെ. RS രാജീവ്.

ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ സംഗീത ദിനത്തിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരുനാട്. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: ഇന്ന് ജൂൺ 21 ലോക സംഗീത ദിനം. സംഗീതത്തിന്റെ മഹത്വവും അതിന്റെ ഐക്യശക്തിയും ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് എത്തിക്കുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ലോക സംഗീത ദിനം ആദ്യമായി 1982 ഫ്രാൻസിൽ ആരംഭിച്ചു. അന്നത്തെ ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രി ജാക്ക് ലാങ്ങാണ് ഈ ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. പ്രൊഫഷണൽ കലാകാരന്മാരും അമച്വർ സംഗീതജ്ഞരും സൗജന്യമായി സംഗീത പരിപാടികൾ ഈ ദിനത്തിൽ അവതരിപ്പിക്കുന്നു. മാത്രമല്ല സംഗീതത്തിലൂടെ സൗഹൃദവും സാംസ്കാരിക ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നു. വിവിധ സംഗീത ശാഖകളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അവസരം കൂടിയാണ് ഈ ദിവസം. സംഗീതം ഭാഷകളുടെയും അതിർത്തികളുടെയും അതീതമായ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്ന സാർവലൗകിക ഭാഷയാണ് സംഗീതം. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കട്ടെ. ഏതായാലും മനോഹരമായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടുപോയിട്ടുള്ള ദിവസങ്ങളാണ്. ഒരു ദിവസമെങ്കിലും നമുക്കൊരു പാട്ട് കേൾക്കാതെ പോകാതിരിക്കാൻ പറ്റില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്ത് തന്നെയായാലും നമുക്ക് സംഗീതം തരുന്ന ആ ഒരു നിമിഷം എത്ര പറഞ്ഞാലും വർണ്ണിക്കാനാകാത്ത ഒന്നാണ്. നമുക്ക് സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം നമുക്ക് സംഗീതം കൂട്ടായിട്ടുണ്ട്. ഇപ്പൊ സംഗീതത്തിന്റെ ആ ഒരു വലിയ വലിയ വലിയൊരു കടൽ പോലെയാണ് സംഗീതം. അതിന്റെ ആഴങ്ങൾ നമ്മൾ ഇറങ്ങി പതുക്കെ ചെന്നുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല്, ആ ഒരു തണുപ്പ്, അതാണ് നമുക്ക് ഹൃദയസ്പർശിയായിട്ട് നമ്മുടെ സംഗീതം നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഭൂതി. ഏതായാലും നല്ല നല്ല പാട്ടുകൾ അല്ലെ, നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു നിമിഷങ്ങളിൽ നമുക്ക് നല്ല നല്ല ഗാനങ്ങൾ ഓർക്കാം, അതുപോലെ തന്നെ നമുക്ക് പാടാം. എത്ര കേട്ടാലും മതി വരാത്ത എത്രയോ മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് നമ്മുടെ സംഗീതജ്ഞന്മാർ നമുക്ക് തന്നുപോയിരിക്കുന്നത്. പ്രത്യേകിച്ച് സിനിമാ മേഖലകളിൽ എത്ര കേട്ടാലും മതി വരാത്ത അല്ലെ, നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു വട്ടമെങ്കിലും നമുക്ക് ഏറ്റ് പാടാൻ പറ്റുന്ന തരത്തിലുള്ള എത്രയോ സംഗീതമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് തന്നിരിക്കുന്നത്. ആ ഗാനങ്ങളിൽ കൂടെയുള്ളൊരു പോക്കുകൂടിയാണ് നമ്മുടെ ഈ ഒരു പരിപാടി. അതിൽ മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ എത്തിക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനമാണ് ഇടനാഴിയിൽ ഒരു കാലൊച്ച എന്ന ചിത്രത്തിലെ വാതിൽ പഴുതിലൂടെ എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗാനം. ശുദ്ധ സാരംഗ് എന്ന് പറഞ്ഞ രാഗത്തെ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം കൂടിയാണത്. പോൻ ബി കുറുപ്പ് സാറിന്റെ രചനയില് വി ദക്ഷിണാമൂർത്തി സാറിന്റെ സംഗീതം ഒക്കെ ചേർന്ന് ദാസേട്ടം പാടി മനോഹരമാക്കിയ ഒരു ഗാനമാണ്. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ പേരും അത് ഒരുപാട് നെഞ്ചിലേറ്റിയ ഒരു ഗാനം കൂടിയാണത്. അതിൽ കുറച്ച് വരികൾ ഞാൻ പാടുകയാണ്.
1: വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും.

അപ്പൊ ഏതായാലും എത്ര മനോഹരമായിട്ടാണ് ഒരു പാട്ടായിരുന്നല്ലേ. എത്ര നമ്മൾ കേട്ടാലും കേട്ടാലും ഇങ്ങനെ ആ ഒരു ഗാനത്തിൽ ഇങ്ങനെ ലയിച്ചു. അതുപോലെ പറയേണ്ട മറ്റൊരു ഗാനമാണ്, പഴയ ഗാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ബാബുരാജൻ മാഷ് അല്ലെ, അറിയപ്പെടുന്ന ഒരു മ്യൂസിക് ലെജൻഡ് കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ എത്രയോ പാട്ടുകൾ, പഴയ ഗാനങ്ങൾ, എത്ര ഹിറ്റ് പാട്ടുകളാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതിലെ ആ ഒരു ഗാനം നമുക്കൊന്ന് കേൾക്കാം.

0: ഈ ഒരു ഗാനം എന്നും നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കും. ഏതായാലും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ഗാനങ്ങൾ ഇനിയും പിറവിയെടുക്കട്ടെ എന്ന് നമ്മൾ ഈ ഒരു നിമിഷത്തിൽ ആഗ്രഹിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നുകൂടിയാണ് ചന്ദ്രകളപ്പം. പഴയ ഗാനങ്ങൾ നമുക്ക് എത്ര കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുണ്ട്. വിരലെണ്ണി പോലും പറയാൻ പറ്റാത്ത എത്രത്തോളം ഗാനങ്ങൾ നമുക്ക് ചന്ദ്രകളപ്പം ചാർത്തി ഉറങ്ങും തീരം എന്ന് പറയുന്ന ഈ ഒരു മനോഹര ഗാനം ദേവരായൻ മാഷിന്റെ സംഗീതത്തിൽ വയലാർ രാമവർമ്മയുടെ രചനയിലും സൃഷ്ടിക്കപ്പെട്ട ഒരു ഗാനം കൂടിയാണ്. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ ഈ ഒരു ഗാനം എത്ര അർത്ഥവത്തായിട്ടാണ് വയലാർ രാമവർമ്മ സാർ ആ ഗാനം രചിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ അല്ലേ, എത്ര മനോഹരമാണ് ആ വരിയും സംഗീതമൊക്കെ.
1: ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടു. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ

എത്ര മനോഹരമായിട്ടാണ് അല്ലെ ആ വരികൾക്കനുസരണമായിട്ടുള്ള സംഗീതവും ഇതൊക്കെ ഇനി ഇതുപോലുള്ള ഗാനങ്ങളൊക്കെ ഇനിയും കേൾക്കാൻ ഒരുപാട് കൊതിയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും ഇതുപോലെ ഗാനങ്ങൾ ഇനിയും സൃഷ്ടിക്കപ്പെട്ട് നമുക്കെല്ലാം ആഗ്രഹിക്കാം. അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഗാനം കൂടിയുണ്ട്, സായം സന്ധ്യ. അതിൽ എത്ര മനോഹരമായിട്ടൊരു ഗാനമുണ്ടെന്ന് അറിയാമോ, പൂന്തന്നലെ എന്ന് പറയുന്ന മനോഹരമായി. എനിക്കൊന്നും അധികം അങ്ങനെ അധികം ആരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്.

ഇതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പോസ്റ്റാണ് അനുപല്ലവി. നിറയെ പൂ വേണം അരികിൽ നീ വേണം നാടോടിപ്പൂം കാറ്റേ, കതിര് കൊയ്യുന്ന വയലിൽ നീയൊന്ന് പൂങ്കാറ്റേ പോയവ. നിറയെ പൂ വേണം അരികിൽ നീ വേണം നാടോടിപ്പൂം കാറ്റേ, കതിര് കൊയ്യുന്ന

ഞാൻ ഗന്ധർവൻ എന്ന ഇത്തരത്തിലും ഇതുപോലെ മനോഹരമായ ഒരു ഗാനമുണ്ട്. അതിൽ ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട് അല്ലേ. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവാംഗണങ്ങൾ എന്ന ഒരു ഗാനമാണ്. ഒരുപാട് ഇഷ്ടമുള്ളൊരു ഗാനമാണ്. എനിക്കെന്നല്ല, പ്രിയ ശ്രോതാക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഗാനം കൂടിയാണ്. കൈതപ്രം സാറിന്റെ രചനയില് ജോൺസൺ മാസ്റ്റേഴ്സ് സംഗീതവും ദാസേട്ടന്റെ ആലാപനവും ആ ഒരു എന്താ പറയുന്ന ആ ഒരു സീൻ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു നല്ല രസകരമായ ഒരു പാട്ടുകൂടിയായിരുന്നു അത്. കല്യാണി രാത്രി ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം കൂടിയാണ്.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നമ്മൾ ആ ഗാനം ഇങ്ങനെ കേട്ട് കേട്ടിരിക്കും അല്ലേ. എത്ര ആ ഒരു ഓരോ ചേഞ്ചസും എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ജോൺസൺ മാസ്റ്റർ നമുക്ക് ദാസ്യത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനം കൂടിയായിരുന്നു പവിത്രം എന്ന ചിത്രത്തിൽ. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനം കൂടിയാണ് ശ്രീരാഗമോ അല്ലെ. ശരത്തേട്ടന്റെ മനോഹരമായിട്ടുള്ള സംഗീതത്തിൽ പറഞ്ഞൊരു ഗാനം കൂടിയാണ്. ഒ എൻ വി സാറിന്റെ രചനയിൽ ശരത് സാർ സംഗീതം ചെയ്ത് ദാസേട്ടൻ അങ്ങോട്ട് അടിപൊളിയായിട്ട് പാട്ടിക്കുന്ന ഒരു മനോഹരമായ ഗാനമാണ്. ഗാനമേളകളിൽ പോലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഗാനം കൂടിയായിരുന്നു ശ്രീരാഗമോ.

രവീന്ദ്ര മാഷിനെ കുറിച്ച് പറയുമ്പോഴേ, രവീന്ദ്ര മാഷ് നമുക്ക് ഒരുപാട് ഹിറ്റ് സോങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാട്ടില്ലാതെ എന്താണ് ഉത്സവം അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണ് അടുത്ത കേൾക്കാൻ പോകുന്നത്. സുഖമോ ദേവി എന്ന ചിത്രത്തിലെ ഓ എൻ വി കുറുപ്പുസാറിന്റെ രചനയില് രവീന്ദ്ര മാഷിന്റെ സംഗീതവും ദാസേട്ടന്റെ ആലാപനവും ഒക്കെ ആയിട്ടുള്ള മനോഹരമായ ഒരു ഗാനം കൂടിയാണ് സുഖമോ ദേവി. അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ സുഖമോ ദേവി എന്ന ആ ഒരു ചിത്രത്തിലെ ആ ഒരു ഗാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു ഒറ്റ ലൈനാണ് നമുക്ക് ആ പല്ലവിയിൽ മാത്രം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വരികൾ കുറഞ്ഞ ഒരു പാട്ട് കൂടിയായിരുന്നു അതും.

മധുരം ജീവാമൃത ബിന്ദു. ആഹാ, എത്ര കേട്ടാലും മതിവരാത്ത ഒരു ഗാനങ്ങളിൽ മറ്റൊരു ഗാനം കൂടിയാണത്. ചെങ്കോൽ എന്ന ചിത്രത്തിലെ ഒരു ഗാനമായിരുന്നു. ജോൺസൺ മാസ്റ്ററിന്റെ മറ്റൊരു മാജിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. കൈതപ്പുറം സാറിന്റെ രചനയിൽ ദാസേട്ടൻ പാടി മനോഹരമാക്കിയ ഒരു ഗാനമായിരുന്നു.

ജോൺസൺ മാസ്റ്ററിന്റെ മറ്റൊരു സംഗീതം കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. എത്ര കേട്ടാലും മതി വരാത്ത ഒരു ഗാനം കൂടിയായിരുന്നു അത്. കിരീടം എന്ന ചിത്രത്തിലെ ഒരു ഗാനമായിരുന്നു. എം ജി ശ്രീമാർ, കൈതപ്പുറം, ജോൺസൺ മാസ്റ്റർ ടീം ഒരിക്കൽ ഒരു ഗാനം കൂടിയായിരുന്നു. അതിലെ ആ ഒരു ഗാനം ഒന്ന് കേൾക്കാം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന ചിത്രത്തിലെ ഒരു ഗാനമുണ്ട്, മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. അതും ഇതുപോലെ ജോൺസൺ മാസ്റ്ററും ഒ എൻ വി കുറുപ്പ് സാറും ദാസേട്ടനും ചേർന്ന് ഒരു മനോഹരമായിട്ട് എന്താ പറയുക, നമുക്ക് തന്ന വലിയൊരു സംഭാവന കൂടിയാണ് ആ ഗാനം. ആ ഗാനം നമുക്കത് കേൾക്കാം.

സംഗീതം മനുഷ്യന്റെ വികാരങ്ങൾ, ചിന്തകൾ, അനുഭവങ്ങൾ എന്നിവ സ്വരങ്ങളിലൂടെയും താളങ്ങളിലൂടെയും പ്രകടിപ്പിക്കുന്ന ഒരു കലാരൂപമാണ്. ഇതുവരെ കേട്ട എല്ലാ ഗാനങ്ങളും നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ലോക സംഗീത ദിനാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് സ്നേഹത്തോടെ സുരേഷ് പെരുന്നാട്.

കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സംഗീത ദിനത്തിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുരേഷ് പെരുന്നാട്. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: കാര്യം പറഞ്ഞു. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം.
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു ലഹരിയെ തുരത്താൻ ഓപ്പറേഷൻ തൂഫാൻ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 11 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മുതൽ 11 വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
1: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കൊല്ലം സുപ്രീം 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം.

പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. മുഹറം പ്രമാണിച്ച് ഖാദി തുണിത്തരങ്ങൾക്ക് നാളെ മുതൽ 24 വരെ 30% സ്പെഷ്യൽ റിബേറ്റ് ലഭ്യമാണ്. ഖാദി ഷർട്ട്, മുണ്ട്, ജുബ്ബ, ചുരിദാർ, കോട്ടൺ സാരി, സിൽക്ക് സാരി എന്നിവയ്ക്ക് 30% സ്പെഷ്യൽ റിബേറ്റ് ലഭ്യമാണ്. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന KGS കർബല കൊല്ലം, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിൽ റിബേറ്റ് ആനുകൂല്യം ലഭ്യമാണ്. കൂടാതെ സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൌകര്യവുമുണ്ട്. ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരിൽ നിന്നും ഈടാക്കുന്ന മിനിമം പിഴ റെയിൽവേ ഇരട്ടിയാക്കി. 250 രൂപയായിരുന്നത് ജൂലൈ 1 മുതൽ 500 രൂപയാകും. കേരള സർവകലാശാലയിൽ അഫിലിയേറ്റഡ് ചെയ്ത കോളേജുകളിലെ 2026-27 അധ്യയന വർഷത്തേക്കുള്ള BEd പ്രോഗ്രാമുകളിലേക്ക് 29 വരെയും ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്ക് 30 വരെയും അപേക്ഷിക്കാം. സംസ്ഥാനത്ത് ഡിസംബർ വരെ രാത്രിയിലെ കടുത്ത വൈദ്യുതി പ്രതിസന്ധി തുടരുമെന്ന് KCB. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത വേണമെന്ന് അധികൃതർ അറിയിക്കുന്നു. പനി, തലവേദന, ഛർദി, അബോധാവസ്ഥ, കഴുത്ത് തിരിക്കാൻ പ്രയാസം, നടുവേദന എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. സമീപകാലത്ത് കുളത്തിലോ ജലാശയങ്ങളിലോ കുളിക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറാൻ ഇടയായിട്ടുള്ളവർ ലക്ഷണങ്ങൾ കണ്ടാലുടൻ ചികിത്സ തേടണം. വൃത്തിയില്ലാത്ത ജലാശയങ്ങൾ, പാറയിടുക്കുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം എന്നിവിടങ്ങളിൽ കുളിക്കരുത്. വെള്ളം മൂക്കിൽ കയറാൻ സാധ്യതയേറിയതിനാൽ നീന്തുകയോ മുഖം കഴുകുകയോ അരുത്. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ 2026-27 അധ്യയന വർഷത്തിലെ ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആദ്യ കൌൺസിലിംഗിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിനുള്ള സ്പോട്ട് അഡ്മിഷൻ ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്നു. നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും, കൂടാതെ നിലവിൽ വിവിധ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുത്ത് സ്ഥാപന മാറ്റം ആഗ്രഹിക്കുന്നവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്ക് 23-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി വരെ പുതിയ അപേക്ഷ സമർപ്പിച്ച് 24-ാം തീയതി ബുധനാഴ്ച നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 954443185 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ചായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ അറൈസ്, അവേക്ക്, അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ഷുംഗത്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ, എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി, പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
2: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
3: യേൺ.
2: Yearn is spelled as Y-E-A-R-N.
3: This is a verb. It means to long persistently, wistfully or sadly for something. മലയാളത്തിൽ അഭിലഷിക്കുക, ഉൽക്കടമായി ആശിക്കുക, മോഹിക്കുക, തീവ്രമായി ആഗ്രഹിക്കുക എന്നൊക്കെ അർത്ഥം.
2: Thank you all.
4: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന്

പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ പെൻസികറിൽ ഇപ്പോൾ തീരധ്വനി അവതരണം റിനീഷ് ആന്റണി, ശബ്ദമിശ്രണം ശിവപ്രിയൻ. അനന്തമായ കടൽപ്പരപ്പിലേക്ക് കണ്ണെറിഞ്ഞ് തിരമാലകളുടെ താളത്തിനൊത്ത് ജീവിതം തുഴയുന്നവർ, കൊല്ലത്തിന്റെ തീരങ്ങളിൽ ഉപ്പും കരുത്തും ചേർത്ത് ചരിത്രമെഴുതിയവർ, അഷ്ടമുടിക്കായലും അറബിക്കടലും സംഗമിക്കുന്ന ഈ മണ്ണിൽ കടലിനെ ദൈവമായും ജീവിതമായും കാണുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്കായി സമർപ്പിക്കുന്ന തീരധ്വനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നീലക്കടലിന്റെ ആഴങ്ങളിൽ നിന്നും അവർ കൊണ്ടുവരുന്ന ഓരോ വിഭവത്തിനും പിന്നിൽ അതിജീവനത്തിന്റെ വലിയൊരു പോരാട്ടമുണ്ട്. കാറ്റും കോളുമായാലും കടലമ്മ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസമാണ് അവരുടെ കരുത്ത്. ആ കരുത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥകളാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ തീരദേശത്തിന്റെ ഹൃദയമിടിപ്പുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് സെന്റ് ജോസഫ് ചർച്ച് കൊച്ചുതുരുത്തിലാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കായൽ മത്സ്യത്തൊഴിലാളി തന്നെയാണ്. അപ്പൊ അവിടുത്തെ പള്ളിയിൽ കുർബാന കഴിഞ്ഞ സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഇടവക വികാരി അച്ഛനുണ്ട്. അച്ഛൻ നമുക്ക് നേരിട്ട് പരിചയപ്പെടാം, ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛൻ പറയുന്നതായിരിക്കും. അച്ഛൻ പറഞ്ഞോളൂ.
3: ഞാൻ ഫാദർ ജോസ്ലാസർ, കൊച്ചുരുത്ത് സെന്റ് ജോസഫ് ചർച്ചിന്റെ ഇടവകാരിയായിട്ട് ഞാൻ 2 മാസമായുള്ളൂ. അത് കൊല്ലം രൂപതയുടെ ഒരു പള്ളിയാണ്. കൊച്ചുരുത്ത് 44 കുടുംബങ്ങളുണ്ട്. എല്ലാവരും തന്നെ മത്സ്യത്തൊഴിലാളികളാണ്. ഇപ്പം മഴയുടെ സീസണാണ്, മഴ നനഞ്ഞാണ് കുർബാനയ്ക്ക് വന്നത് തന്നെ. ഇപ്പം ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇവിടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കാനായിട്ട് പോകുമ്പം ജൂൺ മാസമാണ്. അപ്പം മഴ നനഞ്ഞുകൊണ്ടാണ് ഇപ്പം മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ പേടിയാണ് ഇങ്ങനെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ തന്നെ. കാറ്റും മഴയൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ കുട്ടികൾ SSLC എഴുതിയ 7 കുട്ടികൾ വളരെ നല്ല 100% മാർക്കോടുകൂടി പാസ്സായി. അതോടൊപ്പം തന്നെ ഇന്ന് മതബോധന വർഷം ആരംഭമാണ്. നമ്മുടെ മതാധ്യാപകര് പുറകിൽ നിൽപ്പുണ്ട്. അപ്പം അവർ വളരെ നന്നായിട്ടാണ് ഇവിടെ അവർ പ്രവർത്തിക്കുന്നത്. 44 കുടുംബങ്ങളെ ഉള്ളെങ്കിലും ഇതിന്റെ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ VBSഉം അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ ചെയ്തു. അപ്പോൾ കുട്ടികളെയും മാതാപിതാക്കളെ നന്നായിട്ട് നോക്കാനുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഇവർക്കുണ്ട്. അതുപോലെ ഏറ്റവും നല്ലതായിട്ട് ഞാൻ എപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് നമ്മുടെ കൊയറാണ്. കൊയർ ടീമങ്ങൾ വളരെ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇവിടെ ഒരു കീബോർഡൊക്കെ വെച്ച് ഞങ്ങൾ പിന്നീട് നന്നായിട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾ മഴയത്താണ് ഇവിടെ എത്തിയത്. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം വരുന്ന സർക്കാരുകൾ ഞങ്ങൾക്കൊരു പാലം അനുവദിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുന്നതായിരിക്കും. ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്, ഈ ഒരു ഇടവക കുടുംബത്തിന്റെ സ്വപ്നമാണ്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഈ ഉണ്ടായിരുന്ന പല ഇടവക അംഗങ്ങളും ഇന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത് ഈ ഒരു ബുദ്ധിമുട്ടുകളുണ്ടാണ്. അപ്പം ഈ ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവിധ സഹായങ്ങളും രൂപതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുമെന്നും അതുപോലെ മെത്രാനോട് ഇത് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ അറിയിക്കുന്നു.
2: ഏറ്റവും പ്രായമുള്ള ചേട്ടനാണ് ഇവിടെ നിൽക്കുന്നത്. ചേട്ടൻ്റെ പേരും ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്.
4: എൻ്റെ പേര് യേശുദാസൻ. എൻ്റെ വീട്ടുപേര് കുട്ടത്രേഴ്സ് എന്ന് പറയും. ആദ്യം ഇവിടെ കൊച്ചുരുത്തലാണ് സർ. ഇപ്പം ഞങ്ങൾ അക്കരെ പുത്തൻതറയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ അവിടുന്ന് അവിടെ ഇപ്പം താമസിക്കുന്നത്. അവിടുന്ന് അവർ വരുന്നതായിട്ട് വള്ളത്തിലൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് വള്ളം കിട്ടത്തില്ല. അല്ലെ, വള്ളം ചിഞ്ചൻ കടാരികൾക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ വലിയ പ്രയാസങ്ങളുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ.
2: ജോലി എന്തോ ജോലി
4: ജോലി ഇപ്പം ഞാൻ ചെറുതായിട്ട് ഈ ലേലത്തിന്
2: പോകുന്നുണ്ട്.
4: മത്സ്യം ഒരുപാട് കാലം
2: 10-40 വർഷം
4: എനിക്കുള്ളതായിട്ടുണ്ട്.
2: എങ്ങനെയാണ് മത്സ്യബന്ധനത്തിന്റെ രീതികളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം.
4: അത് പണ്ട് ഈ വള്ളം ഈ 4-3 വള്ളങ്ങൾ കൂടിയുള്ള പണികളായിരുന്നു. അത് ഈ അച്ചോടി കാലിലും അവിടെ പോയി 3 വള്ളങ്ങൾ കൂടിയുള്ള പണികളായിരുന്നു. അങ്ങനെ കറികെട്ടി കമ്പ പിടിച്ച് ഭയങ്കര കഷ്ടപ്പെട്ടെടുത്താണ്. ഇപ്പം അങ്ങനെ ഇപ്പം ആ വള്ളങ്ങളെല്ലാം ഇപ്പം കുറവാണ്. ഇപ്പം ആകെ ഒരു വള്ളമേ ഉള്ളൂ. ഇപ്പം ഇപ്പം ഇവിടെ ബാക്കിയെല്ലാം അതെല്ലാം നിർത്തി, ഒരു വള്ളമേ ഉള്ളൂ.
5: ഇടവകയിൽ ഒരംഗമാണ് ഞങ്ങൾ പുത്തൻതറയിൽ നിന്ന്. ഇവിടെ താമസിച്ചിരുന്നതായിരുന്നു, അസൗകര്യം കൊണ്ട് ഞങ്ങൾ പുത്തൻതറയായിട്ട് താമസം മാറി. എന്നാലും ഞങ്ങളുടെ ഇടവകയിലാണ് എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പള്ളിയിൽ വരാറുള്ളത്. ഇതുപോലുള്ള കാലാവസ്ഥയിൽ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഞങ്ങളുടെ എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ്. ചീന വലയും അല്ലാതെ ഈ കോരിവള്ളങ്ങളുമാണ് സാധാരണ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതും വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ്. ഇവർക്ക് യാതൊരു വിധമായ ഉറപ്പോടുകൂടിയല്ല കുട്ടികളെ ബുദ്ധിമുട്ട് സ്കൂളിലേക്ക് ഞങ്ങൾ അയക്കുന്നത് തന്നെ. കാറ്റോ മഴയോ വന്നാൽ വള്ളങ്ങൾ താഴ്ന്നു പോവുകയും ഞങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടിൽ 3 ആൺമക്കളാണ്. അവർക്ക് 6 കൊച്ചുമക്കളുമുണ്ട്. അവർ 3 പേരും ഒരാൾ ഗൾഫിലും 2 പേരും
6: മത്സ്യത്തൊഴിലാളിയാണ്.
5: അവരേതാണ്ട് 10-30 വർഷത്തിലേറെ മത്സ്യം. എൻ്റെ ഭർത്താവ് 40 വർഷത്തിൽ കൂടുതൽ മത്സ്യത്തൊഴിലാളിയായിരുന്നു. അതിനെ തുടർന്ന് എൻ്റെ മക്കളും അങ്ങനെ ആയി. ഒരാൾ മാത്രം ഗൾഫില്ല. കുട്ടികളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കും.
7: ഞാൻ ഇടവകയിലെ അംഗമാണ്. എന്റെ സുഹൃത്താണ് ഇവിടുത്തെ ഇടവകാരി ജോസ് ദാസ് അച്ഛൻ. ഇവിടെ കുട്ടികൾക്ക് സ്കൂളിൽ ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ്. പാലമില്ലാത്ത വളരെ ബന്ധപ്പെടുകയാണ് എല്ലാവരും. ഞാൻ 25 കൊല്ലമായിട്ട് മത്സ്യത്തൊഴിലാളിയായിട്ട് നടക്കുകയാണ്. ഇവിടുത്തെ കാലാവസ്ഥ മോശമാണ്. ജീവിത സാഹചര്യങ്ങൾ മോശം കൊണ്ട് ഇവിടുന്ന് ഒരുപാട് പേര് പോയിട്ടുണ്ട്. ഞാനും താമസിക്കാതെ ഇവിടുന്ന് താമസം മാറാൻ ഉദ്ദേശിക്കുകയാണ്. പാലം വന്നില്ലെങ്കിൽ വളരെ പ്രശ്നമാണ് ഞങ്ങള്.
8: ഞാനിവിടെ ഈ ഇടവകയിൽ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതാണ്. ഞാനിവിടെ താമസം തുടങ്ങിയിട്ട് 23 വർഷത്തോളം ആയിരുന്നു. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഗതാഗത മാർഗമാണ്. ചെറിയ വള്ളങ്ങളിലാണ് എല്ലാവരും കയറി കടന്ന് പോകുന്നത്. വരും ഉപജീവനത്തിനായാലും ഇവിടെ കച്ചവടത്തിന് പോകുന്ന പ്രായമായ അമ്മമാരൊക്കെ ഉണ്ട്. എല്ലാവരും കടത്തുവള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. കാലവർഷമൊക്കെ വരുമ്പോൾ വളരെ ഞങ്ങളുടെ ഈ ഗതാഗതം വളരെ അപകടാവസ്ഥയിലാണ്. ഞങ്ങൾക്ക് എല്ലാവരും കൂടെ സഹായിച്ച് ഒരു പാലം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യം ആക്കണമെന്ന അപേക്ഷ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യം അത് തന്നെയാണ്. അത് മാത്രം മതി. ഇവിടെ ഉള്ളവർ ഭയങ്കര കഠിനാധ്വാന ശീലമുള്ളവരാ. അവർക്ക് മറ്റ് സഹായങ്ങളുടെ ഒന്നും ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഗതാഗത മാർഗം വേണം അത്യാവശ്യമായിട്ട്. അതിന് എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് തരണം.
9: എൻ്റെ പേര് ഡിഫ്ന സുമേഷ്. ഞാൻ ഈ ഇടവകയിൽ അംഗമാണ്. ഞാനൊരു വിദ്യാർത്ഥിനി കൂടിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു ഞങ്ങൾക്ക് SSLC റിസൾട്ട് നല്ലൊരു പെർസെൻറ്റേജ് തന്നെ കുട്ടികൾക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ കുട്ടികളും ഇപ്പോൾ പുറത്തു പോയാണ് കൂടുതലും പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ നിന്ന് വള്ളം കയറി അക്കരെ ചെന്ന് ബസ് കയറി കോളേജിൽ അല്ലെങ്കിൽ പഠിക്കേണ്ട സ്കൂളിലൊക്കെ എത്തുമ്പോൾ നല്ലൊരു ടൈം ആവുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇതേണക്കുള്ള മഴ അങ്ങനത്തെ ഉള്ള സാഹചര്യം കാറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വള്ളത്തിൽ പോകാൻ സാധിക്കില്ല. പിന്നെ കോളേജ് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ തന്നെ ചില സമയത്ത് നമുക്ക് വള്ളം കിട്ടാറില്ല. വളരെ ലേറ്റ് ആയിട്ടായിരിക്കും വീട്ടിലെത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പാലം വരിക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് വെള്ളവും ഫുഡും ക്ലോത്തും എല്ലാം നമുക്ക് നെസസറി ആയത് കണക്ക് തന്നെ ഞങ്ങൾ ഈ തുരുത്തിൽ താമസിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം പാലമാണ്. പിന്നെ എല്ലാവർക്കും പുറത്തു നിന്ന് നോക്കുന്ന എല്ലാവർക്കും തുരുത്ത് വളരെ മനോഹരമായ എന്താ പറയുക ലക്ഷദ്വീപിനെ പോലെ ഒരു സ്ഥലമായിട്ടൊക്കെ തോന്നും. പക്ഷെ ഇവിടെ ജീവിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയൂ. ആദ്യം നമുക്ക് വെള്ളമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ സമരമൊക്കെ ചെയ്ത് വെള്ളം കൊണ്ടുവന്നു. അങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പാലം തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറെ നാളായി. നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പാലം കിട്ടുമെന്നാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള നല്ല എല്ലാത്തിനും ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. പക്ഷെ പല സ്ഥലത്തും അല്ലെങ്കിൽ പല എക്സാംസിന് പോലും നമുക്ക് നേരത്തെ എത്തിപ്പെടാൻ സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വീട്ടിൽ നിന്ന് എത്ര നേരത്തെ ഇറങ്ങിയാലും നിങ്ങളിപ്പോൾ കണ്ടില്ലേ, വന്നപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഒരു വള്ളത്തെ കയറിയിട്ട് കാറ്റാണെങ്കിൽ നമുക്ക് വള്ളം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് ഒരു എൻജോയ്മെന്റിന് വേണമെങ്കിൽ വള്ളത്തിൽ പോകാം, ഓരോ കാര്യങ്ങൾ കാണാൻ പോകാം, എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. പക്ഷേ നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിന് ഈവൻ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഒരു ഹോസ്പിറ്റൽ കേസിന് പോലും ഇങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ എങ്ങനെ ഞങ്ങൾ അക്കരെ പോകും? ഇങ്ങനെ ഒരു പലരുടെ അനാസ്ഥ കൊണ്ട് പല ജീവനുകൾ പൊലിഞ്ഞാലും ഈ ഒരു എന്താണ് ഒരു പാലം എന്ന ഒരു ഞങ്ങളുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആവശ്യം സാധിച്ചു തരണമെന്നാണ് പറയുന്നത്. ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള ഇവിടെയുള്ള ആളുകൾ പോലും നേരത്തെ തന്നെ ബന്ധുക്കളുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ, അവർക്ക് എപ്പോഴാ പെയിൻ വരുന്നത്, എപ്പോഴാ പോകേണ്ടതെന്നൊന്നും കറക്റ്റ് പറയാൻ പറ്റുന്നത്. കാരണം ഈ വള്ളത്തിന്റെ ഒരു കാര്യം കൊണ്ടാ. പിന്നെ നമുക്ക് ഈ വള്ളം തന്നെ എപ്പോഴും നല്ല രീതിക്ക് അതിന്റെ ഒരു കണ്ടീഷൻ നല്ല ആയിരിക്കണമെന്നില്ല. അപ്പൊ പറയാനുള്ളൊരു കാര്യം,
6: വളർന്നു വരുന്ന തലമുറയുണ്ട്, പിന്നെ എന്താണ് അഡൽസ് ഉണ്ട്, പ്രായമായവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും ഇവിടുത്തെ ആവശ്യം ഇപ്പൊ ഒരു റോഡും പാലവും വേണോ എന്നുള്ളതാണ്. സാധ്യമാക്കി തരുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.
10: എന്റെ പേര് അന്നാമരിയ, ഞാൻ ഈ ഇടവകയുടെ ഒരു അംഗമാണ്. ഞാനിപ്പം എസ് എസ് എൽ സി എക്സാം എഴുതിട്ട് നിൽക്കുവാണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെല്ലാം നല്ല വിജയമായിട്ടുണ്ടായിട്ട്, പക്ഷേ ഞങ്ങൾക്ക് ഒന്നാമത്തെ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് രാവിലെ 7 മണിക്ക് വേണം അക്കരയിലോട്ട് ഇറങ്ങാൻ. ഇപ്പം ജൂൺ കാലാവസ്ഥ അവസ്ഥയിലാകുമ്പം ഞങ്ങൾക്ക് ജൂണിലാകുമ്പോൾ ഭയങ്കര മഴയാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ കടത്തുവെള്ളം കാണത്തില്ല. ആ വ്യക്തി എവിടെയെങ്കിലും തിരക്കിന് പോവുകയായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കൊച്ചു വെള്ളമേ ഉള്ളൂ. അപ്പം ഇവിടുത്തെ മാതാപിതാക്കളുടെ വിഷമമെന്ന് ചോദിച്ചാൽ അക്കരെ എത്തുമ്പോൾ അക്കരെ പിള്ളേർ എത്തുവോ, അതോ കാറ്റ് വീഴുവോ, വെള്ളം മുങ്ങുവോ എന്നുള്ള ടെൻഷനാണ് മാതാപിതാക്കൾക്ക്. അങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങൾക്ക് പാലം വരണമെന്നുള്ളൊരു ആഗ്രഹമാണ്. പാലം വന്നാൽ ഞങ്ങൾക്ക് എത്രയും വേഗം അക്കരയിലോട്ട് ഇറങ്ങുകയും ചെയ്യാം, എന്താവശ്യം വന്നാലും അക്കരയിൽ പോവുകയും ചെയ്യാം. ഞങ്ങൾക്ക് ഇപ്പൊ പാലില്ലാത്തത് കൊണ്ട് അക്കരെ ഇറങ്ങിയിട്ട് വേണം വണ്ടിക്കകത്ത് പോവുക. ഞങ്ങൾക്ക് പാലം ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തമായിട്ട് വണ്ടിയും മേടിച്ച് പാലത്തിൽ കൂടെ പോകായിരുന്നു, പക്ഷേ ഇപ്പൊ വേണമെങ്കിൽ നമ്മൾ വള്ളത്തിൽ ഇറങ്ങിയിട്ട് വേണം, അക്കരെ ബസ്സിലാണെങ്കിലും എവിടെ പോകണമെങ്കിലും അക്കരെ വള്ളത്തിൽ ഇറങ്ങിയിട്ട് വേണം പോകാൻ. ഞങ്ങൾക്ക് ഏറ്റവും വലിയ അപേക്ഷ ഞങ്ങൾക്ക് പാലം വരണം എന്നതാണ്. ഇപ്പൊ കുറെ വർഷമായിട്ട് പാലം പേരും വരും എന്ന് പറയുന്നു, പക്ഷെ നടക്കുന്നില്ല. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം പാലം വരണം അത്രയേ ഉള്ളൂ.
11: രാവിലെ എഴുന്നേറ്റ് അരും കൊണ്ടുപോകാനും വരാനും സമയത്ത് വരാത്തോണ്ട് വരാനൊക്കാത്തോണ്ട് വെള്ളം ഒറ്റയ്ക്ക് തുഴഞ്ഞാ കൊണ്ടുപോകാൻ, അവിടെ ചെല്ലുമ്പോൾ വെള്ളം താന്ന് കിടക്കും, പിന്നെ തിരിച്ചു വരുമ്പോൾ വരാൻ ബുദ്ധിമുട്ടാ. നീണ്ടാരെ പോയി മീനെടുത്ത് ആട്ടോയി തട്ടശ്ശേരി പോയാ വിൽക്കുന്നത്, തിരിച്ചു വരുമ്പോൾ വെള്ളം താന്ന് കിടക്കും, പിന്നെ അത് വിഷമാ വെള്ളം ഇട്ടിട്ട് പിന്നെ മേറെ മക്കള് വെള്ളം കൊണ്ടുവരും.
12: എത്ര കൊല്ലമായി കച്ചവടം തുടങ്ങിയിട്ട്?
11: ഇപ്പൊ 50 കൊല്ലം കൂടുതലായി.
12: 50 കൊല്ലമായിട്ട് തുഴഞ്ഞ തന്നെ പോയാണ്.
11: തുഴഞ്ഞ തന്നെ പോയി അക്കരെ കൊണ്ടിട്ടിട്ട് പിന്നെ തിരിച്ച് അവിടുന്ന് ആട്ടോയി ചവറ ഇറങ്ങി പിന്നെ ബസ് കയറി നീണ്ടാരെ ചെന്ന് അവിടുന്ന് നടന്ന് ബാർബറിനകത്ത് കയറി മീനെടുത്ത് തട്ടാശ്ശേരി പോയി വിറ്റ് തിരിച്ച് അവിടുന്ന് ഓട്ടോ വിളിച്ച് കുരിശുംകൂട് വന്നിട്ട് അവിടുന്ന് വെള്ളം തുഴഞ്ഞ് ഇവിടെ വരുമ്പോ വന്ന് വരും.
12: അതിനുള്ള വരുമാനം കിട്ടുന്നുണ്ടോ ഈ പോയി വരുന്നതിനുള്ള?
11: രണ്ടു ദിവസം ചിലപ്പോ കിട്ടും, ചിലപ്പോ 5 ദിവസം പോകുമ്പോ 1 ദിവസം കിട്ടും.
12: അല്ല, ഇവിടെ കച്ചവടം ഉണ്ട്? അവിടുന്ന് മീൻ കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം?
11: ഇല്ല ഇല്ല,
12: ഇവിടെ ആരും മേടിക്കത്തില്ല. ഇവിടെ ആൾക്കാർ സഹകരിക്കുന്നില്ല?
11: അവർക്കൊക്കെ മീനുണ്ട്.
12: വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മച്ചിയുടെ
11: 3 ആമക്കള്, ഭർത്താവ് മരിച്ച്, 6 ചെറുമക്കള്.
12: മക്കളൊക്കെ എന്താ ചെയ്യുന്നു?
11: ഒരു മത്സ്യത്തൊഴിലാളി.
12: അവരെ കുറിച്ച്
11: ക്ഷീണവലയുണ്ട്. ഇപ്പൊ പണിയൊക്കെ മോശമാ. പിന്നെ ഇപ്പൊ കക്ക വരാനായിട്ട് ഒരാള് പോകുന്നുണ്ട്, ഒരാള് പണിക്ക് പോവാതിരിക്കുന്നു, ഒരാള് പ്ലൈ പറഞ്ഞ പണിക്ക്
12: പോകും.
11: 22 വർഷമായി.
2: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇവിടുത്തെ ഒരു സാധാ വീട്ടമ്മയാണ്. ഭർത്താവ് അല്ലെങ്കിൽ ഗൃഹനാഥൻ മത്സ്യബന്ധനത്തിൽ പോകുന്നതാണ്. അപ്പൊ അവരുടെ ദിനചര്യകളും അവരുടെ വീട്ടിലെ കാര്യങ്ങളും പിന്നെ അവർ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം ഇന്ന് ചേച്ചി നമ്മളോടൊപ്പം പറയേണ്ടതായിരുന്നു. പേര് പറഞ്ഞു.
13: ഞാൻ അംഗനവാടിയിൽ വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞങ്ങളുടെ ഏരിയ എന്ന് വെച്ചാൽ കാടമ്പുല കുത്തുകൂരുത്താണ്. ഇപ്പം ഈ കാടമ്പുല കുത്തുകൂരുത്തായത് കൊണ്ട് ഞങ്ങൾ അംഗനവാടിയിൽ തന്നെ കുട്ടികൾ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരും വള്ളത്തെ കയറി കുട്ടികളെ വിടത്തില്ല. പിന്നെ ഞങ്ങള് തന്നെ അംഗനവാടിയിലേക്കുള്ള സാധനങ്ങൾ വരുന്നത് തന്നെ കാടമ്പുല ഒരു വീട്ടിൽ കൊണ്ടുവന്നു, പിന്നെ അത് വള്ളത്തെ പോയി കൊണ്ടുവന്ന് ഇവിടെ എല്ലാ വീടുകളിലും കൊണ്ടുകൊടുക്കുക, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറെ വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ മാറി മാറി വരുന്ന മന്ത്രിസഭയിൽ പോയി പാലം വേണം എന്ന് നിവേദനങ്ങൾ കൊടുക്കുന്നുണ്ട്. കുറച്ച് വീട്ടുകാരേ ഉള്ളൂ എന്നും പറഞ്ഞാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ പാലം അവര് തരാത്തത്. അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ജീവിത സാഹചര്യം ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടു കാണുന്നല്ലോ. 4 വശവും കായലാ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. എല്ലാ വീടുകളിലും ഒരു ചെറിയ ചെറിയ വള്ളങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ ഞങ്ങൾ ആ വള്ളത്തെ തുഴഞ്ഞു പോയാണ് വേറെ കാര്യങ്ങൾ സാധിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികൾക്ക് തന്നെ ഒരു ട്യൂഷൻ പഠിക്കണമെങ്കിലും ഞങ്ങൾ പുറത്തു പോയാണ്. അതേക്ക് തന്നെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിലും തന്നെ വള്ളത്തെ പോയാണ് ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ്. മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പരിപാടിക്ക് ഒന്നിനു പോകാനോ ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഇടവയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മെത്രാന്റെ ഒരു അനുമതി വേണം. പിന്നെ മാറി മാറി വരുന്ന മന്ത്രിസഭകൾ, ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം ഒരു പാലമാണ്. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഈ മന്ത്രിസഭ ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു നിവേദനമായി കണ്ട് ഞങ്ങൾക്കൊരു പാലം തന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.
14: എന്റെ പേര് ലിഡിയ, ഞാനൊരു വീട്ടമ്മയാണ്. എനിക്ക് 2 മക്കള്, എന്റെ ഭർത്താവ് മത്സ്യത്തൊഴിലാളിയാണ്. എന്റെ മക്കൾ രണ്ടുപേരും മിക്ക ദിവസങ്ങളിലും കടത്തുവെള്ളം ഇല്ലെങ്കിൽ പോലും കുഞ്ഞുവള്ളത്തിലാണ് പോകുന്നത്. അപ്പൊ നമ്മള് ഭയാനകരമായി നമ്മൾ കരയ്ക്ക് നോക്കി നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. കാറ്റും മഴയത്ത് അവർ തന്നെ തുഴഞ്ഞ് അക്കരെ പോയി സൈക്കിൾ എടുത്ത് ഒരാൾ കൊറ്റങ്കുളങ്ങരയിലും ഒരാൾ മുക്കുത്തിട്ട് സ്കൂളിലാണ് പഠിക്കുന്നത്. ഭർത്താവാണെങ്കിൽ

ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു ലഹരിയെ തുരത്താൻ ഓപ്പറേഷൻ തൂഫാൻ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞു എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞു ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-624012. കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ രാഗസുധാ സാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശാ പ്രദ. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
2: മാന്യ ശ്രോതാക്കൾക്ക് രാഗസുധാ സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ രാഗസുധാ സാഗരത്തിൽ സംഗീതത്തിന്റെ വിവിധ സങ്കേതങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സംഗീതവുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പദങ്ങളാണ് നാദം, ശ്രുതി, സ്വരം, രാഗം, ഈണം, താളം, ലയം, സ്ഥായി എന്നിവ. അതായത് നാദത്തിൽ നിന്ന് ശ്രുതിയും ശ്രുതിയിൽ നിന്ന് സ്വരവും, സ്വരങ്ങൾ ചേർന്ന് രാഗവും, രാഗത്തിൽ നിന്ന് ഈണവും, ഈണത്തിൽ സാഹിത്യവും ചേർന്ന ഗാനവും ഉണ്ടായി വരുന്നു. ഇനി ഒരു ഗാനത്തിലേക്ക് കടക്കാം.

ധ്യാനത്തിൽ നിന്ന് മടങ്ങി വരാം. എന്താണ് നാദം എന്ന് പറയുന്നത്? കേൾക്കാൻ ഇമ്പമുള്ളതും മനസ്സിനെ ആകർഷിക്കുന്നതുമായ ശബ്ദത്തെ നാദമെന്ന് പറയാം. സാധാരണയായി നാം കേൾക്കുന്ന ശബ്ദത്തെ രണ്ടായി തിരിക്കാം. അവയാണ് നാദം, സ്ഫോടം എന്നിവ. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്ന് നാദത്തിലേക്ക് മടങ്ങി വരാം. സംഗീതത്തിന്റെ ആധാരമായിരിക്കുന്നത് നാദമാണ്. കേൾക്കാൻ ഇമ്പമുള്ളതും മനസ്സിനെ ആകർഷിക്കുന്നതുമായ ശബ്ദത്തെയാണല്ലോ നാദമെന്ന് പറയുന്നത്. എന്നാൽ കേൾക്കുമ്പോൾ അസ്വസ്ഥതയും വെറുപ്പും ഉളവാക്കുന്നതും കഠിനവുമായ ശബ്ദത്തെ സ്ഫോടമെന്നും പറയും. നാദവും സ്ഫോടവും നാം കേൾക്കുന്ന ശബ്ദത്തിന്റെ രണ്ട് വകഭേദങ്ങളാണ്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

0: ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടു. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
1: മിണ്ടിയും പറഞ്ഞു തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
0: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു, ലഹരിയെ തുരത്താൻ ഓപ്പറേഷൻ തൂഫാൻ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്.
2: ഗാനത്തിൽ നിന്നും മടങ്ങി വരാം. എങ്ങനെയാണ് നാദം ഉണ്ടാകുന്നത്? വായുവിൽ പദാർത്ഥത്തിന്റെ കമ്പനം മൂലമാണ് നാദം ഉണ്ടാകുന്നത്. മനുഷ്യ കണ്ഠത്തിലെ സ്വരയന്ത്രത്തെ ലാറിങ്സ് എന്നാണ് പറയുന്നത്. ഇതിൽ ഹോഷ തന്ത്രികൾ എന്ന രണ്ട് നേർത്ത ചർമ്മങ്ങളുണ്ട്, അതായത് വോക്കൽ കോഡ്സ്. നമ്മുടെ ഇച്ഛാനുസരണം ഇവ തമ്മിലുള്ള വിടവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഒരു ഗാനം ആസ്വദിച്ചുകൊണ്ട് തിരികെ വരാം.

ഗാനത്തിൽ നിന്ന് നാദം ഉണ്ടാകുന്നത് എങ്ങനെയെന്നതിലേക്ക് തിരികെ വരാം. ഘോഷ തന്ത്രികൾക്കിടയിലുള്ള വിസ്താരം കൂട്ടുംതോറും ധ്വനിയുടെ ഉച്ചത്വം കുറയുകയും വിസ്താരം കുറയുമ്പോൾ ഉച്ചത്വം കൂടുകയും ചെയ്യുന്നു. നാദ തന്ത്രികൾക്കിടയിലൂടെ പുറത്തേക്ക് വരുന്ന വായുവിന്റെ മർദ്ദത്തിനനുസരിച്ച് നാദത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. സംഗീതശാസ്ത്രം അനുസരിച്ച് നാഭിയിൽ നിന്ന് മന്ത്രനാദവും കണ്ഠത്തിൽ നിന്ന് മധ്യനാദവും മൂർധാവിൽ നിന്ന് താരനാദവും ഉണ്ടാകുന്നു. പ്രാണവായുവിന്റെയും ജഠരാഗ്നിയുടെയും സംയോഗമാണ് ഈ നാദങ്ങൾ. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

ആശാപ്രദ വിട പറയുന്നു. ഇനി അടുത്ത ആഴ്ച സംഗീതത്തിലെ വിവിധ സംഗീതങ്ങളും ഗാനങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.

ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നിർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ്സ് ഡേ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 രാഘസുധാ സാഗരം, 10:00 മിണ്ടിയും പറഞ്ഞു, 11:15 ഫൺഫ്യൂഷൻ, 11:50 കൂടെയുണ്ട് ഞാൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നാട്ടിലെ പാട്ടുകാർ, 4:30 പാട്ടിന്റെ പാലാഴി, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:25 ദേശീയ വാർത്തകൾ, 8:30 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 9:00 നിർച്ചാലുകൾ, 9:15 ടൈം പാസ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: നാം എപ്പോഴും കാണാറുള്ള രണ്ട് പക്ഷികളാണ് പ്രാവും കാക്കയും. അവ വീട്ടുമുറ്റത്ത് പറന്നെത്താറുണ്ടല്ലോ. പ്രാവിൻ്റെ നിറവും ശുദ്ധിയും നമ്മെ ആകർഷിക്കുന്നു. ഐശ്വര്യമെന്നോണം പ്രാവിനെ വീട്ടിൽ വളർത്തുന്നവരുമുണ്ട്. അത് മുറ്റത്തെ ധാന്യമണികൾ കണ്ടെത്തി കൊത്തി തിന്നുന്നു. അഴുകി ചത്തതൊന്നും അതിൻ്റെ കണ്ണിൽപ്പെടാറില്ല. എന്നാൽ കാക്ക തികച്ചും വ്യത്യസ്ത സ്വഭാവമുള്ളതാണ്. അതിൻ്റെ കരച്ചിൽ തന്നെ അരോചകമാണ്. ഒളിഞ്ഞും തെളിഞ്ഞും അതിൻ്റെ നോട്ടമെല്ലാം മുക്കിലും മൂലയിലും ചെന്നെത്തുന്നു. എവിടെയെങ്കിലും ചത്തതും ചിഞ്ഞതുമുണ്ടെങ്കിൽ അത് വേഗം കാക്കയുടെ ദൃഷ്ടിയിൽപ്പെടും. ആർത്തിയോടെ അത് കൊത്തി തിന്നുന്നതിൽ വ്യാപൃതനാകും. മനുഷ്യർക്കിടയിൽ ഇവയുടെ പ്രതിനിധികളെ കാണാം. ചിലർ ഏത് സാഹചര്യത്തിലും എല്ലാ കാര്യങ്ങളിലും നന്മ കണ്ടെത്തുന്നവരാണ്. അതിലവർ ആനന്ദിക്കുന്നു. അവരുമായുള്ള സൗഹൃദം ഹൃദ്യമായ അനുഭവമായിരിക്കും. മറ്റൊരു കൂട്ടർ എവിടെയും എല്ലാറ്റിലും കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നവരാണ്. നന്മ നിറഞ്ഞ ചുറ്റുപാടാണെങ്കിലും തിന്മ തിരഞ്ഞു പിടിക്കുക തന്നെ ചെയ്യും. അത്തരക്കാരോട് സംസർഗം പുലർത്തുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. സ്വർഗതുല്യമോ നരകതുല്യമോ ആയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ്. മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുന്നതിൽ അർത്ഥമില്ല. നാം നന്മയുടെ ഫലം പുറപ്പെടുവിക്കുമ്പോൾ തിന്മ താനെ മാറിപ്പോകുന്നു. നല്ലവനും ദൈവഭക്തനുമായ ജോബിൻ്റെ കഥ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആദ്യം സമ്പാദ്യം നഷ്ടപ്പെട്ടു. 10 മക്കൾ ഒരുമിച്ച് അപകടത്തിൽ മരിച്ചു. ശരീരം മുഴുവൻ വ്രണം ബാധിച്ചു. ഭാര്യ വെറുത്തു. ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ആത്മഹത്യ ചെയ്യുവാൻ അവൾ ഉപദേശിച്ചു. എന്നാൽ ജോബ് തൻ്റെ കഷ്ടതയുടെ തീവ്രതയിലും ദൈവത്തെ ശപിക്കാതെ അവിടുത്തെ പ്രകീർത്തിച്ചു. ഇവിടെയാണ് ജീവിതം വ്യത്യസ്തമാകുന്നത്. ദുഃഖപൂർണമായ നിമിഷങ്ങളിൽ പോലും അനുഗ്രഹങ്ങളുടെ സൂര്യകിരണങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കുന്നത് നമ്മൾ കുടികൊള്ളുന്ന നന്മയുടെ ഉറവയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും പലപ്പോഴും ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നുവെന്ന് പലരും പറയാറുണ്ട്. തിന്മയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിന് പകരം നന്മയെ വളർത്തി തിന്മയുടെ മേൽ വിജയം നേടുന്നതാണ് ഉത്തമം. എത്ര അധപ്പതിച്ച വ്യക്തിയായാലും ചില നല്ല വശങ്ങളുണ്ടായിരിക്കുമല്ലോ. അത് അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ സാന്നിധ്യം നമ്മെ നന്മയിലേക്ക് നയിക്കും. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുൾ മറയുന്നത് പോലെ നന്മയുടെ വളർച്ച തിന്മയെ സാവകാശം ഇല്ലാതാക്കും. കളങ്കരഹിതമായ വ്യക്തിത്വവും സമൂഹ മനസ്സും സൃഷ്ടിക്കുവാനുള്ള നമ്മുടെ പരിശ്രമം നമ്മെ നന്മയുടെ വക്താക്കളാക്കി മാറ്റട്ടെ.
0: നീർച്ചാലുകൾ
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.